ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 15, കൊല്ലവർഷം 1201 മിഥുനം 22, 2026 ജൂലൈ 6 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കായംകുളം യൂനുസ്.
1: ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് വരെയുള്ളതാണ് നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങൾ മുതൽ പ്രൊഫഷണൽ കലാലയങ്ങൾ വരെ തുറക്കുന്ന കാലം. മഴയുടെ ഹർഷവർഷം കൊണ്ട് തുടക്കം കുറിക്കുന്ന ഈ കാലം ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ഉത്സവ ലഹരി പകരുന്നതാണ്. ചെറിയ ക്ലാസുകളിലെ കുരുന്നുകൾ അല്പം വിഷമത്തോടെ വീട്ടുകാരെ പിരിഞ്ഞ് ആദ്യ പടികൾ ചവിട്ടിക്കടന്നു വരികയാണെങ്കിലും ഏതാനും ദിവസത്തിനകം അവരും മുഖ്യധാരയിലെത്തി ആഹ്ലാദത്തിൻ്റെ ആമോദത്തിൽ ആറാടുക തന്നെ ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗരിമയിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തിന് പുതിയ ഭാവങ്ങൾ കൊടുക്കാൻ പ്രാപ്തമായ ചിന്താസരണിയിലേക്കാണ് പൊതുവിദ്യാലയ വർഷത്തിൽ പ്രവേശിക്കുന്നത്. ഇത്തവണത്തെ പൊതുവിദ്യാലയ വർഷത്തിലേക്ക് കടന്നുവരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ചില ചിന്തകൾ പങ്കുവയ്ക്കാം. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ പാഠ്യപദ്ധതികളാണ് ഓരോ വിദ്യാലയ സമ്പ്രദായത്തിലും പിന്തുടർന്നു വരുന്നത്. നിലവാരത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് പുറമെ ഉയർന്ന ദേശീയ പരീക്ഷകളിൽ ഇത് വലിയ അന്തരം സൃഷ്ടിക്കുന്നുണ്ട്. ഒഴിവാക്കപ്പെടേണ്ട ഈ അവസ്ഥ വിദ്യാർത്ഥിയുടെ ചുമതല അല്ലെങ്കിലും ആസൂത്രകരുടെ ഉത്തരവാദിത്തം തന്നെ. എല്ലാവർക്കും തുല്യ അവസരമെന്ന പ്രാഥമിക തത്വം വിദ്യാഭ്യാസത്തിലെങ്കിലും ലംഘിക്കപ്പെടുന്ന ഈ അവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും നിലവിലില്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് ലോക നിലവാരമാണ്. അതിൽ എല്ലാവരും ശ്രദ്ധയൂന്നണം. വിദ്യാർത്ഥികളിൽ എല്ലാവർക്കും അനിവാര്യമായും ഉണ്ടാകേണ്ടത് സമർപ്പണം എന്ന ഗുണമാണ്. തങ്ങൾ പഠിക്കാൻ ചുമതലപ്പെട്ട വിഷയങ്ങൾ ഏകാഗ്രമായി പഠിക്കുവാനും അതിൽ മിടുക്ക് തെളിയിക്കുവാനുമാണ് ഓരോ വിദ്യാർത്ഥിയും ആദ്യന്തം ശ്രമിക്കേണ്ടത്. കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. പാഠപുസ്തക പഠനത്തിന് പുറമെ ഉള്ളിലുള്ള പ്രതിഭയെ ഊതിക്കാച്ചിയെടുക്കാനും വളർത്താനും നാം പരിശ്രമിക്കണം. രചനാത്മകവും വ്യക്തിത്വ വികസനത്തിൽ അധിഷ്ഠിതവുമായ ശേഷികൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നാം വികസിപ്പിച്ചെടുക്കേണ്ടത്. മികച്ച എഴുത്തുകാരനെയും മികച്ച പ്രഭാഷകനെയും മികച്ച ശാസ്ത്രജ്ഞനെയും ഒക്കെ വളർത്തിയെടുക്കുന്നത് വിദ്യാലയ കാലഘട്ടത്തിലാണ്. സംഘർഷഭരിതമായ വിദ്യാലയ ജീവിതം നമ്മെ എവിടെയും കൊണ്ടെത്തിക്കുന്നില്ല. മൂല്യബോധം എല്ലാ തലത്തിലും പ്രായോഗികമാക്കാൻ നാം പഠിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. മറ്റുള്ളവരോട് ഇടപെടാനും അവരെ സഹായിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും വിഭവങ്ങൾ പങ്കിടാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമെല്ലാം നാം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ പഠിക്കണം. ജയിക്കാനും തോൽക്കാനും എല്ലാം നാം ശീലിക്കണം. ചുറ്റുമുള്ളവർക്ക് താങ്ങാവാൻ ശ്രമിക്കണം. ഒന്നാം സ്ഥാനക്കാർ മാത്രമല്ല ജേതാക്കളെന്ന് കാഴ്ചപ്പാടുണ്ടാകണം. ഈ ജീവിത മൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. വെറും പാഠപുസ്തകങ്ങൾ പഠിച്ച് മാർക്ക് നേടുക മാത്രമല്ല തന്നെ. ഇതുപോലെ തന്നെ പ്രധാനമാണ് വിദ്യാലയത്തിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കുക എന്നതും.

0: അക്രമവാസനയാണ് അതിൽ സുപ്രധാനം. പുകയിലയുടെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വിദ്യാലയങ്ങളിൽ നിന്ന് പാടെ നിർമാർജനം ചെയ്യപ്പെടണം. എല്ലാത്തരം മോശം പ്രവണതകളും ഇവിടങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ലോകനിലവാരത്തിലുള്ള ഒരു സമൂഹത്തെ സംഭാവന ചെയ്യാൻ കഴിയൂ. പഠനത്തിനും ഗവേഷണത്തിനും വികസനത്തിനും മാതൃകാപരമായ തുടക്കം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാകണം. ഉത്തമമായ സമൂഹത്തെ വാർത്തെടുക്കുന്ന, എല്ലാ നിലയിലും ഉദാത്തമായ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം. വെറും യന്ത്രമനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നവയായി അവ ഒരിക്കലും പരിവർത്തിക്കപ്പെടരുത്. അക്കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയും പിന്തുണയും എപ്പോഴും വിദ്യാർത്ഥികൾക്കുണ്ടാകണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ കായംകുളം യൂനുസ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് തലക്കുളത്തൂർ CMMHSS രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. എന്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാരം ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിതരണം ചെയ്യും. കോട്ടയത്ത് തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തകർത്താണ് ഓസ്ട്രേലിയയുടെ കിരീടനേട്ടം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പുകളെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ONV കുറുപ്പ് എഴുതിയ ഇത്തിരി സ്നേഹത്തിന്റെ അക്ഷരങ്ങൾ, ആലാപനം അപർണ രാജീവ്, ഉദയഗീതം PV അനിത പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, നോ

ഫോണിൻ പരിപാടി. വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയിപ്പൂക്കൾ. 12:40 പ്രകാശധാര. ലോക ജന്തുജന്യ രോഗദിനം ഡോക്ടർ മാരി ജെയ്നൈന സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ. വിവിധ തരം പകർച്ചപ്പനികൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം, തടയാം. ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗാമൃതം, ഇതിൽ നാട്ടക്കുറിഞ്ചി രാഗം പരിചയപ്പെടുത്തുന്നു. 9:30 സംഗീതസുധ, എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി. വയലിൻ കൊടുന്തരപ്പുള്ളി സുബ്രാമൻ, മുഖർശങ് കലാമണ്ഡലം ഷൈജു, മൃദംഗം കൊടുന്നൂരപ്പുള്ളി പരമേശ്വരൻ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ കായംകുളം യൂനിസ് അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 24.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 26°C. അറിയിപ്പുകൾ സമാപിച്ചു.

0: നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ ഒ എൻ വി കുറുപ്പിന്റെ ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ എന്ന കവിത കേൾക്കാം. ആലപിച്ചത് അപർണ രാജീവ്.

ഉഷ മലരിയിൽ നിങ്ങൾ കേട്ടത് ONV കുറുപ്പിന്റെ ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ എന്ന കവിത. ആലപിച്ചത് അപർണ രാജീവ്.

നമസ്തേ അനന്തപുരിയിൽ ഇനി കേൾക്കാം ഉദയഗീതം, പി വി അനിത പാടിയത്. അനന്തമജ്ഞാതമാം ജലനിധിയിലെന്ന് തുടങ്ങുന്നു. രചന സജി ശ്രീവത്സം, സംഗീതം വെൺമണി സി കെ പ്രകാശ്കുമാർ.

0: ഉദയഗീതമാണ് ഇതുവരെ കേട്ടത്. ആലപിച്ചത് PV അനിത.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
0: അറിയിപ്പ്: ഇന്ന് രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഓർക്കുക, ഇന്ന് രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്നു മുതൽ ആരംഭിക്കും. ഈ മാസം 11 വരെ നീളുന്ന സന്ദർശനത്തിൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 2 പേരെ CBI അറസ്റ്റ് ചെയ്തു. 2022 ഗുഡ്സ് ട്രെയിൻ മാനേജറുടെ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിലാണ് ക്രമക്കേടുണ്ടായത്. വിവാദങ്ങൾ ഉയർന്ന ശേഷമുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ആദ്യയോഗം ഇന്ന് അയോധ്യയിൽ നടക്കും. ജനറൽ സെക്രട്ടറി ചമ്പത്റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തിൽ ഇന്ന് തീരുമാനമെടുക്കും. അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലത്തിൽ നിർത്തിയിട്ടിരുന്ന വാൻ ഉരുണ്ടു നീങ്ങി അടിയിൽപ്പെട്ട 3 വയസ്സുകാരിക്ക് മാതാപിതാക്കളുടെ കൺമുന്നിൽ ദാരുണാന്ത്യം. ആര്യങ്കോട് കുറ്റ്യാണിക്കാട് പേരയിൽ അനുപ്രസാദ്, നിഷ ദമ്പതികളുടെ മകൾ ഋതുവാണ് മരണപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം 6 മണിക്കായിരുന്നു അപകടം. ഇൻസ്റ്റാഗ്രാം മെസ്സേജിംഗ് ആപ്പിൽ നിന്ന് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കമുള്ള പരസ്യങ്ങൾ നീക്കം ചെയ്യാൻ മാതൃകമ്പനിയായ മെറ്റയോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ പരാഗ്വേയെ 1-0 തോൽപ്പിച്ച് ഫ്രാൻസ് ക്വാർട്ടറിൽ കടന്നു. വനിതാ 2020 വേൾഡ് കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 7 വിക്കറ്റ് ജയം. ഇതോടെ 7ാം തവണയാണ് ഓസ്ട്രേലിയ വനിതാ 2020 ലോകകപ്പിൽ ചാമ്പ്യന്മാരാകുന്നത്.
2: അടുത്ത ആഗോള അടിയന്തരാവസ്ഥ മനുഷ്യരും മൃഗങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ഇടപെടലുകളിൽ നിന്നാവുമെന്നാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ കരുതുന്നത്. അതുകൊണ്ടുതന്നെ ലോകം ഇന്നാചരിക്കുന്ന ജന്തുജന്യ രോഗദിനം ജനങ്ങളുടെ ആരോഗ്യത്തെ മൃഗങ്ങളിൽ നിന്നും ആവാസ വ്യവസ്ഥയിൽ നിന്നും വേർതിരിക്കാവുന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരെ ബാധിക്കുന്ന പകർച്ചവ്യാധികളിൽ 60% പുതുതായി വരുന്ന പകർച്ചവ്യാധികളിൽ 75% മൃഗങ്ങളിൽ നിന്ന് പകരുന്നു എന്നാണ് കണക്കുകൾ.
3: കേരളത്തിന്റെ ആനുകാലിക ആരോഗ്യ വിഷയങ്ങൾ വിശകലനം ചെയ്താൽ
2: ആലപ്പുഴ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറും പകർച്ചവ്യാധി നിർണയ നിയന്ത്രണ പരിപാടികളുടെ ചുമതലയുമുള്ള ഡോക്ടർ ദിലീപ്.
3: ജന്തുജന്യ രോഗങ്ങൾ വലിയൊരളവ് വരെ ആരോഗ്യ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. കണക്കുകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ മരണത്തിനിടയാക്കുന്ന മിക്ക പകർച്ചവ്യാധികളും ജന്തുജന്യ രോഗങ്ങളുടെ ഗണത്തിൽ വരുന്നതാണ്. എലിപ്പനി, റാബീസ്, നിപ്പ പോലുള്ള വലിയ മരണനിരക്കുള്ള അസുഖങ്ങൾ, ബ്രൂസലോസിസ് പോലെ കന്നുകാലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുവാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കൂടുതലായി വ്യാപിക്കുന്ന പക്ഷിപ്പനി പോലുള്ള ജന്തുജന്യ രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങളായിട്ടാണ് അറിയപ്പെടുന്നെങ്കിൽ പോലും ആംപ്ലിഫൈഡ് ഹോസ്റ്റായി കുതിരയും പന്നിയും യഥാക്രമം ശ്രദ്ധയിൽ വന്നിട്ടുള്ള വെസ്റ്റ് നൈൽ പനി, അതുപോലെ ജപ്പാൻ ജ്വരം, ഇതെല്ലാം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്.
2: 1885 ജൂലൈ 6 ലൂയി പാസ്റ്റർ വിജയകരമായി റേബീസ് വാക്സിനേഷൻ പരീക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ലോക ജന്തുജന്യ രോഗദിനം ആചരിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തെ മാറ്റിമറിച്ച ആ കണ്ടുപിടുത്തം പിന്നീട് ജന്തുജന്യ രോഗങ്ങളിൽ നിന്ന് മനുഷ്യന് പ്രതിരോധം തീർക്കാനോ രക്ഷപ്പെടാനോ കഴിയുമെന്ന് ആത്മവിശ്വാസം നൽകി.
4: അന്നുണ്ടായിരുന്ന പേവിഷബാധ പോലെയുള്ള അതിഭീകരമായിട്ടുള്ള രോഗം മുതൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒട്ടേറെ ജന്തുജന്യ രോഗങ്ങളെ തടഞ്ഞു നിർത്താനുള്ള

0: മാർഗം നമുക്ക് കാണിച്ചു തന്നത് ലൂയി പാസ്റ്ററാണ്.
1: കോഴിക്കോട് പ്രവർത്തിക്കുന്ന നിപ്പ പ്രതിരോധ ഗവേഷണ ഓൺ ഹെൽത്ത് സെന്റർ നോഡൽ ഓഫീസർ ഡോക്ടർ അനീഷ് ടി എസ്
0: ജൂലൈ 6-നാണ് അന്ന് 9 വയസ്സ് മാത്രം പ്രായമുള്ള ജോസഫ് മീസ്റ്റർ എന്ന കുട്ടിക്ക് അതിഭീകരമായിട്ടുള്ള ഒരു നായ കടിയേൽക്കുകയും നായയുടെ വയറ്റിൽ നിന്നും തടിക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുകയും നായയ്ക്ക് പേവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കുകയും കുട്ടി മരണത്തിന് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ കുഞ്ഞിന്റെ അമ്മയുടെ റിക്വസ്റ്റിനെ തുടർന്ന് ലൂയി പാസ്റ്ററും ഒരു ഡോക്ടറും കൂടി വാക്സിൻ നൽകുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ കുഞ്ഞിന് അപകടമൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാനായി 50-ഓളം നായ്ക്കളിൽ ഇതേ വാക്സിനുകൾ കുത്തിവെച്ച് അവയ്ക്കൊന്നും തന്നെ പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവയ്ക്ക് പിന്നീട് പേവിഷബാധ വരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാനും ലൂയി പാസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. ലൂയി പാസ്റ്റർ പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ കണ്ടെത്തിയത് മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മുടെ സിരകളെ ത്രസിപ്പിക്കുന്ന വളരെ വലിയൊരു അനുഭവമാണ്. ഫ്രാൻസിന്റെ തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന് പേവിഷബാധ ഉമിനീരിലൂടെ ഇറ്റിട്ടു പോകുന്ന നായകളെ പിടികൂടി അവയുടെ ഉമിനീർ വായയിൽ നിന്നും ഉമിനീർ പിപ്പറ്റ് ചെയ്തെടുത്ത്, അതായത് പണ്ടുകാലത്ത് ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ചിരുന്ന പിപ്പറ്റ് എന്ന് പറയുന്ന ചെറിയ കുഴലുകളിലൂടെ നായയുടെ വായിലുള്ള സ്രവം സ്വന്തം വായിലേക്ക് വലിച്ചെടുത്ത് സൂക്ഷിച്ച് വലിച്ചെടുത്ത് അത് ഉപയോഗിച്ചിട്ടാണ് ലൂയി പാസ്റ്റർ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ളത് ശാസ്ത്രബുദ്ധികളായിട്ടുള്ള ആളുകളെ ത്രസിപ്പിക്കുന്ന ഒരു കഥയാണ്. മനുഷ്യന് ഒരുപക്ഷെ പേവിഷബാധയുടെ കാര്യത്തിൽ മാത്രമല്ല എക്കാലവും മനുഷ്യരാശി നിലനിൽക്കുന്ന അത്രയും കാലം മനുഷ്യനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്ന ഒരു വലിയ സംവിധാനത്തിന് തന്നെ രൂപം കൊടുക്കുകയാണ് ഉണ്ടായത്.
1: 1.5 നൂറ്റാണ്ട് മുമ്പ് വാക്സിനേഷൻ കണ്ടെത്തിയെങ്കിലും ഇന്നും ജാഗ്രത പുലർത്തേണ്ട ഒരു ജന്തുജന്യ രോഗമായി പേപ്പട്ടി വിഷബാധ അഥവാ റേബീസ് തുടരുന്നു.
2: കേരളത്തിൽ അനേകം വ്യക്തികൾ ഇന്നും പേവിഷബാധ മൂലം മരിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ്.
1: ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ,
2: കഴിഞ്ഞ വർഷം 28 പേരാണ് പേവിഷബാധയ്ക്ക് കീഴടങ്ങിയത്. നമുക്കറിയാം റേബീസ് ഇസ് 100% ഫേറ്റൽ. നമ്മൾ സംശയിക്കാത്ത രീതിയിൽ നമ്മുടെ വളർത്തു നായ്ക്കളിൽ വന്നുപെടുകയും അവയിൽ നിന്നും കടിയോ മാന്തോ ഏൽക്കുമ്പോഴോ ആണ് ഈ പേവിഷബാധ സാധാരണഗതിയിൽ കേരളത്തിൽ പടർന്നു പിടിക്കാറുള്ളത്.
1: രാജ്യത്തെ ഏറ്റവും ശക്തമായ പൊതുജന ആരോഗ്യ അവബോധമുള്ള കേരളം നിരവധി തവണ ജന്തുജന്യ രോഗങ്ങളുടെ വെല്ലുവിളി നേരിടുകയും അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്.
2: മലയാളികൾക്ക് കേട്ട് പരിചയം ഏറ്റവും കൂടുതൽ നിപ്പ എന്നുള്ള രോഗത്തെ പറ്റിയാണ്
1: ഡോക്ടർ രാജീവ് ജയദേവൻ.
2: നിപ്പ നമുക്കറിയാം മരണസാധ്യത വളരെ കൂടുതലാണ്. അതിനുശേഷം ഈ വ്യക്തിയിൽ നിന്നും മറ്റു വ്യക്തികളിലേക്ക് പകരാതിരിക്കാനുള്ള നടപടികളാണ് എല്ലാ വർഷവും കാര്യക്ഷമമായി നടത്തിവരുന്നതും. തന്മൂലം വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്കുള്ള സ്പ്രെഡ് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിപ്പ കൊണ്ടുള്ള മരണത്തെക്കാൾ വളരെയധികം മരണവും അവശതകളും ഉണ്ടാക്കുന്ന ഒരു ജന്തുജന്യ രോഗമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. കഴിഞ്ഞ വർഷം 5727 പേർക്കാണ് ലെപ്റ്റോസ്പൈറോസിസ് ബാധിച്ചതായി കണക്കിലുള്ളത്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള മരണങ്ങൾ 392 2025-ൽ. അതിന് മുൻപത്തെ വർഷവും അതേ സംഖ്യ തന്നെ 394 മരണങ്ങളാണ് അതിന് മുൻപത്തെ വർഷം ഉണ്ടായിരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഓർക്കുക, പനിയോടൊപ്പം ശരീരവേദനയും നമ്മുടെ കാഫ് മസിൽ അതായത് മുട്ടിന് താഴെയുള്ള കാലിന്റെ പിൻഭാഗത്ത് കടുത്ത വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് രോഗത്തിന്റെ പ്രത്യേകത. ഇറ്റ് ഇസ് ഡയഗ്നോസ്ഡ് ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ സസ്പിഷൻ, അതായത് രോഗിയുടെ രോഗലക്ഷണങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് ഡയഗ്നോസിസ് നടത്തുന്നത്, അല്ലാതെ അതിന് രക്തപരിശോധനയോ നിർബന്ധമില്ല. അതായത് 200 മില്ലിഗ്രാമിന്റെ ഒരു ഗുളിക കഴിക്കുന്നത് നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇത് ലഭ്യമാണ്.
1: രോഗമുക്തി ആശുപത്രികളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് സമീപകാല സംഭവങ്ങൾ കേരളത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വന്യജീവികളെ നിരീക്ഷിക്കുന്ന വനം വകുപ്പിനും വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുന്ന ഡോക്ടർമാരും കന്നുകാലികളിലെ മാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന കർഷകരും ജന്തുജന്യ രോഗപ്രതിരോധ നടപടികളിൽ പങ്കാളികളാണ്.
3: നിരവധി അസുഖങ്ങൾ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ ടി വി സജീവ്.
3: അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്നതും നിപ്പ വൈറസ് ആണ്. മറ്റൊന്ന് പക്ഷിപ്പനിയാണ്. ചേർത്ത ആലപ്പുഴ ഭാഗങ്ങളിലെല്ലാം എല്ലാ വർഷങ്ങളിലും വീടും ആവർത്തിച്ച് വരാറുന്നതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പറന്നു വരുന്ന പക്ഷികളെ കൊണ്ടുവരുന്ന അസുഖം നമ്മുടെ പക്ഷികളിലേക്ക് പ്രത്യേകിച്ച് താറാവുകളിലേക്ക് പടരുകയും മറ്റൊരു അസുഖം കുരങ്ങ് പനിയാണ്. കാസർഗോഡ് കർണാടകയോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ കാണുന്ന കുരങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് ചെള്ളുകളിലൂടെ എത്തുന്ന അസുഖമാണ്. മറ്റൊന്ന് വെസ്റ്റ്നൈൽ വൈറസ് ആണ്. അത് കൊതുകാണ് നമ്മളിലേക്ക് എത്തിക്കുക. പക്ഷികളിൽ നിന്ന് കൊതുക് വഴി മനുഷ്യരിലേക്ക് എത്തുന്ന അസുഖമാണ്. വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കൊതുകാണ് ക്യൂലക്സ്. ആ പ്രചരണം വളരെ കാര്യമായിട്ട് വർദ്ധിക്കുകയും വെസ്റ്റ്നൈൽ വൈറസ് മനുഷ്യരിലേക്ക് എത്തുകയും ചെയ്യും. ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ജീവികൾ നമ്മളിലേക്ക് പരത്തുന്ന അസുഖങ്ങളാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വന്നെത്തിയ മറ്റ് ജീവജാലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോ കേരളത്തിൽ പല സ്ഥലത്തും വ്യാപകമായി കഴിഞ്ഞ ആഫ്രിക്കൻ ഒച്ചാണ്. ആഫ്രിക്കൻ ഒച്ചിനകത്തുള്ള ഒരു നിമ വരെയുണ്ട്. ആംഗൈലോ സ്ട്രോങ്കൈസിസ് കണ്ടനൻസിസ് എന്ന് പറയുന്ന ആ നിമ വര മനുഷ്യരിലെത്തിക്കഴിഞ്ഞാൽ തലച്ചോറിലെത്തും, നിരന്തരമായിട്ടുള്ള തലവേദന എടുക്കാൻ തുടങ്ങുകയും ചെയ്യും. ഒരു കാരണവശാലും

0: ആഫ്രിക്കൻ ഒച്ചിനെ കൈകൊണ്ട് കൈകാര്യം ചെയ്തെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മറ്റൊരു ജീവി ചെഞ്ചവീൻ ആമയാണ്, റെഡിയേഡ് സ്ലൈഡ് ടേർട്ടിൽ എന്ന് പറയുന്ന. കുട്ടികൾക്കൊക്കെ വളരെ കൗതുകത്തിൽ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുകയും വീട്ടിൽ വളർത്തുകയും അതിലുള്ള ഒരു ബാക്ടീരിയ സാൽമോണെല്ലയാണ്, മനുഷ്യനെ നേരിട്ട് അസുഖം ഉണ്ടാക്കാൻ പറ്റുന്ന. നമ്മൾ എന്താണ് അതിനോട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉദാഹരണം മാത്രം എടുക്കാനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നിപ്പ വൈറസിനെ എടുക്കാം. വലുപ്പമുള്ള പഴഞ്ചിനും വവ്വാലുകളിലാണ് നിപ്പ വൈറസ് ഉള്ളത്. അത് മനുഷ്യരിലേക്ക് എത്തുന്നത് മനുഷ്യനും വവ്വാലുകളും തമ്മിലുള്ള സമ്പർക്കം വളരെ കൂടുന്ന സമയത്താണ്. അതെങ്ങനെയാണ് കൂടുന്നത്? അവർ ജീവിച്ചിരുന്ന പല ആവാസ വ്യവസ്ഥകളും ഇല്ലാതായിട്ടുണ്ട്. ഈ വവ്വാല് ഒരിക്കലും കാട്ടിൽ ജീവിക്കുന്ന വവ്വാലല്ല, അത് നാട്ടിൽ തന്നെയാണ് ജീവിക്കുക. നാട്ടിലെ വലിയ മരങ്ങളിലാണ് അവർ ജീവിച്ചിരുന്നത്. ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു കാര്യം പറഞ്ഞാൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടുന്ന സമയത്ത് ഏകദേശം 864,000 മരങ്ങളാണ് മുറിഞ്ഞു പോയത്. ഈ മരങ്ങൾ പലതും ഈ വവ്വാലുകൾ ചേക്കാറാൻ ഉപയോഗിക്കുന്നതാണ്. ആ മരങ്ങൾ നഷ്ടപ്പെടുത്തോടു കൂടിയിട്ട് വീടുകളിലുള്ള മരങ്ങളിലേക്ക് ചേക്കാറും. സ്വാഭാവികമായിട്ടും മനുഷ്യനും അവരും തമ്മിലുള്ള അകലം കുറയുകയും ആ വൈറസ് വരാൻ സാധ്യത കൂടുകയും ചെയ്യും.
1: ലോകം വർദ്ധിച്ചു വരുന്ന പാരിസ്ഥിതിക മാറ്റങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അണുബാധകൾ കൂടുതലാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എങ്കിലും ഭയക്കാതെ ശാസ്ത്രീയമായ തയ്യാറെടുപ്പുകളിലൂടെ ജന്തുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാനാവുമെന്ന ആത്മവിശ്വാസം ആരോഗ്യ കേരളത്തിനുണ്ട്.
2: നമുക്കത് പ്രതിരോധിക്കാൻ കഴിയും.
1: പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ.
2: വളർത്തുമൃഗങ്ങൾക്ക് കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ് നൽകുക, പിന്നെ തെരുവു നായകളുടെയും മറ്റു മൃഗങ്ങളുടെയും നിയന്ത്രണ പരിപാടികളിൽ നമ്മൾ പിന്തുണ നൽകുക, മൃഗങ്ങളെ കൈകാര്യം ചെയ്ത ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ നന്നായി കഴുകുക, സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക, ഭക്ഷണം നന്നായി പാകം ചെയ്ത് മാത്രം കഴിക്കുക, പിന്നെ എലിപ്പനി സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക. ഇപ്പൊ കൃഷിക്കാരാണെങ്കിൽ കഴിവെങ്കിൽ ബൂട്ട് ധരിക്കാൻ ശ്രമിക്കുക. കൈകൾ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നവരാണെങ്കിൽ കയ്യിൽ ഗ്ലൗ ഇടാനും ശ്രദ്ധിക്കുക, നല്ലതായിരിക്കും. മൃഗങ്ങളുടെ അസാധാരണമായ രോഗലക്ഷണം എന്തെങ്കിലും കണ്ടാൽ മൃഗ സംരക്ഷണ വകുപ്പിനെ അറിയിക്കുകയും വേണം. ഇപ്പൊ നായയോ പൂച്ചയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ മുറിവ് ഉടനെ തന്നെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകണം. ഒരു 15 മിനിറ്റ് വരെ കഴുകാൻ നോക്കണം. എത്രയും പെട്ടെന്ന് ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിട്ട് വൈദ്യോപദേശം തേടണം. പിന്നെ ഒരു ഏകാരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത് എന്നൊരു പുതിയ ആശയമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു സങ്കല്പമാണ് ഏകാരോഗ്യം എന്ന് പറയുന്നത്. പൊതുജനങ്ങളും ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും കാലാവസ്ഥ വകുപ്പും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയുമാണിത്. നമുക്കറിയാം, രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ.
3: മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം, അതാണ് ഇന്ന് സമൂഹം ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും മൃഗങ്ങൾ മനുഷ്യന് പല രോഗങ്ങളും വരുത്തുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നിപ, അത് വവ്വാലുകൾ പരത്തുന്ന രോഗമാണ്. പാമ്പിന്റെ വിഷം, അതും മനുഷ്യന്റെ ജീവന് ഹാനികരമാണ്. ഇതൊക്കെ പറയുമ്പോഴും മൃഗങ്ങൾ നാടിനും മനുഷ്യർക്കും ആവശ്യമാണ്. വനങ്ങൾ നാടിന്റെ പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളും ഈ നാട്ടിലേക്ക് വരുമ്പോഴാണ് അവർ ശല്യക്കാരായി മാറുന്നത്. എന്നാൽ വനങ്ങളിൽ വന്യമൃഗങ്ങളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രോഗ സംരക്ഷണം എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗത്തുള്ള മനുഷ്യരും മൃഗങ്ങളും അത് രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള നയമാണ് വേണ്ടത്. എന്നാൽ അതേ സമയത്ത് മനുഷ്യനെ രോഗങ്ങൾ വരുന്നതിനെ പ്രതിരോധിക്കുകയും ചെയ്യണം. ഈ തരത്തിലുള്ള ഒരു തന്ത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. തീർച്ചയായും ഈ ദിനത്തിൽ ഇക്കാര്യത്തിൽ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുക.
1: ആരോഗ്യമുള്ള ഓരോ വനവും വാക്സിനേഷൻ എടുത്ത ഓരോ വളർത്തുമൃഗവും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഓരോ ആരോഗ്യ പ്രവർത്തകനും മനുഷ്യനും ജന്തുക്കളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ വിലമതിക്കുന്ന ഓരോ പൌരനും സമൂഹത്തെ രോഗത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു സുപ്രധാന കണ്ണിയാണ്. മൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലൂടെ ആത്യന്തികമായി മനുഷ്യന്റെ ഭാവിയെ തന്നെയാണ് സംരക്ഷിക്കുന്നത്.
4: മറ്റൊരു വിഷയവുമായി പ്രഭാതഭേരി വീണ്ടുമെത്തും. നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജികർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന

0: സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.

0: നമസ്തേ അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്രസുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക സമുദ്രമേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരുരാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു.
1: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർസേ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യസംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും, ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും, സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പ്

0: ുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 യോഗം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് തലക്കുളത്തൂരിൽ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30, ഉച്ചയ്ക്ക് 1 പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് 2 മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 കാണാതായി. പരിയാരം കോരൻ പീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3 കെട്ടിടം തകർന്ന് 6 മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്കെട്ടി കിരീട നൽകി നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിൽ ഏറ്റവും കരുത്തരെ നോർവേ മറികടന്നത്. നോർവേക്ക് വേണ്ടി 79-90 സൂപ്പർ താരം എർലിൻ ഹാലൻഡ് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 5 കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിന്റെ 106 സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ KV അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്തിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രി

തല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: കെ വി മഹാദേവന്റെ സംഗീതത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ശങ്കരാഭരണം. വരികൾ വെട്ടൂരി സുന്ദരരാമമൂർത്തി.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
0: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. സംസ്ഥാനത്തെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, സംസ്ഥാനത്തെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം കേൾക്കാം.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം
2: വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പൂയപ്പള്ളി, വെളിയം, കരീപ്ര, എഴുകോൺ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7907712327. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം. പദ്ധതിയിൻ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SHGകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. കൂടാതെ ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. അപേക്ഷകൾ ഓൺലൈനായി agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ 0471230467 എന്ന ഫോൺ നമ്പറിലോ smamkerala@gmail.com എന്ന ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കായി തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 15 മാസം. 2026 ഓഗസ്റ്റ് 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
1: 4 വർഷത്തിൽ BCA 1 വർഷം കൂടി പഠിച്ചാൽ MCA അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ചരിത്രത്തിലിന്ന്
4: 2006 ജൂലൈ 6 സുപ്രധാനമായ നാഥുല ചുരം 44 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുറന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്നാണ് സിക്കിമിലെ ഈ അതിർത്തി ചുരം പൂർണ്ണമായും അടച്ചത്. പണ്ട് പ്രശസ്തമായ സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിരുന്നു ഈ പാത. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത് വീണ്ടും തുറന്നത്. സിക്കിം വഴിയുള്ള വ്യാപാര ദൂരം ഇത് ഗണ്യമായി കുറച്ചു. ഹിന്ദു ബുദ്ധ തീർത്ഥാടകർക്ക് കൈലാസ മാനസ സരോവരത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴിയായും ഇത് മാറി. 1947 ജൂലൈ 6-7 അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്ന സിൽഹെറ്റ് ജില്ലയിൽ ചരിത്രപ്രധാനമായ ഹിതപരിശോധന നടന്നത്. ഇന്ത്യയുടെ വിഭജനവേളയിൽ ഒരു പ്രദേശം ഏത് രാജ്യത്തിനൊപ്പം ചേരണമെന്ന് തീരുമാനിക്കാൻ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത അപൂർവം സംഭവങ്ങളിലൊന്നായിരുന്നു ഇത്. മൌണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്താൻ തീരുമാനിച്ചത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ സിൽഹെറ്റ് ഇന്ത്യയുടെ ഭാഗമായി അസമിൽ തുടരണോ അതോ പാകിസ്ഥാന്റെ ഭാഗമാകേണ്ട കിഴക്കൻ ബംഗാളിൽ ചേരണോ എന്ന് തീരുമാനിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എല്ലാ വർഷവും ജൂലൈ 6 ലോകമെമ്പാടും ലോക സൂണോസിസ് ദിനമായി ആചരിക്കുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുകയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1885 ജൂലൈ 6 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ വിജയകരമായി പരീക്ഷിച്ചത്. ഈ ചരിത്രപരമായ നേട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ജൂലൈ 6 ഈ ദിനമായി തിരഞ്ഞെടുത്തത്. 1964 ജൂലൈ 6 തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ഈ രാജ്യം ന്യാസാലാൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യം നേടിയതോടെയാണ് രാജ്യം മലാവി എന്ന പേര് സ്വീകരിച്ചത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ഹാസ്റ്റിംഗ്സ് കമുസുബന്ദ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള അമേരിക്കൻ സാഹിത്യകാരന്മാരിൽ ഒരാളായ വില്യം ഫോക്നർ 1962 ജൂലൈ 6 അന്തരിച്ചത്. അമേരിക്കൻ നോവൽ സാഹിത്യത്തിന് നൽകിയ ശക്തവും സവിശേഷവുമായ സംഭാവനകൾ പരിഗണിച്ച് 1949 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. കഥാപാത്രങ്ങളുടെ ചിന്താധാരകളെ അതേപടി ആവിഷ്കരിക്കുന്ന സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ശൈലി മികച്ച രീതിയിൽ ഉപയോഗിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. നൊബേൽ സമ്മാനത്തിന് പുറമെ 2 തവണ പുലിസ്റ്റർ സമ്മാനവും അദ്ദേഹം നേടിയിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ പിതാവായി അറിയപ്പെടുന്ന ജോൺ പോൾ ജോൺസ് 1747 ജൂലൈ 6 ജനിച്ചത്. 1779 ബ്രിട്ടീഷ് കപ്പലായ സെരാപിസുമായുള്ള കടുത്ത യുദ്ധത്തിനിടയിൽ കീഴടങ്ങാൻ ആവശ്യപ്പെട്ട ബ്രിട്ടീഷ് ക്യാപ്റ്റനോട് അദ്ദേഹം പറഞ്ഞ "ഞാൻ ഇതുവരെ പോരാടാൻ തുടങ്ങിയിട്ട് പോലുമില്ല" എന്ന വാക്കുകൾ നാവിക ചരിത്രത്തിൽ ഇന്നും പ്രശസ്തമാണ്. കർണാടക സംഗീത ലോകത്തെ വിസ്മയവും അനശ്വര ഗായകനുമായ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ 1930 ജൂലൈ 6 ജനിച്ചത്. കർണാടക സംഗീതത്തിലെ 72 മേളകർത്താരാഗങ്ങളിലും ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം പ്രാവീണ്യം നേടി. മഹതി, ലവംഗി, മനോരമ, സുമുഖം, സർവശ്രീ തുടങ്ങി 25-ലധികം പുതിയ രാഗങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുകയും അവയിൽ കൃതികൾ രചിക്കുകയും ചെയ്തു. മികച്ച ഗായകൻ എന്നതിനൊപ്പം വയലിൻ, വയോള, മൃദംഗം, ഗഞ്ചിറ എന്നീ വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിലും അദ്ദേഹം അതീവ വിദഗ്ധനായിരുന്നു. ഭാരത സർക്കാർ അദ്ദേഹത്തിന് രാജ്യത്തെ 2-ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സാംസ്കാരിക ബഹുമതിയായ ഷെവലിയർ പട്ടം നേടിയ ഏക കർണാടക സംഗീതജ്ഞനാണ് അദ്ദേഹം. മലയാള പത്രപ്രവർത്തനത്തിൽ മികച്ച സംഭാവനകൾ നൽകിയ കണ്ടത്തിൽ വർഗീസ് മാപ്പിള അന്തരിച്ചത് 1904 ജൂലൈ 6. 1888 അദ്ദേഹം മലയാള മനോരമ പത്രം സ്ഥാപിച്ചു. കേരളത്തിലെ പത്രപ്രവർത്തന ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ഉന്നമനത്തിനായി 1892 അദ്ദേഹം ഭാഷാപോഷിണി സഭ സ്ഥാപിച്ചു. ഇത് മലയാള സാഹിത്യ രംഗത്ത് വലിയൊരു ചലനമുണ്ടാക്കി.
3: ചരിത്രത്തിൽ ഇന്ന്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സമയം 7:15.
3: ആരോഗ്യം, പ്രായോജകർ, ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
4: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മ രോഗത്തെ കുറിച്ച് ഡോക്ടർ ബിജോ ഇയസ് സംസാരിക്കുന്നു.
5: കുട്ടികളിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളിൽ പ്രധാനമാണ് ആസ്മ. ലളിതമായി പറഞ്ഞാൽ ശ്വാസകോശത്തിലെ ചെറിയ ശ്വാസക്കുഴലുകളുടെ ഭിത്തിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് ആസ്മ. തൽഫലമായി ശ്വാസക്കുഴലുകളുടെ ഉള്ളിലെ വ്യാസം കുറയുകയും ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ രക്തത്തിൽ എത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. തുടർന്ന് കുട്ടികളിൽ അതിൻ്റെ അസ്വസ്ഥതയും ലക്ഷണങ്ങളും ഉണ്ടാകുന്നു. ആസ്മ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ജനിതകവും പാരിസ്ഥിതികവുമായ കാരണങ്ങളാണ് ആസ്മ ഉണ്ടാക്കുന്നത്. ആസ്മ രോഗം ഇല്ലാത്ത കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികളിലും 5% പേർക്ക് ആസ്മ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആസ്മ രോഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ത്വക്കിലോ ശ്വാസകോശത്തിലുള്ള എന്തെങ്കിലും അലർജി രോഗങ്ങളുണ്ടെങ്കിൽ, ഈ സാധ്യത 20% വർദ്ധിക്കുന്നു. മാതാപിതാക്കളിൽ 2 പേർക്കും ആസ്മ രോഗമോ ത്വക്ക് രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഇത് പിന്നെയും കൂടും. മാതാപിതാക്കളെ കൂടാതെ കൂടപ്പിറപ്പുകൾ, അടുത്ത രക്തബന്ധത്തിലുള്ള ആളുകൾ എന്നിവർക്ക് രോഗമുണ്ടെങ്കിലും ഇത് വരാനുള്ള സാധ്യത കൂടുതലാവുന്നു. മാതാപിതാക്കളുടെ മറ്റൊരു സംശയമാണ് ചികിത്സിക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. പല മാതാപിതാക്കളും ശ്വാസമുട്ട് വരുമ്പോൾ കൊണ്ടുപോയി ചികിത്സിക്കുന്ന രീതിയാണ് തുടരുന്നത്. എന്നാൽ ഓരോ പ്രാവശ്യവും രോഗം മൂർച്ഛിക്കുകയും അതിനനുസരിച്ച് ശ്വാസകോശത്തിന് ഡാമേജുകൾ വരികയും ചെയ്യാറുണ്ട്. ഹൈ ഡോസിൽ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ പെട്ടെന്നുള്ള വൈദ്യസഹായം കിട്ടിയില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പല കാര്യങ്ങളും വരാം. അതുപോലെ ശ്വാസമുട്ട് അല്ലെങ്കിൽ വിട്ടുമാറാ ചുമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വളർച്ച മുരടിക്കാനുള്ള സാധ്യതയും സ്കൂൾ മിസ്സിംഗ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. വളർച്ചയും പഠനവും കോംപ്രമൈസ് ആയി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. സ്റ്റീറോയിഡുകൾ ദോഷമുണ്ടാക്കുന്നതല്ലേ? അതുകൊണ്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡിനെ പറ്റി പലർക്കും സംശയമുണ്ട്. ഇൻഹേലേഴ്സ് ആയി ഉപയോഗിക്കുന്ന ഭൂരിഭാഗം മരുന്നുകളിലും ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ് കാണാറുണ്ട്. ഇത് മൈക്രോഗ്രാം ഡോസിലാണ് കാണുന്നത്. അതായത് 1 ഗ്രാമിൻ്റെ 10^1 അംശമാണ് കാണുന്നത്. മാത്രമല്ല ശ്വാസകോശത്തിലേക്ക് നേരിട്ട് ഈ മരുന്ന് പോകുന്നതിനാൽ ശരീരത്തെ ബാധിക്കുന്നില്ല. ശരിയായ അളവിൽ, ശരിയായ രീതിയിൽ, ശരിയായ കാലയളവിൽ കൊടുത്താൽ സ്റ്റീറോയിഡ് മരുന്നുകൾ ഗുണപ്രദമാണ്. ഇതോടൊപ്പം മറ്റ് പ്രിവൻറ്റീവ് ട്രീറ്റ്മെൻറ്റിനായിട്ട് വേണ്ടത് അലർജനുകളുമായി ഉള്ള സമ്പർക്കം കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതെല്ലാം കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചിലതരം ആസ്മ രോഗങ്ങളുണ്ട് കുട്ടികളിൽ. അതിന് കാരണം ദീർഘമായി നിൽക്കുന്ന സൈനസൈറ്റിസ്, പൊണ്ണത്തടി, അതുപോലെ പുളിച്ചു തകട്ടൽ, GERD, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് എന്ന് പറയുന്ന പുളിച്ചു തകട്ടൽ, അതുപോലെ ചില സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയാണ്. മറ്റൊന്നും മരുന്നുകൾ സാധാരണയായി ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഉപയോഗിക്കാതിരുന്നാലും ഇത് കൺട്രോൾ ചെയ്യാതെ ഇരിക്കാറുണ്ട്. അടുത്ത ഒരു മാതാപിതാക്കളുടെ വലിയ സംശയമാണ് ഇൻഹേലർ തുടങ്ങിയാൽ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളത്. കുട്ടികളുടെ ആസ്മയ്ക്ക് ലൈഫ് ലോങ് സാധാരണയായി ഇൻഹേലറുകൾ ഉപയോഗിക്കേണ്ടി വരാറില്ല. എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളത് രോഗത്തിൻ്റെ അവസ്ഥ, രോഗം മൂർച്ഛിക്കുമ്പോഴുള്ള അവസ്ഥ എന്നിവനുസരിച്ച് മാറിയിരിക്കും. സാധാരണയായി 3 മാസം മുതൽ 1 വർഷം വരെ കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഡോസുകൾ ഓരോ 3 മാസം കൂടുന്നവരും കുറച്ച് കുറച്ച് 25% വരെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തുകയാണ് പതിവ്. ഒരു വാക്കുകൂടെ പറഞ്ഞ് നിർത്താം, ആസ്മ ഡയറി. കുട്ടിക്ക് വരുന്ന ലക്ഷണങ്ങളെല്ലാം ഒരു ഡയറിയിലോ ഒരു നോട്ട്ബുക്കിലോ തീയതിയും സമയവും വെച്ച് എഴുതി മാസാമാസം അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്ന ഇടവേളകളിൽ ഡോക്ടറെ കാണിക്കുമ്പോൾ ഈ കഴിഞ്ഞ 1 മാസത്തെ കുട്ടിയുടെ അസുഖത്തിൻ്റെ തീവ്രതയും കുട്ടിയുടെ അസുഖത്തിൻ്റെ അവസ്ഥയും മനസ്സിലാക്കാൻ ഡോക്ടർക്ക് സഹായിക്കുന്നു. ഈ ഒരു സിസ്റ്റത്തിനെയാണ് ആസ്മ ഡയറി എന്ന് പറയുന്നത്.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മ രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജോയ് എസ്.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
6: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
7: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
6: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
9: എന്തുപറ്റി?
8: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവില്ലേ?
10: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
11: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക്

0: ഗോൾഡൻ നെക്ലേസ് 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
1: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
0: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
2: ജയചന്ദ്രൻ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം തോക്കുകൾ കഥ പറയുന്നു. ഗാനരചന വയലാർ, സംഗീത സംവിധാനം ദേവരാജൻ.

0: തൊഴിൽ ദർശനം.
1: പൊതുമേഖലയിലുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി 550 ഒഴിവുണ്ട്. ഇതിൽ 30 ഒഴിവ് കേരളത്തിലാണ്. ബിരുദധാരികൾക്കാണ് അവസരം. കേരളത്തിലെ ഒഴിവുകൾ: ജനറൽ 16, SC 3, OBC 8, EWS 3. ആകെയുള്ള ഒഴിവിൽ ഓരോന്നുവീതം കാഴ്ച പരിമിതർ, കേൾവി പരിമിതരായ ഭിന്നശേഷിക്കാർക്ക് നീക്കിവച്ചതാണ്. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിയണം. 2022 January 1 2026 June 1 ഇടയിൽ നേടിയതായിരിക്കണം യോഗ്യത. നിലവിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കാൻ പാടില്ല. ഒരു വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയമുള്ളവരും അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായം 2026 June 1 21-30 ഇടയിൽ. ജനറൽ OBC വിഭാഗങ്ങളിലെ പുരുഷന്മാർക്ക് 944 രൂപയും വനിതകൾക്ക് 700

0: 8 രൂപയുമാണ് GST ഉൾപ്പെടെ അടയ്ക്കേണ്ടത്. SC ST വിഭാഗക്കാർ 236 രൂപ അടച്ചാൽ മതിയാവും. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാത്രമേ അപേക്ഷിക്കാനാവുകയുള്ളൂ. https://nats.education.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം https://beep.bfssi.com/candidate-login-ൽ കൂടുതൽ വിവരങ്ങൾ ചേർക്കണം. പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി https://nats.education.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം https://beep.bfssi.com/candidate-login-ൽ കൂടുതൽ വിവരങ്ങൾ ചേർക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 6. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.newindia.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.newindia.co.in. ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർമാരുടെ തിരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 1500 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. തിരഞ്ഞെടുപ്പിനായുള്ള പ്രിലിമിനറി പരീക്ഷ 2026 ഓഗസ്റ്റിൽ നടക്കും. കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് യോഗ്യത. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, CA, കോസ്റ്റ് അക്കൗണ്ടന്റ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. പ്രായം 2026 April 1 21 30 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് 750 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbi.bank.in/web/careers/current-openings. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sbi.bank.in/web/careers/current-openings. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 8.
1: തൊഴിൽ ദർശനം.
2: വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: വയലാറിന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം കളക്ടർ മാലതി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ.ബി. രഘുനാഥൻ നായർ.
3: മലയാളത്തിലെ ചില പദങ്ങൾ രണ്ട് വിധത്തിൽ പ്രയോഗിച്ചു കാണാറുണ്ട്. വായ്മൊഴിയിൽ ഇതൊരു പ്രശ്നമല്ലെങ്കിലും എഴുതുമ്പോൾ ഇവയിലേതാണ് ശരിയായ രൂപം എന്ന് സന്ദേഹമുണ്ടായേക്കാം. അപ്പോൾ, ഇപ്പോൾ, എപ്പോൾ എന്നീ പദങ്ങൾ ശ്രദ്ധിക്കുക. അവയുടെ സ്ഥാനത്ത് യഥാക്രമം അപ്പോഴ്, ഇപ്പോഴ്, എപ്പോഴ് എന്നിങ്ങനെയും പ്രയോഗിക്കാറുണ്ട്. ഒരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. പഴയ രണ്ട് പരിചയക്കാർ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നെന്ന് സങ്കല്പിക്കുക. ഒരാൾ ചോദിക്കുന്നു, ഇപ്പോൾ എവിടെയാണ് ജോലി? ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ, അവരൻ്റെ മറുപടി. ഒരാൾ ഇപ്പോൾ എന്നും മറ്റേയാൾ ഇപ്പോഴ് എന്നുമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇവയിലേതാണ് ശരിയായ രൂപം എന്ന് ഉറപ്പിച്ചു പറയാനാകുമോ? അപ്പോൾ, ഇപ്പോൾ, എപ്പോൾ എന്നീ പ്രയോഗങ്ങളാണ് ശരിയെന്ന് പറയുന്നവരും, അതല്ല അപ്പോഴ്, ഇപ്പോഴ്, എപ്പോഴ് എന്നിവയാണ് ശരിയെന്ന് വാദിക്കുന്നവരുമുണ്ട്. ശരിയുടെയും തെറ്റിൻ്റെയും കാര്യമാകുമ്പോൾ ഒന്ന് ശരി, മറ്റത് കൂടുതൽ ശരി എന്ന് പറയാനാവില്ല. അതിനാൽ ഈ പ്രയോഗങ്ങളുടെ സാധുത പരിശോധിക്കേണ്ടതുണ്ട്. കാലം, നേരം എന്നൊക്കെ അർത്ഥമുള്ള പദമാണ് പൊഴുത്. ഒരു കാലത്തെ പരാമർശിച്ച് ആ പൊഴുത് എന്ന് പറയും. ഒരു വസ്തുവോ വിഷയമോ ചൂണ്ടിക്കാട്ടി പറയുന്നതിന് സ്വീകരിക്കുന്ന ശബ്ദമാണല്ലോ ആ, ഈ, ഏ എന്നിവ. ഇവയെ ചുട്ടെഴുത്തെന്ന് പറയും. ആ പൊഴുത് എന്നതിലെ ആ എന്ന ചുട്ടെഴുത്തും പൊഴുത് എന്ന പദവും ചേർത്ത് പറയുമ്പോൾ അപ്പൊഴുത് എന്നാകും. അപ്പൊഴുത് എന്നതിലെ തു ലോപിച്ച് ഇൾ ആകുന്നു. അങ്ങനെ അപ്പൊഴുത് അപ്പോൾ എന്നായി തീരും. ഇങ്ങനെയാണ് ഇപ്പൊഴുത് ഇപ്പോഴും, എപ്പോഴുത് എപ്പോഴും ആകുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ, ഇപ്പോൾ, എപ്പോൾ എന്നിവയും അപ്പോഴ്, ഇപ്പോഴ്, എപ്പോഴ് എന്നിവയും സാധുവായ പ്രയോഗങ്ങളാണെന്ന് കാണാവുന്നതാണ്. ഓരോരിക്കൽ, അതത് സമയത്ത്, ഇടയ്ക്കിടെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അപ്പപ്പോൾ എന്ന് പറയാറുണ്ട്. അപ്പൊഴുത് പൊഴുത് എന്നതിലെ ചുരുക്കിയ രൂപമാണ് അപ്പോഴപ്പോൾ. ഇതുതന്നെ അപ്പോളപ്പോൾ എന്നും പറയാവുന്നതാണ്. അപ്പോളപ്പോൾ എന്നതുപോലെയുള്ള പ്രയോഗങ്ങളാണ് അവനവൻ, അവിടവിടെ, ഇന്നിന്ന, താന്താൻ എന്നിവയും. അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കില്ല ആരും ഇത്തരം പ്രയോഗങ്ങൾ നടത്തുക. അവനവൻ എന്ന പദം പിരിച്ചെഴുതിയാൽ അവൻ അവൻ എന്ന് കിട്ടും. സമാനമായ പ്രയോഗമാണ് താന്താൻ.

0: എന്നതും. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്ന് കേൾക്കാത്തവരുണ്ടാകില്ല. നമ്മൾ കൂടെ കൂടെ നടത്തുന്ന ഒരു പ്രയോഗമാണ് അവിടവിടെ എന്നത്. അവിടെ അവിടെ എന്ന് ഈ പദം പിരിച്ചെഴുതാം. ചേർത്തെഴുതുമ്പോൾ അവിടവിടെ എന്നാണ് പറയേണ്ടത്. എന്നാൽ ഇടയ്ക്ക് ഒരു യകാരൻ ലൂപിച്ച് അവിടവിടെ എന്ന പ്രയോഗം സാധുവായി.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് AB രഘുനാഥൻ നായർ.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ ഈണം, അസ്ത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: ഗ്രാമകേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: 25-ലധികം വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645-14-7158.
2: ഗ്രാമകേരളം
3: മാഞ്ചുവട്ടിൽ.
2: മധുരിക്കുന്ന ഓർമ്മകളുടെ മലർ മഞ്ചിലേറിപ്പോകാൻ കവിയോടൊപ്പം നമ്മളും ആഗ്രഹിക്കുന്നത് മറ്റെവിടേക്കുമല്ല, മാഞ്ചുവട്ടിലേക്ക് തന്നെ. വേനലിന് അവധിയില്ലാത്ത മധ്യവേനൽ അവധിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ കാണാം. എത്താക്കൊമ്പുകളിൽ ഇളംകാറ്റിൽ ഇളകിയാടുന്ന മാമ്പഴക്കൂട്ടവും അതിനെ ചുറ്റിപ്പറ്റി കലവില കൂട്ടുന്ന അണ്ണാറക്കണ്ണന്മാരും.

0: നാട്ടിൻപുറങ്ങളിലൊക്കെ മാമ്പഴക്കാലം എന്നാൽ ഉത്സവകാലമായിരുന്നു കുട്ടികൾക്ക്. പ്രകൃതി അവർക്കായി ഒരുക്കുന്ന മധുര വിരുന്ന്. ഉയരെ ചില്ലകളിലാടുന്ന മാമ്പഴത്തിൽ ഒരെണ്ണമെങ്കിലും താഴത്തേക്ക് ഇട്ടുതരാൻ അണ്ണാറക്കണ്ണനോട് കെഞ്ചുന്ന ബാല്യത്തെ വൈലോപ്പള്ളി മാമ്പഴം എന്ന കവിതയിൽ കാട്ടിത്തരുന്നു. പൂവാലൻ അണ്ണാർക്കണ്ണ മാമ്പഴം തരികെന്നുൾ പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു. ആ ഗ്രാമീണ ബാലനോ ബാലികയോ ഒക്കെ നമ്മളിൽ ഒരാൾ തന്നെ. അത്രമാത്രം ഇഴപിരിയാത്തതാണ് മലയാളിയും മാമ്പഴക്കാലവും തമ്മിലുള്ള നാഭീനാള ബന്ധം. വലിയ മാന്തോപ്പുകൾ ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഒന്നോ രണ്ടോ മാവുകളില്ലാത്ത വീടുകൾ ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. കോൺക്രീറ്റ് സംസ്കാരത്തിനും നാഗരികതയ്ക്കും പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കാത്ത ചില പഴയ തറവാടുകൾക്ക് മുന്നിൽ ഇന്നും പ്രൗഢിയോടെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മുത്തശ്ശി മാവുകൾ കാണാം. കൂറ്റൻ കെട്ടിടങ്ങൾ പണിതീർത്തപ്പോഴും പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഇടം കണ്ടെത്തിയപ്പോഴും ഒക്കെ പലപ്പോഴും മഴ വീണത് പാപം ഈ ഫലവൃക്ഷത്തിൻ്റെ മേലായിരുന്നു. വീട്ടുമുറ്റങ്ങളിലും വഴിയോരങ്ങളിലും തണൽ വീശി കനിയേകി നിന്ന മാവുകൾ എങ്ങോ മറഞ്ഞു. മാമ്പഴത്തിൻ്റെ ഉൽപ്പാദനവും സാരമായി കുറഞ്ഞു. അമൃതുപോലെ ആസ്വാദ്യമായ മാമ്പഴത്തിൻ്റെയും മാവിൻ്റെയും ചരിത്രം പൗരാണിക കാലത്തോളം പിന്നിലേക്ക് പോകുന്നു. കാമദേവന്റെ അമ്പുകളിലൊന്ന് മാമ്പൂവാണെന്നാണ്. പാലുകാച്ചെന്ന് വീട് അലങ്കരിക്കാൻ മാവിലയും മാമ്പൂവും ഉപയോഗിക്കുന്നു. പച്ചമാങ്ങയിൽ ടാർട്ടറിക് അമ്ലം, സിട്രിക് അമ്ലം, മാലിക് അമ്ലം, വെള്ളം, സെല്ലുലോസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. മാവ് ഒരു ഔഷധവൃക്ഷം എന്ന് പറയുന്നതിൽ തെറ്റില്ല. മാങ്ങയും മാങ്ങയണ്ടിയും ഇലയും പൂവുമൊക്കെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ തന്നെയാണ്. മാമ്പഴക്കാലം കഴിയുമ്പോൾ നാട്ടിൻപുറത്തെ വീടുകളിൽ തയ്യാറാക്കിയിരുന്ന മാങ്ങയണ്ടി കഞ്ഞി സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമായ വിഭവമാണ്. പഴുത്ത മാവിൻ്റില കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും നവരത്നമാകും. എത്രയോ പേർ വില കൂടിയ ടൂത്ത് പേസ്റ്റും പൽപ്പൊടികളും മൗത്ത് വാഷും ഒക്കെ ഉപേക്ഷിച്ചിട്ട് മാവില കൊണ്ട് പല്ല് തേക്കുന്നു. അത്രമാത്രം മഹത്തരമാണ് അതിൻ്റെ ദന്തധാവന ശേഷി. മധുരത്തിലും മൂല്യത്തിലും എന്നല്ല, ഔഷധഗുണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന മാമ്പഴത്തിന് പഴങ്ങളുടെ രാജാവ് എന്ന ഓമന പേര് തികച്ചും അന്വർത്ഥമാണ്. മാന്തളിരുണ്ട് മതിച്ച കുയിലുകൾ പൂന്തേൻ കുഴമ്പാൽ കർണങ്ങളെ കുളിർപ്പിക്കുന്നതും പൂക്കാത്ത മാവിൻ്റെ കായ്ക്കാത്ത കൊമ്പും അതിലെ കൽക്കണ്ടക്കനിയും ഒക്കെ കവിഭാവനയിൽ നിന്നിറങ്ങി നമ്മുടെ ജീവിതത്തിൽ നിറയുകയാണെന്ന് കാണാം. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് നീ എന്നാണ് ഒരു നായകൻ പ്രണയിനിയെ വിശേഷിപ്പിച്ചത്. ഏതിനമാണ് ഏറ്റവും നല്ലതെന്നത് ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചാണ്. എന്നാൽ തങ്ങളുടെ നാട്ടിൽ വിളയുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഓരോ നാട്ടുകാരും അവകാശപ്പെടുന്നത്.
1: മാഞ്ചുവട്ടിൽ രചന രാജ്മോഹൻ കൂവളശ്ശേരി, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള, പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ഇനി കേൾക്കാം എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം സ്നേഹപൂർവം മീര.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇനി കേൾക്കാം ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ഇളയരാജ.

ക്രോണിക് ബാച്ചുലർ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്ര അയ്യരും പാടിയത്. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ദീപക് ദേവ്.

0: നമസ്തേ അനന്തപുരി, തുടർന്ന് കേൾക്കാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്നും നദ്ദ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ പുലികളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാനാവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി N. ശംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMM HSS രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 PM യോഗം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3 നില കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫ്യൂലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്.

0: നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, സംസ്ഥാനത്തെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ശരി ഉത്തരം, ഡോക്ടർ എ കൗശികൻ IAS. ഡോക്ടർ എ കൗശികൻ IAS.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോപ്പ് കള്ളമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
0: തൃഷ്ണ എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയാണ് വരികൾ എഴുതിയത്, ശ്യാമിന്റെ ഈണം.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: കേൾക്കാം കാലം സാക്ഷി.

0: LPR വർമ്മ. മലയാള ചലച്ചിത്ര ഗാനരചയിതാവും സംഗീത സംവിധായകനും കവിയും ഗായകനുമായിരുന്ന LPR വർമ്മ 1927 February 18 ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു. ചങ്ങനാശ്ശേരി പെരുന്ന NSS സ്കൂളിൽ SSLC വരെ പഠിച്ച ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ സംഗീതം പഠിച്ച് ഗാനഭൂഷണം പാസായി. 20 വയസ്സുമുതൽ സംഗീത കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ അദ്ദേഹം 1960 പുറത്തിറങ്ങിയ സ്ത്രീ ഹൃദയം എന്ന ചിത്രത്തിലൂടെ സിനിമാ സംഗീത മേഖലയിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് കുടുംബിനി, സ്വർഗം നമിക്കുന്നു, സ്ഥാനാർത്ഥി സാറാമ, ഉള്ളത് മതി, തൊട്ടാവാടി, സന്ധ്യാവന്ദനം തുടങ്ങിയ ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു. ഉപാസന, വീടിന് പൊന്മണി വിളക്കുനീ എന്നീ പ്രശസ്ത ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. അവൻ വരുന്നു എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യമായി അദ്ദേഹം പിന്നണിയിൽ പാടിയത്. 7 ചിത്രങ്ങളിൽ സംഗീത സംവിധായകനായും അതിലേറെ ചിത്രങ്ങളിൽ പിന്നണി ഗായകനായും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം അനാർക്കലി, ഐത്തം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. ഉള്ളത് മതി എന്ന ചിത്രത്തിലെ അജ്ഞാത സഖി, ആത്മസഖി എന്ന ഗാനത്തിന്റെ സംഗീത സംവിധാനത്തിന് അദ്ദേഹത്തിന് ആദ്യമായി ദേശീയ അവാർഡ് ലഭിച്ചു. കൂടാതെ ശാസ്ത്രീയ സംഗീതത്തിന് സംഗീത നാടക അക്കാദമി അവാർഡ്, നാടക സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ അതുല്യ കലാകാരൻ 2003 July 6 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് LPR വർമ്മയുടെ ശബ്ദം കേൾക്കാം.
1: ഏതാണ്ട് ജീവിതം മുഴുവൻ സംഗീതം ഒരു ജീവിതമാക്കി ജീവിച്ച ഒരാളാണ് ഞാൻ. 8-ാമത്തെ വയസ്സിൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയതാണ്. അറിയാൻ വയ്യാത്ത മഹാസമുദ്രമാണ് മുമ്പിൽ കിടക്കുന്നത്. അതിൻ്റെ ഒരു മണൽത്തെരു പോലും കിട്ടിയിട്ടില്ലല്ലോ എന്ന് തോന്നുകയാണ്. എൻ്റെ 8-ാമത്തെ വയസ്സിൽ മാവേലിക്കര വീരമണിയ്യർ എന്ന് പറഞ്ഞൊരു മഹാവിദ്വാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രാജവാഴ്ചയുള്ള കാലമാണ് അന്ന്. ശ്രീ തിരുനാൾ ഭരിക്കുന്ന കാലമാണ് അന്ന്. മാവേലിക്കര ഒരു സ്പെഷ്യൽ സ്കൂളുണ്ടായിരുന്നു. അവിടെ താമസിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്, ഈ ബോർഡിംഗ് ഹൗസിൽ. അങ്ങനെ 8-ാമത്തെ വയസ്സിൽ സപ്തസ്വരം, അദ്ദേഹത്തിൻ്റെ ആ അടിസ്ഥാനം എന്ന് പറയുകയാണെങ്കിൽ കർണാടക സംഗീതത്തിൻ്റെ ശുദ്ധമായ പാരമ്പര്യ സംഗീതത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ച് പഠിപ്പിക്കാനുള്ള ഒരാളായിരുന്നു. അവിടുന്ന് തേർഡ് ഫോം വരെ അവിടെ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ് എൻ്റെ 16-ാമത്തെ വയസ്സിൽ ചങ്ങനാശ്ശേരി വന്ന ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കഴിഞ്ഞ് നേരെ മ്യൂസിക് അക്കാദമിയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ നാൾ അക്കാദമി ഓഫ് മ്യൂസിക് മഹാറാണിയുടെ കാലത്ത് കർണാടക സംഗീതത്തിനെ ഉദ്ധരിക്കാനായി ഉണ്ടാക്കിയിരിക്കുന്ന സ്വാതന്ത്ര്യനാൾ സംഗീത വിദ്യാലയം തിരുവനന്തപുരത്ത് സാക്ഷാൽ ഹരിയേശ് നല്ലൂർ മുത്തയ്യ ഭാഗവതരായിരുന്നു അന്നത്തെ പ്രിൻസിപ്പൽ. വാഗ്ഗേയ കവികൾ മുത്തുസ്വാമി ദീക്ഷിതരും ശ്യാമാശാസ്ത്രിയും ത്യാഗരായ സ്വാമികൾക്ക് ശേഷമുള്ള ഒരു വലിയ വാഗ്ഗേയ കവിയായ, അതായത് ശാസ്ത്രീയ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒരുപോലെ ഹിമഗിരി തന്നയേ ഹേ മലത്തേ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കീർത്തനം, ഇങ്ങനെ അനവധി കീർത്തനങ്ങൾ. അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൽ. അന്ന് 80 വയസ്സ് പ്രായമുണ്ട്. 8 മഹാരഥന്മാർ: മധുരകേശവ ഭാഗവതർ, കല്യാണകൃഷ്ണ ഭാഗവതർ, നാരായണ ഭാഗവതർ, TK ജയറാമയ്യർ, കല്ലടക്കുറിശ്ശി ഹരിഹരയ്യർ, കുമാരസ്വാമിയ്യർ, സീതാറാമയ്യർ, മഹാനായ CS കൃഷ്ണയ്യർ, ആചാര്യന്മാരായ മധുരകേശവ ഭാഗവതർ, ഈ ആളുകളാണ് 3 കൊല്ലത്തെ കോഴ്സാണ് ഉണ്ടായത്. ഞാൻ പാസ്സായപ്പോഴത്തേക്ക് 4 കൊല്ലമായി. ഇത് ഒറ്റ കോളേജ് ഉണ്ടായിരുന്നുള്ളൂ, ട്രിവാൻഡ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലാകെ 2 സംഗീതമേ ഉള്ളൂ നമുക്ക് പാരമ്പര്യമായിട്ട്, സമ്പ്രദായ സംഗീതം എന്ന് പറയുന്ന ഈ 2 സംഗീതമേ ഉള്ളൂ. അതിൽ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കാണ് കർണാടക സംഗീതം എന്ന് പറയുന്ന പാരമ്പര്യ സംഗീതം. കർണാടക സംഗീതം എന്ന് പറയുന്നത് വലിയ അസുഖമൊന്നുമില്ല. അതെ, കർണാടകത്തിൽ മാത്രമല്ല തെലുങ്ക്, മലയാളം, തമിഴ് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഇതാണ്. അങ്ങനെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ശാസ്ത്രീയ സംഗീത സ്ഥാപനം, ഒരു സ്കൂൾ ഇവിടെ ഉണ്ടാക്കി.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് LPR വർമ്മയുടെ ശബ്ദം. കാലം
2: സാക്ഷി. ഈ KK ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തൂറ്റി
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം September 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: ഇനി കേൾക്കാം LPR വർമ്മ സംഗീതം നൽകിയ ഒരു ഗാനം. യേശുദാസ് പാടിയത്, ചിത്രം

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറുടെ ഒഴിവ്. ഈ മാസം 9-10:30 അഭിമുഖം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2222-9-5 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ കീഴാറ്റിങ്ങൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ ഒഴിവുണ്ട്. അപേക്ഷ ഈ മാസം 17:00 to 3:00 നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0470-2656-6632. തിരുവനന്തപുരം വെള്ളറട കുട്ടമല ഗവൺമെന്റ് യു പി സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 2:00. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ്, മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസസ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്

0: ഈ മാസം 10 വരെ സമർപ്പിക്കാം. എൽ ബി എസ് സെന്റർ ഡയറക്ടറുടെ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ ഈ മാസം 8 വരെ അടയ്ക്കാവുന്നതാണ്. ജനറൽ, SEBC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ്. പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാം. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന്റെ +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിലോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയിലോ രണ്ടാം വർഷത്തിൽ അപേക്ഷാർത്ഥിക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ LBS ഡയറക്ടർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് അപേക്ഷാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0471256031 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വെബ്സൈറ്റ് അഡ്രസ് www.lbscenter.kerala.gov.in. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് സൂചിക സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിക്കുന്നു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 20 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 500 രൂപയുമാണ്. അപേക്ഷകർക്ക് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഐച്ഛിക വിഷയമായി എടുത്ത് +2 പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ 50% മാർക്കോടെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലും ബന്ധപ്പെട്ട സ്റ്റേറ്റ് കൌൺസിലും അംഗീകരിച്ച GNM കോഴ്സ് പരീക്ഷ പാസ്സായിരിക്കണം. അപേക്ഷകർ അക്കാദമി വിവരങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം. അപേക്ഷാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. സർവീസ് ക്വാട്ടയിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് 49 വയസ്സാണ്. LBS സെന്റർ ഡയറക്ടർ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിശ്ചയിക്കുന്ന തീയതികളിൽ നടത്തുന്ന ഒരു പൊതുപ്രവേശന പരീക്ഷയുടെ മാനദണ്ഡത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും കേന്ദ്രീകൃത അലോട്ട്മെന്റിലൂടെയായിരിക്കും പ്രവേശനം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0471256031 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേട്ടത് നമുക്ക് ചുറ്റും.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: എസ് രമേശൻ നായരുടെ രചന, MG രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം രാക്കുയിലിൻ രാഗസദസ്സിൽ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
7: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
4: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്.
8: സമയം 8:30.
9: രാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
11: നോവൽ സഞ്ചാരം.
12: ഉറൂബ് എഴുതിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും.

0: അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
1: നിഭൃത നിശബ്ദയായ ബാലാമണിയെ രോഗം കാർന്നു തിന്നുന്നത് ആരും അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവൾ കിടപ്പിലായി. എന്താ മോളെ? മാധവിയമ്മ ചോദിച്ചു. വയ്യ അമ്മേ, അമ്മ തളർന്ന സ്വരത്തിലായിരുന്നു ബാലാമണിയുടെ ഉത്തരം. മാധവിയമ്മ നിശബ്ദമായി മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി. അയാൾ മുഖം താഴ്ത്തി കുടയുമെടുത്ത് പുറത്തേക്ക് കടന്നു.
2: ജ്യേഷ്ഠത്തിക്കെന്താ?
1: വിശ്വം രാധയോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു.
2: ദീനമാണ്.
3: എന്തിനാ ദീനം വന്നത്? ആളുകൾക്ക് ദീനം പിടിക്കില്ലേ?
2: എനിക്കും പിടിക്കൂ. രാധയ്ക്കോ
3: പിടിക്കും?
2: ഏ,
1: അതവന് വിശ്വസിക്കാൻ വയ്യായിരുന്നു. ആ വീട്ടിൽ അവന്റെ ആരാധനാകേന്ദ്രം രാധയാണ്. തനിക്കറിയാത്ത അനേകം കാര്യങ്ങൾ രാധയ്ക്കറിയാം. എങ്ങനെയാണിതൊക്കെ മനസ്സിലാകുന്നത്? അവൾക്കു ചുറ്റും ഒരു പരിവേഷമുള്ളതുപോലെ വിശ്വത്തിന് തോന്നി. അതിനെക്കുറിച്ചൊരു പേടിയും. അവൻ വീണ്ടും ചോദിച്ചു,
2: രാധയ്ക്കും ദീനം പിടിക്കോ?
1: പിടിക്കും.
2: വേണ്ട, ദീനം പിടിക്കണ്ട.
1: അവൾ ചിരിച്ചു. എന്തിനാണ് ചിരിച്ചതെന്ന് വിശ്വത്തിന് മനസ്സിലായില്ല. കൂടുതൽ ചോദിക്കാൻ ധൈര്യപ്പെട്ടതുമില്ല. കുറെ കഴിഞ്ഞപ്പോൾ മരുന്നുകളുമായി മാസ്റ്റർ തിരിച്ചെത്തി. മരുന്നുകൾ കുട്ടിക്ക് കൊടുത്തിട്ട് അയാൾ ഭാര്യയെ ഉമ്മറത്തേക്ക് വിളിച്ചു സ്വകാര്യം പറഞ്ഞു.
4: എല്ലാം തീർന്നു.
2: എന്തേ?
4: ഇനി സ്കൂളിലേക്കും പോകേണ്ടി വരില്ല.
2: എന്തു പറ്റി?
4: ഭീമഹരജി.
1: മാധവിയമ്മ കാര്യം മനസ്സിലാകാതെ അയാളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി.
4: നിന്റെ അമ്മാമൻ ചെയ്യുന്ന ഉപകാരങ്ങൾ! എന്റെ പേരിൽ ഭീമഹരജി തയ്യാറാക്കി നാട്ടുകാരെ കൊണ്ടൊക്കെ ഒപ്പിടുവിക്കുന്നു.
2: എന്തിന്?
4: ഞാൻ തെമ്മാടിയാണ്, സർക്കാരിനെതിരാണ്. മാസ്റ്ററാക്കി വയ്ക്കാൻ കൊള്ളില്ല, വച്ചാൽ നാട്ടുകാർ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ല. അങ്ങനെ പലതും എഴുതിയിട്ടുണ്ടത്രേ.
2: ഉള്ള കഞ്ഞിയിലും മണ്ണുവാരിയിടുകയാണോ?
4: അതേ, അച്ചെകുത്തൻ ചത്താൽ പുല കുളിക്കാതെ കഴിഞ്ഞു.
1: മാധവിയമ്മ അമർത്തി പറഞ്ഞു.
4: ഉയരത്ത് നിൽക്കുന്നത് ഊക്കിൽ വീഴും.
1: നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവർ അകത്തേക്ക് പോയി. മാസ്റ്റർ ഭാര്യയുടെ ആ പോക്ക് നോക്കി. ഇന്നേ വരെ അമ്മാമിനെപ്പറ്റി ഇത്രയും കടുത്ത സ്വരത്തിൽ അവർ സംസാരിച്ചിട്ടില്ല. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കേഴമാനും യുദ്ധം വിട്ടു. മാസ്റ്റർ നിശബ്ദനായിരുന്ന് ചിന്തിക്കുകയാണ്. ചിന്തയാണോ? മനസ്സ് ഒഴുകിയൊഴുകി പോകുന്നു. വിശ്വം പതുക്കെ അടുത്തു ചെന്ന് ചോദിച്ചു,
2: പുഴ കടന്ന് വലിയ രാജ്യത്തിലെത്തിയിട്ട്?
1: എന്ത്? മാസ്റ്റർ തലയുയർത്തി നോക്കി.
2: ഏഴു വെള്ളക്കുതിരയെ പൂട്ടിയ തേര് പുഴയുടെ മീതെ ഒഴുകിപ്പോയില്ലേ? എന്നിട്ടൊരു രാജ്യത്തെത്തിയില്ലേ? എന്നിട്ട് പിന്നെ?
4: ഇപ്പോഴങ്ങോട്ട് പോവൂ, എന്നെ ഉപദ്രവിക്കാതെ.
1: മാസ്റ്റർ മുഖം തിരിച്ചു. നിരാശനായ വിശ്വനാഥൻ ആ രാജകുമാരന്റെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠാകുലനായി അകത്തേക്ക് കടന്നു. രാധയുടെ അടുത്ത് ചെന്ന് നിശബ്ദനായിരുന്നു.
2: എന്തേ വിശ്വം?
1: രാധ ചോദിച്ചു.
2: ഒന്നുമില്ല.
1: അവന്റെ കൺപീലികൾ നനഞ്ഞിരുന്നു. രാധ ആ കണ്ണുകളിലേക്ക് ആർദ്രമായി നോക്കി.
0: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
5: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.

0: സമയം 8:35.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.

ഭക്തിഭാവം തുളുമ്പുന്ന മനോഹരങ്ങളായ ഒട്ടേറെ ഗാനങ്ങൾ മലയാള ചലച്ചിത്രങ്ങളിലുണ്ട്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ശാന്തതയും ഭക്തിയും നിറയ്ക്കുന്ന, ഇന്നും മലയാളി നെഞ്ചിലേറ്റുന്ന ചില ഭക്തിഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യം കേൾക്കാം കുമാരസംഭവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് ദേവരാജൻ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം സമാഗമം എന്ന ചിത്രത്തിൽ ജാനകി പാടിയത്. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് ജോൺസൺ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
9: യോഗ സൗഖ്യം.
10: ഇന്നീ പരിപാടിയിൽ വയോജനങ്ങൾക്കായി

0: യോഗ. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
1: വാർദ്ധക്യം ഒരു സാധാരണവും അനിവാര്യവുമായ ജൈവിക പ്രതിഭാസമാണ്. പ്രായമായവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ഒക്ടോബർ 1 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര വയോജന ദിനമായി ആഘോഷിക്കുന്നു. അത്ഭുതകരമായ വേഗത്തിൽ ലോകം മുന്നോട്ട് ചലിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊപ്പം പോകുന്നതിന് പലപ്പോഴും മുതിർന്ന പൗരന്മാർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. മാത്രവുമല്ല, ഇനിയും നിറവേറ്റപ്പെടാനാവാത്ത ആഗ്രഹങ്ങളും വന്നു ചേർന്നേക്കാവുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പേടിയും അരക്ഷിതാവസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങളും അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലും കുടുംബത്തിലെ പ്രാധാന്യം നഷ്ടപ്പെടലും എല്ലാം അവരുടെ ദൈനംദിന ജീവിതം ദുസ്സഹമാക്കുന്നു. ഏകാഗ്രതയും ഓർമ്മക്കുറവും സന്ധിവേദനകളും പലപ്പോഴും വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇതുകൊണ്ടുതന്നെ വാർദ്ധക്യത്തിലും വ്യായാമം അത്യാവശ്യമാണ്. അവയവ ബലഹീനത, മാനസിക പിരിമുറുക്കം, വാർദ്ധക്യജന്യ രോഗങ്ങൾ, ഉറക്കക്കുറവ്, ദഹനപ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വ്യായാമം മികച്ച ഒരു പരിഹാരമാണ്. യാതൊരുവിധ ദോഷവശങ്ങളുമില്ലാത്ത, ചിലവ് കുറഞ്ഞ ഒരു സമഗ്രമായ ജീവിത രീതി എന്ന നിലയിൽ യോഗ വാർദ്ധക്യം മനോഹരമാക്കുവാനും ആസ്വാദ്യകരമാക്കുവാനും ആരോഗ്യത്തോടെ ഇരിക്കുവാനും സഹായിക്കും. ഒരു വ്യക്തിയുടെ സൈക്കോഫിസിയോളജിക്കൽ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനുള്ള യോഗയുടെ കഴിവ് വിവിധ ശാസ്ത്രീയ പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാഹ്യമായ നിരവധി സമ്മർദ്ദങ്ങൾക്കിടയിലും സമാധാനമായും സ്വസ്ഥമായും നിലകൊള്ളാൻ ഈ ശക്തമായ പൗരാണിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. യോഗയിലെ യമം, നിയമം, ആസനം, പ്രാണായാമം തുടങ്ങിയ ബഹിരംഗ പരിശീലനങ്ങൾ സാമൂഹികവും ശാരീരികവുമായ ആരോഗ്യം ഉണ്ടാകുവാൻ സഹായിക്കുമ്പോൾ, പ്രത്യാഹാരം, ധാരണ, ധ്യാനം പോലുള്ള അന്തരംഗ പരിശീലനങ്ങൾ മാനസികവും ആത്മീയവുമായ ആരോഗ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ യോഗയുടെ തത്വചിന്തയെക്കുറിച്ചുള്ള അറിവ് ആന്തരിക സമാധാനവും സമത്വവും വികസിപ്പിക്കാൻ ഒരാളെ പ്രാപ്തനാക്കുന്നു. ഇത് ചിലവ് കുറഞ്ഞതും മറ്റ് ഔഷധ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുവാൻ സാധിക്കുന്നതും കൊണ്ടുതന്നെ രോഗികൾക്ക് വളരെ പ്രയോജനകരവും ആകുന്നു. മുതിർന്നവർക്കായി ഗ്രൂപ്പ് യോഗ ക്ലാസുകളാണ് നല്ലതെങ്കിലും യോഗ പരിശീലനം ആരംഭിക്കുന്നതിന് മുമ്പ് വിശദമായ ഒരു കൗൺസിലിംഗ് നടത്തി ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യോപദേശം തേടുകയും ചെയ്യണം. പ്രായമായവർക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന ഫോബിയകൾ നീക്കം ചെയ്യുന്നതിനും ആത്മവിശ്വാസം നേടുന്നതിനും ആവശ്യമായ ശാരീരിക പിന്തുണ നൽകുന്നതിനും സമപ്രായക്കാരുമായി ഉല്ലസിക്കുന്നതിനും വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നതിനും കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും ഗ്രൂപ്പ് യോഗ ക്ലാസുകൾ ഉപകരിക്കും. തുടക്കക്കാർക്ക് പതിയെ കൈവീശിയുള്ള നടത്തവും ചെയർ യോഗയും പരിശീലിക്കാവുന്നതാണ്. പേശികൾക്കും സന്ധികൾക്കും അയവ് തരുന്ന, കൈകാലുകൾ മടക്കി നിവർത്തി ചെയ്യുന്ന ചെറിയ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളും പ്രാണായാമവും ധ്യാനവും എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ശരീരവും പ്രാണനും ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധവും യോഗ സൈക്കോളജിയും ഉൾപ്പെടുത്താവുന്നതാണ്. എല്ലാ ആളുകൾക്കും എല്ലാ പരിശീലനവും ഒരുപോലെ ചെയ്യാൻ കഴിയില്ല. അതിനാൽ ശാരീരിക പരിമിതികൾ മനസ്സിൽ വച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന പരിശീലനത്തിൽ ആവശ്യമായ മെച്ചപ്പെടുത്തലുകളും പരിഷ്കാരങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ വിശ്രമം നൽകുന്നതിനും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസവും 20 മിനിറ്റെങ്കിലും യോഗയ്ക്കായി മാറ്റിവെക്കുക. കഴിവതും ഒരേ സ്ഥലത്തും ഒരേ സമയത്തും യോഗ പരിശീലിക്കുന്നതും എല്ലാ ദിവസവും മുടങ്ങാതെ 2 നേരവും പ്രാണായാമം ചെയ്യുന്നതും വളരെ പെട്ടെന്ന് വിഷമതകൾ ഒഴിവാക്കുവാനും ആരോഗ്യം തിരിച്ചുപിടിക്കാനും സന്തോഷവും സമാധാനവും ഉണ്ടാക്കുവാനും സഹായിക്കും. പ്രായമായവർക്കായി ഒരു ഭക്ഷണക്രമം യോഗ ഗ്രന്ഥങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കുന്നില്ലെങ്കിലും യോഗ പരിശീലനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ഹഠയോഗ ഗ്രന്ഥങ്ങൾ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. മാനസികാവസ്ഥയും ചിന്തയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സത്വഗുണപ്രധാനവും മിതവുമായ ഭക്ഷണം ആനന്ദകരമായ നിലനിൽപ്പിന് നല്ലതാണെന്ന് യോഗശാസ്ത്രവും ആയുർവേദവും പറയുന്നു.
0: വയോജനങ്ങൾക്കായുള്ള യോഗ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി ഒരു ഗാനം കേൾക്കാം. പ്രണയം എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയത്. ONV കുറുപ്പാണ് വരികൾ എഴുതിയത്. M. ജയചന്ദ്രന്റെ സംഗീതം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം.

0: 9497012000.
1: In Royal Properties.
2: ആ മാഷെ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: ഈ കേക്കൻ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തോറ്റി
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: അവസാനമായി ജാനകിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം യാത്ര. ഗാനശില്പികൾ ONV കുറുപ്പും ഇളയരാജയും.

നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര. ഏവർക്കും ശുഭദിനാശംസകൾ.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോ
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
0: ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

ആദ്യം കേൾക്കാം മുറപ്പെണ്ണ എന്ന ചിത്രത്തിൽ എസ് ജാനകിയും ശാന്ത പി നായരും പാടിയ ഗാനം. പി ഭാസ്കരനാണ് വരികൾ എഴുതിയത്. ബി എ ചിദംബരനാഥിന്റെ സംഗീതം.

0: പോലീസ്.
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.

0: ആർബിഐ പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോപ്പ്, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: ിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
4: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
3: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
4: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിൽ എ എം രാജ പാടിയത്. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് കെ രാഘവൻ.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन

0: ट्राई करो, सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: ആ മാഷെ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവൻ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: ഗാനരചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം MS ബാബുരാജ്, തറവാട്ടമ്മ എന്ന ചിത്രത്തിൽ S ജാനകി പാടിയതാണ്.

അറിയിപ്പ്: ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി പറയുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496559631.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: വയലാർ വരികൾ എഴുതി സലിൽ ചൗധരി ഈണം പകർന്ന് യേശുദാസും പി ലീലയും സംഘവും പാടിയത് ചിത്രം ചെമ്മീൻ.

ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും പി ലീലയും പാടിയത് ചിത്രം സ്കൂൾ മാസ്റ്റർ. ഗാനശില്പികൾ വയലാറും ദേവരാജനും.

0: ഇതുവരെ കേട്ടത് ഗാനോപഹാരം. 1961 മുതൽ 1970 വരെയുള്ള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മൂന്ന് ദിവസത്തിനിടയിൽ ജമ്മുകാശ്മീരിലെ അമർനാഥിൽ 56,000-ലധികം ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ മൂന്നാം ദിവസമായ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000-ലധികം തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമം അർപ്പിക്കാൻ എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. ഭാരതീയ ജനസംഘം സ്ഥാപകൻ ഡോ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദിനമായ ഇന്ന് രാഷ്ട്രം

അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ ഗവൺമെന്റുമായി സഹകരിച്ച് കൊൽക്കത്തയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സാംസ്കാരിക ദേശീയത എന്നിവയുടെ ശക്തനായ വക്താവായിരുന്നു ഡോക്ടർ മുഖർജിയെന്ന് അമിത്ഷാ സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. പരിയാരം കോരംപീടികയിലെ ജാഫറിന്റെ മകൻ മുഹമ്മദ് നജ്മാനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും.

0: പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് ആകാശവാണി അനന്തപുരി FM 101.9.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളെ ഒരേ താളത്തിൽ കൂട്ടിയിണക്കുന്ന അപൂർവ വ്യക്തിത്വമാണ്. ഒരു വശത്ത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ തിരക്കേറിയ ഓങ്കോളജിസ്റ്റ് എന്ന നിലയിൽ അർബുദ രോഗികൾക്ക് സാന്ത്വനമേകുന്ന വൈദ്യശാസ്ത്ര വിദഗ്ധൻ, മറുവശത്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞ് അരങ്ങുകളിൽ കഥകളിയുടെ വിസ്മയം തീർക്കുന്ന അനുഗ്രഹീത കലാകാരൻ ഡോക്ടർ കെ ആർ രാജീവാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത്. സ്വാഗതം. ഇപ്പോൾ ആഗ്നേയം എന്ന പുതിയ കഥകളി ആവിഷ്കാരത്തെ കുറിച്ചൊന്ന് പറയാം. അതാണല്ലോ ഏറ്റവും ഒടുവിലായി വന്ന പെർഫോമൻസ്. ഇപ്പം ഗ്രീക്ക് പുരാണത്തിലെ പ്രൊമിത്യൂസിന്റെ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു അവതരണമായിരുന്നല്ലോ. ഇപ്പം ഇത്തരം പരീക്ഷണാത്മകമായ ഇടപെടലുകൾ സാധ്യമാകുന്നത് എങ്ങനെയാണ്?
4: ആഗ്നേയം തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടത്ത് കാരണമായിട്ടുള്ള കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന എനിക്കൊരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമുള്ള ഒരു വലിയ കഥകളിക്കാരന്റെ ഒരു സ്ഥാപനമുണ്ട്, അർജുന എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ഥാപനത്തുമായിട്ട് ഞാൻ ഇടപഴകി തുടങ്ങിയിട്ട് ഏതാണ്ട് കഴിഞ്ഞൊരു 3-4 ചുരുങ്ങിയ വർഷങ്ങളായിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു വ്യക്തി എന്നെ വല്ലാതെ സ്വാധീനിച്ചു പോയി. കാരണം പാലക്കാട് ജനിച്ച് വളർന്ന് തിരുവനന്തപുരത്ത് വന്ന് ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത് ഇപ്പൊ ഏകദേശം 1000 കുട്ടികൾ അവിടെ പഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ അറിയപ്പെടുന്ന ഒരു കലാകാരൻ അർജുൻ സുബ്രഹ്മണ്യൻ. ഞാനും ഒരു കലാകുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹവുമായിട്ട് വളരെ നല്ലൊരു അടുപ്പം ഉണ്ടാക്കാനും നിരവധി പരിപാടികളെല്ലാം ചെയ്യാനായിട്ട് വന്നു. അവിടെ വ്യത്യസ്തമായി എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങളൊരു 3-4 പേര്, ഒരു കൃഷ്ണകുമാർ സാറ്, SBI ജോലി ചെയ്യുന്ന സാറ്, പിന്നെ അതുപോലെ തന്നെ മനോജ് കൃഷ്ണ എന്ന് പറഞ്ഞ ടെക്നോപാർക്കില് ജോലി ചെയ്യുന്ന ഒരു സാറ്, അങ്ങനെ ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മനോജ് കൃഷ്ണ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയത്തിന് കൃഷ്ണകുമാർ സാർ അത് വരികളിലോട്ടാക്കി, സുബ്രഹ്മണ്യൻ ചേട്ടൻ അതിനെ ഒരു സംവിധാനം ചെയ്ത്, പിന്നെ ഞങ്ങളെല്ലാവുന്ന വിധം എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാവോ. വാസ്തവത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം ചെയ്യുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് നമ്മൾ അത്രയും നേരം നമ്മളെ തന്നെ മറന്നു പോവുകയാണ് ജീവിതത്തിൽ. അപ്പോൾ ആ കല എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അടിസ്ഥാനവും അത് തന്നെയാണ്. ഇപ്പൊ ഒരു കലാകുടുംബത്തിൽ ഉള്ളൊരു മേന്മയും അത് തന്നെയാണ്. കലാകുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിലും ആ കലയിൽ കൂടി ഞാൻ അനുഭവിച്ച വളർന്നുകളാണ്, അത് മാറിപ്പോ. അപ്പൊ അങ്ങനെ അത്രയും ദിവസം ഞങ്ങൾക്ക് അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാ സങ്കടം വരുന്നത്. കാരണം ഇനി അടുത്തത് ചെയ്യാനായിട്ട് ആ ഒരു ഒത്തുകൂടലില്ലല്ലോ. കുറെ അനുഭവം, നല്ല നല്ല അനുഭവം.
3: സാധാരണ നമ്മുടെ തന്നെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ.

0: നമ്മളെ ചലിച്ചാലേ ആവുള്ളൂ. അപ്പോ അതിലോട്ട് വഴങ്ങാത്ത ഒരു കാര്യത്തിനെ എങ്ങനെ ഈ പുരാണ രൂപത്തിലേക്ക് ആക്കി നമ്മളുടെ ശാസ്ത്രീയ കലയിലേക്ക് കൊണ്ടുവരാം, അതിന്റെ ഒപ്പം തന്നെ കഥകളിയുടെ ശാസ്ത്രീയത ഒട്ടും വിട്ടുമാറാതെ നിൽക്കും വേണം, എന്നാൽ ആ കഥ വരും വേണം. മൂന്നാമത്തെ ഒരു പ്രധാന കാര്യം, എന്ത് കഥ ചെയ്യുമ്പോഴും എന്റെ ഒരു അനുഭവത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കുവാനൊരു സന്ദേശം ഉണ്ടാവണം അതിൽ നിന്ന്. അപ്പോൾ ആ മനുഷ്യന് കിട്ടിയ ആ അഗ്നിയെ വെച്ച് മനുഷ്യൻ തന്നെ മനുഷ്യനാശിയെ നശിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, നമ്മളൊരു പക്ഷെ ഒരു ലേഖനം എഴുതിയാലോ ഒരു പുസ്തകം എഴുതിയാലോ ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ 1000 മടങ്ങാണ് ഒരു ദൃശ്യാവിഷ്കാരത്തിൽ കൂടെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മളൊരു ദൃശ്യാവിഷ്കാരം സ്റ്റേജിൽ കാണുമ്പോൾ വളരെ പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തുക. ഈ പ്രൊമീത്യസിന്റെ കഥ പുതിയ കഥയല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളത് ഈ അഗ്നി വളരെ ഒരു വലിയ രൂപമായി കാണിക്കുകയും പ്രൊമീത്യസിനെ കഴുകന്മാരെല്ലാം ആക്രമിക്കുന്ന ചെയ്യുമ്പോൾ ഒരു ലേഖനം വായിക്കുന്നതിന്റെ 10 മടങ്ങ് ഇരട്ടിയാണ് അത് വരുന്നത്. അപ്പൊ അർജുന എന്ന് പറയുന്ന സ്ഥാപനം വാസ്തവത്തിൽ ഒരു കുടുംബമാണ്. അവിടെ അച്ഛനും അമ്മയും മക്കളും പോലെയാണ് ഞങ്ങൾ എല്ലാവരും ഇടപഴകുന്നത്. ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് സന്തോഷത്തിൽ നിന്ന് നല്ലൊരു ആവിഷ്കാരം ഉണ്ടായി എന്നുള്ളത്.
1: സാർ പറഞ്ഞ പോലെ സമൂഹത്തിന് നൽകാൻ ഒരു സന്ദേശം ആ കഥയ്ക്ക് ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. മനുഷ്യന് വേണ്ടിയിട്ട് അഗ്നി കൊണ്ടുവന്ന പ്രൊമീത്യസ് മനുഷ്യരാൽ തന്നെ അവഹേളിക്കപ്പെട്ട് അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളാൽ ശിക്ഷിക്കപ്പെട്ട് അവസാനം വളരെയധികം വേദനാജനകമായ മരണത്തെ വരിക്കുന്ന ഒരു കഥയാണ്. അപ്പം സാറ് പറഞ്ഞതുപോലെ അതിന്റെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് പല വെല്ലുവിളികളും ഉണ്ട്. ഇപ്പം കഥകളി സംഗീതത്തിന് അതിൻ്റെതായിട്ടുള്ള പരമ്പരാഗത ശീലുകളും സംഗീതവും ഒക്കെ ഉണ്ട്. അപ്പം ഇതിൽ തന്നെ പേരുകൾ നമ്മൾ വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ പ്രൊമീത്യസ്, സിയൂസ്, ഇതിനെല്ലാം നമ്മൾ കഥകളിയിലോട്ട് കൊണ്ടുവരുമ്പം അതിനനുസരിച്ച് കഥാപാത്രങ്ങളുടെ പേര് വ്യത്യസ്തപ്പെടുത്തണം, സംഗീതം അതിനനുസരിച്ചാകണം. നമ്മുടെ പരമ്പരാഗത സംഗീതം ഗ്രീക്ക് മിത്തോളജിയിലെ കഥാപാത്രങ്ങളെ നമ്മൾ ആവാഹിക്കുമ്പോൾ ആ സംഗീതവുമായിട്ട് ഒത്തുപോകുന്നതാണോ, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ഇത് പുതിയതായി നമ്മൾ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾക്ക് അമരമൗലി എന്ന സിയൂസിന് പേര് കൊടുക്കുക, പ്രൊമീത്യസിന് പ്രഗതിശീലൻ എന്ന് കൊടുക്കുക, അദ്ദേഹത്തിന്റെ അനിയന് എപ്പിമെത്തിയസ് എന്ന് പേര് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ വരികളും പുതുതായി സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഈ കഥകളി എന്ന് പറയുന്ന കലാരൂപത്തിന്റെ പ്രത്യേകത തന്നെ ഇതൊരു കൂട്ടായ്മയാണ്. ഒരിക്കലും കഥകളി ഒരു വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് നന്നാവുന്നതല്ല, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പ്രഭാവം ഇല്ലായ്മ കൊണ്ട് മോശമാവുകയുമില്ല. കഥകളി ഒരു ടീം വർക്കാണ്, ഒരു ഒത്തുചേരലിന്റെ കലയാണ്. അപ്പോൾ നമ്മളൊരു വരി എഴുതുമ്പോൾ അതൊരു പ്രത്യേക താളത്തിൽ പിടിച്ച് ആ വരി പറയുമ്പോൾ അതിലവിടെ ചേരായ്മ വരികയാണെങ്കിൽ ആ സംഗീതം അതിനനുസരിച്ച് ചേർക്കുന്ന ആ കലാകാരന് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. ഇപ്പം ഇതിൽ പാടിയത് കലാനിലയൻ രാജീവൻ എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കറുമാണ്. അപ്പോൾ അവരവിടെ അതിന് സംഭാവന കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനം ചെയ്യുമ്പോൾ ഇപ്പോൾ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അത് സംവിധാനം ചെയ്തു. കൂടെ തന്നെ രംഗക്രിയകൾ ചെല്ലുമ്പോൾ അതിന് ചെണ്ട വായിച്ച കലാമണ്ഡലം കൃഷ്ണദാസ് സാർ, അദ്ദേഹത്തിന് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാവും. മദ്ദളം ചെയ്യുന്ന ആൾക്കാർ അവർക്ക് സംഭാവന കൊടുക്കാനുണ്ടാവും. ഈ അഗ്നി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എങ്ങനെ വേഷം കൊടുക്കണം, ഒരു പക്ഷെ ഒരു ചുട്ടിക്കലാകാരൻ മാർഗി രവീന്ദ്രൻപിള്ള വിഷ്ണു, അപ്പൊ അവരുടെ സംഭാവനകൾ ഉണ്ടാവാം. ഈ ഒരു കഴുകന്റെ വേഷം വരുമ്പോൾ അതിന്റെ ഉടുത്തുകെട്ട് എങ്ങനെ വേണം, അണിയറ കലാകാരൻ ഉണ്ടാവാം. ഈ തെരശ്ശീല പിടിപ്പോ സ്വർഗത്തിൽ നിന്ന് പ്രൊമീത്യസും സഹോദരനും കൂടി വരിക, ഭൂമിയിൽ നിന്ന് മനുഷ്യനെ കാണുക. അപ്പൊ ഇതെങ്ങനെ സ്വർഗത്തിൽ ഇവർ നിൽക്കുന്നു, താഴെ ഭൂമിയിൽ മനുഷ്യൻ നിൽക്കുന്നു എന്ന് സംവിധാനം ചെയ്യുമ്പോൾ അവിടെ തെരശ്ശീല പിടിക്കുന്നതിലെ
1: ഉയർച്ചകൾ
0: ഉണ്ടാവും, അവർ പിടിക്കുന്നതിന്റെ സ്ഥാനത്തിന് പ്രസക്തി ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് അപകടമായാൽ ഈ ദൃശ്യാവിഷ്കാരം മൊത്തത്തില് മോശമായി പോകും. അപ്പൊ അവിടെയാണ് ഇതിന്റെ ആ ഒരു യോജിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അവകാശപ്പെടുന്ന കാര്യമല്ല, അത് ആ കുടുംബത്തിന്, ഇവരെല്ലാം ചേർന്നിട്ടുള്ള ആ കുടുംബത്തിന് അവകാശപ്പെടുന്നു.
1: കേവലം വിനോദത്തിനപ്പുറം ആത്മസംതൃപ്തിക്കായിട്ടാണ് കലയെ ഉപാസിക്കുന്നതെന്ന് ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കഥകളിയിലേക്ക് എത്തുന്നത്? നേരത്തെ പറഞ്ഞു കലാ കുടുംബമാണ്, അതിന്റെ ഒരു പശ്ചാത്തലം പറയാമോ?
0: അതെ, തീർച്ചയായിട്ടും ഞാനൊരു കലാകുടുംബത്തിൽ, അച്ഛൻ കഥകളിക്കാരനായിരുന്നു, കലാനിലയൻ രാഘവൻ എന്ന പേര്. അച്ഛനിപ്പോ 91 വയസ്സായി. ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം കൂടൽ മാണിക്യസ്വാമിയുടെ തൊട്ടടുത്ത്. അച്ഛന് ഉണ്ടായ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്കൊക്കെ കാണുന്ന പോലെ അച്ഛൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിത് ഗുണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുനാള് മുതല് ആ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തിന്റെ പടപൊരുതലിൽ അച്ഛൻ ആദ്യത്തെ ഒരു കൂട്ട് വരുന്നത് അമ്മയാണ്, ഭാര്യയായിട്ട് അമ്മയാണ് വരുന്നത്. അപ്പൊ അച്ഛൻ എപ്പോഴും പറയും, എന്റെ ഭാര്യയും അമ്മയും മകനും മകളും സഹോദരിയും എല്ലാം സരസ്വതിയാണ് എന്ന് പറയും. ഞങ്ങൾ 4 മക്കളാണ്, എനിക്ക് 3 സഹോദരിമാരും ഞാൻ 4-ാമത്തളാണ്. അപ്പോ അമ്മ കാഥികയായിരുന്നു കഥാപ്രസംഗം. ചെൽ ഇപ്പൊ കാണുന്ന

0: ഒരു ഭാഗമല്ല ഹരികഥ, അതിപ്പോ വളരെ ചുരുക്കമാണ്. അമ്മ ഹരികഥാ കലാകാരിയായിരുന്നു സരസ്വതി അമ്മ എന്ന് പറയും. എന്റെ മൂത്ത സഹോദരി വളരെ നന്നായിട്ട് അക്ഷരശ്ലോകം ചൊല്ലായിരുന്നു. ചേച്ചി കണക്ക് ടീച്ചറായിരുന്നു, ചേച്ചി റിട്ടയർ ചെയ്തു. രണ്ടാമത്തെ സഹോദരി ജയശ്രീ, ചേച്ചി ഭരതനാട്യവും കഥകളിയും ഒക്കെ ചെയ്യുമായിരുന്നു. ചേച്ചി ഇപ്പൊ കാർഷിക വികസന ബാങ്കിലെ മാനേജറാണ്. മൂന്നാമത്തെ സഹോദരി ജയന്തി, ചേച്ചി ചെയ്യാത്തതൊന്നുമില്ല, ഭരതനാട്യം മോഹിനിയാട്ടം. എന്റെ സത്യം പറഞ്ഞ വലിയൊരു പ്രചോദനം ചേച്ചിയാണ്. ചേച്ചി കാലടിയിൽ സംസ്കൃത കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, പിന്നെ നാലാമത് ഞാനും. അപ്പോ ഇവരിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ കയ്യിലുള്ളത് മൃദംഗമാണ്. ഞങ്ങളുടെ ഈ മക്കളും അച്ഛനും അമ്മയുള്ള ഈ കുടുംബത്തിലേക്ക് എന്റെ രണ്ടാമത്തെ സഹോദരിയുടെ ഭർത്താവായിട്ട് വരുന്നത് കലാനിലയം ഗോപി. ഞാനിന്ന് കലയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് കലാനിലയം ഗോപിയാണ്.
1: കഥകളി എല്ലാം നൽകുന്നു, ചികിത്സാ മുറിയിലെ ഏകാഗ്രത, രോഗം നിർണയിക്കുമ്പോൾ ഉണ്ടാകേണ്ട കൃത്യത, രോഗിയെ കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട ക്ഷമ, വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ധാർമ്മികതയും നിഷ്ഠയും തുടങ്ങി കഥകളിയിലെ ജീവിതം, ശാസ്ത്രീയത എല്ലാം ഈ കലാരൂപം നൽകുന്നതായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കഥകളി വേഷം കെട്ടിയാടുമ്പോൾ ലഭിക്കുന്ന ഊർജം എങ്ങനെയാണ് ഒരു ഓങ്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ താങ്കളെ സ്വാധീനിക്കുന്നത്?
0: ഓങ്കോളജി എന്ന് പറയുന്ന ഒരു തൊഴില്, നമ്മളിപ്പോ ക്യാൻസർ എന്ന് പറയുമ്പോ നമുക്കൊക്കെ അറിയാം, എത്രയൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ധൈര്യമുണ്ടെങ്കിലും വളരെ സമാധാനമായി പോകുന്ന ഒരു വീട്ടിൽ, ഇപ്പൊ ഇന്ന് തന്നെ നമ്മളെ വീട്ടിലോട്ട് വൈകുന്നേരം ചെന്ന് കയറുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക്, അച്ഛനാവട്ടെ മകളാവട്ടെ മകനാവട്ടെ, ഒരു ക്യാൻസർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എത്ര ധൈര്യമുള്ള ആളൊന്ന് പതറിപ്പോവും. അപ്പൊ ആ പതർച്ചയിൽ കൂടി ഒരു കുഞ്ഞിനെയും കൊണ്ട് ബ്രെയിൻ ട്യൂമറായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു അച്ഛനമ്മ, അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തി, ഇവർക്ക് ഒരു 70% ഊർജം കൊടുക്കണമെങ്കിൽ എന്റെ കയ്യിൽ 700% ഊർജം വേണം. എന്നാലേ ഒരു 70% എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് എന്റെ കയ്യിൽ 40% ഉള്ളുവെങ്കിൽ ഞാൻ എന്താ കൊടുക്കുക? ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവര് നിങ്ങൾ തളരരുത് എന്ന് വാക്കാൽ പറഞ്ഞ് അവരുടെ കൂടെ ഒരാളായി ഞാനുണ്ട് നിങ്ങൾക്ക് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട്. ഇത് കൊടുക്കണമെങ്കിൽ എനിക്ക് നല്ല കുടുംബം വേണം, എനിക്ക് നല്ല മനസ്സ് വേണം, എനിക്ക് നല്ല ശരീരം വേണം, എന്നാൽ മാത്രമേ എനിക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു തലത്തിലോട്ടേക്ക് എന്നെ എത്തിക്കുന്നതിന് ഞാൻ അഭ്യസിച്ച ഈ കലകളെല്ലാം, കഥകളി ആയിക്കോട്ടെ മൃദംഗം ആയിക്കോട്ടെ, എല്ലാ കലകളും വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒ പിയിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് എന്നെ കാണുമ്പോൾ എന്റെ വിദ്യാർത്ഥികളൊക്കെ സാറിന് ഇന്നലെ കഥകളി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഊർജം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മളെല്ലാം മറക്കുകയാണ്. ഇപ്പോൾ ഒരു അമ്പലത്തിലോട്ട് ചെല്ലുന്നു, ആ അമ്പലത്തിൽ കുളത്തിൽ കുളിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം, ഒരു ആശുപത്രി അന്തരീക്ഷമല്ല അവിടെ. അവിടെ ഞാനും ഗുരുവായൂരപ്പനും ദേവിയും ഒക്കെ തമ്മിലുള്ള ഒരു സംവേദനമാണ് നടക്കുന്നത്. അപ്പൊ ചെയ്യുന്ന കഥ, ആ കഥയിലെ വേഷം, അർജുനനായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ബ്രാഹ്മണനായിക്കോട്ടെ, ഞാൻ അതിലങ്ങ് പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു 2-3 ലീവ് എടുത്ത ഒരു പ്രതീതിയാണ് ഒരു കഥകളി കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോരുമ്പോൾ. കാരണം അത്രയും നേരം ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു. അപ്പൊ ഈ ഒരു പ്രതീതിയിൽ നിന്ന് ഞാനൊരു വെക്കേഷൻ കഴിഞ്ഞ പോലെയാണ് അടുത്ത ദിവസം ഓപ്പിയിലോട്ട് ചെല്ലുന്നത്. അതെന്നെ കണ്ടമാനം സഹായിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അപ്പൊ ഡോക്ടറിനെ കേൾക്കാൻ ആഗ്രഹമുള്ള ആദ്യത്തെ പാട്ട് ഏതാണ്?
0: നമ്മൾ തുടങ്ങിയത് കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റവും ജീവിതത്തിൽ വില കൽപ്പിക്കുന്നതും കുടുംബത്തിനെയാണ്. കാരണം അടിസ്ഥാനം അതാണ് എന്നാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അച്ഛന്റെ പേര് രാഘവൻ എന്നാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 1993 ഇറങ്ങിയ മമ്മൂട്ടിയുടെ വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു സിനിമയാണ്. അതിനപ്പുറം ആ കഥാപാത്രത്തിന്റെ പേരും രാഘവൻ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതില് ആ കഥാപാത്രം ആ കുടുംബത്തിലെ എല്ലാവരെയും തണലിൽ നിർത്തി പരിപോഷിച്ച് പോരുമ്പോൾ ഇടയ്ക്ക് അറിയാതെ തന്നെ സഹോദരന്മാരിൽ നിന്നും അവരിൽ നിന്നൊക്കെ പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അദ്ദേഹം അനുഭവിച്ചിരുന്ന ആ വേദന, അത് അലയും കാറ്റിൻ ഹൃദയം എന്ന് പറയുന്ന ആ ഒരു, അത് അന്നത്തെ കാലത്ത് ഞാൻ ആ കഥാപാത്രത്തിന് അച്ഛനോട് വെച്ച് താരതമ്യപ്പെടുത്തി ഇപ്പോഴും എന്റെ മനസ്സിൽ അത് ഗദ്ഗദണ്ഡമായിട്ട് ആ ഒരു ഇതുണ്ട്. അപ്പോ ആ കഥാപാത്രത്തിന്റെ ആ പാട്ടാണ്. അത് രചിച്ചിരിക്കുന്നത് കൈതപ്രമാണ്, എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തില് യേശുദാസ് ആണ്.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു തരാം.

0: ക്ലിനിക്കൽ ഓങ്കോളജി തിരഞ്ഞെടുക്കാനുണ്ടായ പ്രചോദനം എന്താണ്? അപ്പൊ എങ്ങനെയായിരുന്നു ആർ സി സിയിലോട്ടുള്ള യാത്ര?
1: തീർച്ചയായിട്ടും ദൈവനിഷ്ഠയം മാത്രമല്ലാതെ ഞാനായിട്ട് മനഃപൂർവ്വം തീരുമാനിച്ചതൊന്നുമല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥകളിക്കാരന്റെയും കാഥികയുടെയും മകനായിട്ട് ജനിച്ച ഒരു കുട്ടിക്ക് ഈ തരത്തിലൊരു ഡോക്ടറാവുക അല്ലെങ്കിൽ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആവുക എന്നുള്ളതൊക്കെ ചിന്തിക്കാവുന്നതിനപ്പുറത്താണ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് കുടുംബാണിക്യസ്വാമി എന്നെ കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈശ്വരനാണ് എന്നേക്കാൾ നന്നായി അറിയുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ എന്നിൽ ഏൽപ്പിക്കുന്ന ജോലി എനിക്ക് പറ്റുന്നതുകൊണ്ടാണ് ഈശ്വരൻ എന്നെ ഏൽപ്പിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത് അച്ഛൻ കലാകാരന്റെ ജീവിതം അറിയാലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ജീവിച്ചേ പറ്റൂ. അപ്പോ അങ്ങനെയൊരു അവസ്ഥയിൽ പോകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഒഴിവ് സമയങ്ങളിലൊക്കെ പോകും, അവിടെയുള്ള ക്യാൻസർ രോഗികളുടെ കൂടെ കൂടും. ഒപ്പം അവിടെ അന്ന് ആ വിഭാഗത്തിന്റെ തലവനായിരുന്ന ഡോക്ടർ സുധാകരൻ സാറ് വളരെ വലിയ പ്രൊഫസറായിരുന്നിട്ടും കൂടി രോഗികളുടെ അടുത്ത് ഇടപഴകുന്ന രീതി, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിന്റെ കേരളത്തിലെ തന്നെ അതിന്റെ ഉപജ്ഞതാവ് എന്ന് പറയപ്പെടുന്ന രാജഗോപാൽ സാറ്, സാറ് താല്പര്യമുള്ള കുട്ടികളെ കൊണ്ട് ഈ ഹോം കെയർ അതിനൊക്കെ പോകും. സാറിന്റെ ലാളിത്യവും സാറ് അവരുടെ ഇടപഴകുന്ന സമ്പ്രദായവും എല്ലാം കണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇത് മതി. അന്നൊക്കെ ക്യാൻസർ വാർഡിലേക്ക് തന്നെ പോകാൻ ആൾക്കാര് പേടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ അതില് തന്നെ ആഗ്രഹിച്ചപ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കണോ എന്ന് പറഞ്ഞ് എനിക്കൊരു കത്ത് വരുന്നത്. അതും ഈശ്വര നിശ്ചയമാണ്. അങ്ങനെ അവിടെ ജോലി ചെയ്ത ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് വെല്ലൂർ പോകണം എന്ന് താല്പര്യം വന്നു. ഞാൻ സാറിന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ വെല്ലൂർ പോയി. ഏകദേശം ഒരു കൊല്ലം അവിടെ ജോലി ചെയ്തപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. എന്തായാലും ഞാൻ തീരുമാനിച്ചു എനിക്കിത് തന്നെ വേണം. അങ്ങനെ എൻട്രൻസിന് വേണ്ടി പഠിച്ചു. വളരെ പെട്ടെന്നാണ്, തികച്ചും യാദൃശ്ചികമായിട്ട് തലേ ദിവസം ഞാൻ അറിയുന്നു പിറ്റേ ദിവസം ആർ സി സിയിൽ അപേക്ഷിക്കാനുള്ളതിന്റെ അവസാന തീയതി. അപ്പൊ അതും ഒരു ഈശ്വര ഭാഗ്യമാണ്. അന്ന് എനിക്ക് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ മാർഗമൊന്നുമില്ലായിരുന്നപ്പോ മുൻ എം പി ആയിരുന്ന പ്രൊഫസർ സാവിത്രി ലക്ഷ്മൺ ടീച്ചർ എന്നെ ടു ടയർ എ സിയിൽ ഒരുമിച്ച് കൊണ്ടുവരാച്ചു. അപ്പൊ ഇതൊക്കെ ഒരു ദൈവനിയോഗം പോലെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ആർ സി സിയിൽ വന്നിട്ട് അന്ന് ഞാൻ വാസ്തവത്തില് ഇവിടെ ആദ്യം കൊടുക്കാനുള്ള ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. തികച്ചും ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ബുദ്ധിമുട്ടുകളാണ് വാസ്തവത്തിൽ എന്നെ ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ ഞാൻ എത്തില്ലായിരുന്നു. അപ്പോ അന്ന് ആർ സി സിയിൽ എനിക്ക് കിട്ടിയത് ദൈവനിയോഗമാണ്, അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു തന്നു ഇതൊന്നുമല്ല. അത് എന്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല. അച്ഛൻ എപ്പോഴും പറയും, മോനെ എനിക്ക് കഥകളി ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റും, പക്ഷെ ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. നീ നിന്റെ ഗുരുദാസന്മാരോട് ചോദിക്കുക, അവരോട് അറിയുക എന്നുള്ളത്. അപ്പൊ എനിക്കിതൊന്നും വേണ്ടിയൊന്നുമില്ല. ഞാൻ നോക്കുമ്പോ എവിടെ നോക്കിയോ ഓരോ ശക്തികൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി എത്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മള് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിനെ അങ്ങ് പ്രണയിക്കുക,

0: അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ അതിന് സഹായം വരും. അങ്ങനെ ഞാൻ തികച്ച യാദൃശ്ചികമായിട്ടാണ് RCCയിൽ എത്തിപ്പെട്ടത്.
1: അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിന് വിളിച്ചമാകാൻ പറ്റുന്നുണ്ടല്ലോ. പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടല്ലോ, ഇപ്പൊ ബെസ്റ്റ് യൂത്ത് ഡോക്ടർ അവാർഡ്, റോട്ടറി ക്ലബ് എക്സലൻസ് അവാർഡ് തുടങ്ങിയ ബഹുമതികൾ താങ്കളെ തേടി വരുമ്പോ അത് രോഗികളെ പരിചരിക്കുന്നതിൽ ഇത്തരം അംഗീകാരങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നതായിട്ട്, അതായത് കുറച്ചും കൂടെ ഒരു പ്രചോദനം കിട്ടുന്നു, നമ്മൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നലും കൂടെ വരുമ്പോ അതെങ്ങനെയാണ് രോഗി പരിചരണത്തിൽ പ്രതിഫലിക്കുന്നത്?
0: വാസ്തവത്തിൽ അത് ഒട്ടും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കാര്യം ഇത് തികച്ചും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ഈ ബഹുമതികളെല്ലാം കലയിൽ എനിക്ക് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു പ്രചോദനം, പക്ഷെ രോഗി പരിചരണവും ഇതുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഞാനവിടെ വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ RCCയിലെ ഗുരുനാഥന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ആശുപത്രിയിലെ ഏറ്റവും പ്രഥമ സ്ഥാനം അവിടുത്തെ ഡയറക്ടർക്കോ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനോ ഒന്നുമല്ല,
1: അവിടെ
0: വരുന്ന രോഗിക്കാണ്. അവർ കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ആ എന്റെ മുമ്പിലിരിക്കുന്ന രോഗിയുടെയും കുടുംബത്തിന്റെയും അടിമാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി, ഇത്രയേ ഉള്ളൂ എനിക്ക് അവിടെ ജോലി. കാരണം പ്രവർത്തിക്കുന്നത് ഞാനല്ല, അത് ഈശ്വരനാണ്. ഈശ്വരൻ നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന അവരുടെ വേദന മാറണം, അവരുടെ കഷ്ടപ്പാട് മാറണം, അവര് നല്ല രീതിയിലാവണം എന്ന ചിന്തയും അതിനുവേണ്ടി ശാസ്ത്രത്തിനെ എങ്ങനെ ഉപയോഗിക്കാം, ഈ ഒരു ചിന്തയും മുമ്പ് പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ അതുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല. അവിടെ ഞാൻ സാധാരണ ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ളത്.
1: ക്യാൻസർ ചികിത്സയും കഥകളിയും ഒരുപോലെ സമഗ്രവും ശാസ്ത്രീയവുമായിട്ടുള്ള സമീപനം ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണല്ലോ. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളുടെയും ഒരു ബ്ലെൻഡിങ് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ സംഭവിക്കുന്നത്? ഇപ്പൊ സാർ പറഞ്ഞു ഒന്ന് പ്രൊഫഷനാണ് ഒന്ന് പാഷനാണ്, അപ്പൊ രണ്ടും തമ്മില് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു വേർതിരിവുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരു സമയത്ത് രണ്ടും ഒരു ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സമയം കൂടെ വരുമല്ലോ, എങ്ങനെയാണ് ആ കൂടിച്ചേരൽ സംഭവിക്കുന്നത്?
0: ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശാസ്ത്രമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ശാസ്ത്രീയ കല എന്ന് പറയുന്നത്. അപ്പൊ ഈ ശാസ്ത്രീയ കലകൾ അഭ്യസിക്കാൻ എനിക്ക് പറ്റി, അത് കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളത് വാസ്തവത്തിൽ വലിയ ഉപകാരമായി. ഈ ശാസ്ത്രീയ കലകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു വ്യക്തി കൃഷ്ണൻ കളിക്കുന്നു, തിരുവനന്തപുരത്തുള്ള ഞാൻ കൂടാർജുനൻ കളിക്കാം. എന്തുകൊണ്ടാണ്? അതിനൊരു ചിട്ടയുണ്ട്, അതിനൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എറണാകുളത്തുള്ള ഒരു വ്യക്തി പാട്ടുപാടാൻ ഇരുന്നാൽ എനിക്ക് കൂടെ ഇരുന്ന് മൃദംഗം വായിക്കാം കച്ചേരിക്ക്. കാരണം എന്താ? അതിനൊരു വ്യവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രീയ കല എന്ന് പറയുന്നത്. ഒരു വ്യക്തി ബ്രസ്റ്റില് ക്യാൻസറായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ അത് എങ്ങനെ അതിനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനൊരു ശാസ്ത്രമുണ്ട്. ആദ്യം വരെ പരിശോധിക്കുക, അത് കഴിഞ്ഞ് അതിനുവേണ്ട ടെസ്റ്റുകൾ ചെയ്യുക, അത് കഴിഞ്ഞ് ബയോപ്സി ചെയ്യുക, ഇന്നതാണെങ്കിൽ ഇന്നത് ചെയ്യുക, ഇതിനൊരു വ്യവസ്ഥയുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ പഠിച്ച കഥകളിയും മൃദംഗവും മെഡിസിനും എല്ലാം വ്യവസ്ഥയിൽ കൂടെ, സമ്പ്രദായത്തിൽ കൂടെ, ചിട്ടയിൽ കൂടെ പോകുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ പുറമേ നിന്ന് മറ്റൊരു വ്യക്തിക്ക് നോക്കുമ്പോൾ ഞാൻ ഡാൻസ് കളിക്കണു, അപ്പൊ കഥകളിയെ നമുക്ക് ഡാൻസ് എന്ന് പറയാലോ, അല്ലെങ്കിൽ ഞാൻ കൊട്ടാൻ പോകണു, മൃദംഗത്തിനെ നമ്മൾ മൃദംഗം വായിക്കുക എന്നാ പറയാ. അപ്പൊ അവര് നോക്കുമ്പോൾ മൃദംഗം കൊട്ടണു. പക്ഷെ ഡോക്ടർ എന്തൊക്കെയോ പുതിയത്, വാസ്തവത്തിൽ പുതിയതായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവിടെ ആ ഒരു വ്യവസ്ഥയിൽ കൂടെ ഇപ്പോ ഒരു ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഇന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേജിലുള്ള ഒരു രോഗിയ്ക്ക് ഞാൻ കൊടുക്കുന്ന ചികിത്സയും കോഴിക്കോട് ഡോക്ടർ ഇരുന്ന് ചികിത്സിക്കുന്നതും ഡൽഹിയിലിരുന്ന് ചികിത്സിക്കുന്നതും ഒരു വ്യവസ്ഥയിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ദുര്യോധനം കളിച്ചാലും തിരുവനന്തപുരത്ത് ദുര്യോധനം കളിച്ചാലും ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ് ആസ്വദിക്കുന്നത് എന്ന് വെച്ചാൽ ആ ചെയ്യുന്നതിൽ നമ്മളുടെ വ്യക്തി അതിൽ ആ കഥാപാത്രമാകുവാനായിട്ട് ചേർക്കുന്ന ഒരു സമ്പ്രദായം. എല്ലാവരും കൃഷ്ണൻ കെട്ടിക്കഴിഞ്ഞ കൃഷ്ണനാണെന്ന് കാണുന്നവർക്ക് തോന്നിക്കൊള്ളുന്നില്ല. മംഗളം തിരുമേനിയുടെ കൃഷ്ണനാണ് ഏറ്റവും പ്രസിദ്ധമായ കൃഷ്ണൻ. എന്റെ അച്ഛന്റെയും പ്രധാനപ്പെട്ട വേഷങ്ങളിലൊന്ന് കൃഷ്ണനായിരുന്നു. അച്ഛൻ എപ്പോഴും പറയും കൃഷ്ണനാണെന്ന് തോന്നണ്ടേ. അപ്പൊ നമ്മൾ വേഷം കെട്ടിയോണ്ട് മാത്രം കാര്യമില്ല. അതുപോലെ തന്നെ എന്റെ ഗുരുനാഥന് വളരെ ഉള്ള കാര്യമാണ് കൃത്യനിഷ്ഠ. ഗോപിച്ചേട്ടൻ എന്നെ കഥകളി പഠിപ്പിക്കുമ്പോൾ എന്നെ ആദ്യം പഠിപ്പിച്ചത് കഥകളിയല്ല, കാര്യം എന്റെ അളിയനാണ് എന്നെ കുഞ്ഞുനാള് പോലെ കൈപിടിച്ച് വളർത്തിയതാണ്. അപ്പൊ ചേട്ടൻ 9 മണി എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ 10 മണിയാക്കാം, പക്ഷെ ചേട്ടനത് സമ്മതിക്കില്ല. 5 മിനിറ്റ് വൈകി എന്താന്ന് ചോദിക്കും. ഇതേ കൃത്യനിഷ്ഠയാണ് ഞാൻ വൈദ്യശാസ്ത്രത്തില് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്തും ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൃദംഗം അഭ്യസിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ കൊരമ്പ് സുബ്രഹ്മണ്യം തിരുമേനിയാണ് എന്നെ ആദ്യം ഇരിഞ്ഞാലക്കുടയിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കൊടുവായൂർ രാധാകൃഷ്ണൻ മാഷ്. മൃദംഗം എന്ന് പറഞ്ഞ ശാസ്ത്രത്തിലെ കണക്കാണ്, ആ കണക്കിൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ. അവിടെ രണ്ടും

0: ഒന്ന് മൂന്നേ ആകാവൂ, അതിനപ്പുറത്ത് പറ്റില്ല. ഇതെല്ലാം തന്നെയാണ് ഒരു മരുന്നിന്റെ ഡോസ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എനിക്ക് കൂട്ടിച്ചേർക്കാൻ വ്യക്തിപരമായി എനിക്ക് വളരെ എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ അത് സന്തോഷമായിരുന്നു. പക്ഷെ പുറമേ നിന്നൊരു വ്യക്തി നോക്കുമ്പോൾ വ്യത്യസ്തതയുണ്ട്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഞാൻ വിട്ടുപോവാതെ പറയേണ്ടുന്ന അല്ലെങ്കിൽ കേൾക്കേണ്ടുന്ന ഒരു പാട്ട് ജയചന്ദ്രന്റെ ആണ്. ഞാനിനി ചെലക്കൊടുക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ മറന്നെനിക്ക്, എന്റെ നാട്ടുകാരനാണ്, അദ്ദേഹം മറ്റൊരു തലത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും കുടർമാണിക്യ സ്വാമിയുടെ ആശ്രിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്നിനി ശ്രുതി താഴ്ത്തി
1: പാടുക
0: പൊങ്കുയിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അത് ഉണ്ണികുറുപ്പ് സാറിന്റെ വരികള് ദേവരാജൻ മാഷ്ടറെയാണ് സംഗീതം.

0: ഞാനെൻ്റെ പ്രിയഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില. പ്രായോജികർ
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 രൂപ നിരക്കിലും പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
3: സമർപ്പിച്ചത്
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരുന്നു.
4: കഥകളി പരിശീലനമാണെങ്കിലും രോഗികളെ പരിചരിക്കുന്നതാണെങ്കിലും വളരെയേറെ സമയം വേണ്ടി വരുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ സാർ ഒരുപാട് സമയം ആശുപത്രിയിൽ ചെലവാക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു കഥകളി അരങ്ങിലെത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് അധ്വാനം, പരിശീലനം ഒക്കെ വേണമല്ലോ. എങ്ങനെയാണ് ചികിത്സയും ചികിത്സക്കിടയിൽ കഥകളിയിൽ പ്രാക്ടീസിന് വേണ്ടുന്ന സമയവും ഒക്കെ മാനേജ് ചെയ്യുന്നത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ പേര് ജോസഫ് ടി ജോൺ.

0: എന്നാണ്. ഫോറൻസിക് വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു. ഒരിക്കൽ മാത്രം ഞാൻ അദ്ദേഹത്തിനോട് സമയം കിട്ടിയില്ല സാർ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അന്ന് അദ്ദേഹം എന്നെ തിരുത്തിയത്, രാജീവ് അത് സമയം അതിന് കിട്ടണം എന്ന് രാജീവ് ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു പിഴവ് മാത്രമാണ് അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കഥകളി ചെയ്യണമെങ്കിലും മൃദംഗം വായിക്കണമെങ്കിലും ഒരു വൈദ്യന്റെ ജോലി ചെയ്യണമെങ്കിലും കഠിനാധ്വാനം ഇല്ലാതെ പറ്റില്ല. ഞാനത് ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറത്ത് അതിൽ വേറെ ഷോർട്ട് കട്ടുകളൊന്നും. അപ്പോൾ വൈദ്യം എങ്ങനെ കഥകളിയെ സഹായിച്ചു അല്ലെങ്കിൽ മൃദംഗത്തെ സഹായിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ കഥകളി എന്ന് പറയുന്നത് തല മുതൽ കാല് വരെ ശരീരത്തിന്റെ നിയന്ത്രണമാണല്ലോ. പലപ്പോഴും ഒരു കുട്ടിയെ ശരീരം പാകപ്പെടുത്തിയെടുക്കാൻ കണ്ടമാനം ബുദ്ധിമുട്ട് വരാറുണ്ട് ഗുരുനാഥന്മാർക്ക്. ആ ബുദ്ധിമുട്ടുകൾ എനിക്കിതിന്റെ ശാസ്ത്രം അറിയുമ്പോൾ എന്താണ് അതിൽ നിന്ന് അവിടോട്ട് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഗുരുനാഥനും, മൃദംഗം പഠിപ്പിച്ച രണ്ട് ഗുരുനാഥന്മാരായിക്കോട്ടെ, കഥകളി പഠിപ്പിച്ച കോച്ചറിനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇന്നേ വരെ ഒരു ക്ലാസ് പോലും പഠിക്കാനുള്ളത് മുടക്കി കല പഠിക്കാൻ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ കൊരമ്പ് തിരുമേനിയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്, ഒരിക്കലും പേന പിടിക്കുന്ന കൈയുടെ ശക്തി മൃദംഗം വായിക്കുമ്പോൾ കിട്ടുന്ന വിരലുകൾക്ക് വന്നോളണമെന്നില്ല എന്ന്. അപ്പം ഈ ഒരു തരത്തിൽ എന്നെ കുട്ടിക്കാലം മുതലേ ഗുരുനാഥന്മാർ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ട് വാസ്തവത്തിൽ ഇന്ന് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നും കലയെ ഉപജീവന മാർഗമായിട്ടെടുക്കാൻ ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അച്ഛന് വളരെ നിർബന്ധമായിരുന്നു, ഞങ്ങൾ നാല് മക്കളും കലയൊക്കെ ചെയ്യണം, പക്ഷേ ജീവിക്കാനൊരു ജോലി ഉണ്ടാവണം. കാരണം നമ്മുടെ നാട്ടിൽ ഇന്നും ഈ കലയെ ജനങ്ങൾക്കുള്ളൊരു ആസ്വാദന ഉപാധി, അത് ചെയ്യുന്നവർ ആ ഒരു ഉപാധി ചെയ്യുവാനുള്ളൊരു വ്യക്തികൾ എന്നുള്ളതിനപ്പുറത്ത് അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ കുടുംബം എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അത് അച്ഛൻ അനുഭവിച്ച ആ വഴിയിൽ കൂടി ഞങ്ങൾ അനുഭവിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ എനിക്ക് വിദ്യാഭ്യാസം കലയ്ക്ക് നല്ലോണം സഹായം ചെയ്തു, കല വിദ്യാഭ്യാസത്തിനും സഹായം ചെയ്തു.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കലയും കുടുംബവും കൂടി ചേർന്ന് കാണുമ്പോൾ, ഞങ്ങള് വീട്ടിൽ തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പണക്കങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു അമ്പലത്തിലോട്ട് പ്രോഗ്രാമിന് പോയി ഒന്നര മണിക്കൂർ ഓട്ടം എന്നുള്ള പ്രോഗ്രാം കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പോലും ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ വീട്ടിലുണ്ട്. കുറെ കുട്ടികൾ വരിക, അപ്പൊ ഡോക്ടർ ബിന്ദു, ഐ എസ് ആർ മുൻ ചെയർമാൻ രാധാകൃഷ്ണൻ സാറ്, ഇവരൊക്കെ അച്ഛന്റെ ശിഷ്യന്മാരൊക്കെ ആയിരുന്നു. അപ്പൊ അവരിപ്പോഴും പറയുന്നത് അവര് കഥകളി പഠിച്ച കാര്യമൊന്നുമല്ല, വീട്ടിൽ വന്നപ്പോ അമ്മ കൊടുത്ത വീലിന്റെ കാര്യവും ഒക്കെയാണ് അവരിപ്പോഴും പറയുന്നത്. അപ്പോ ആ ഒരു പവിത്രം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സിനിമയില് ഈ വാലിന്മേൽ പൂ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്, അതില് എല്ലാ കുടുംബാംഗങ്ങളും കൂടി ചേർന്ന്, ഇപ്പൊ നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ തന്നെ ഇപ്പോ എല്ലാരും ചേർന്ന് കൂട്ടാന് കഷ്ണം അരിയ അല്ലെങ്കിൽ ഇളക്കുക രാത്രി അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഇന്നിപ്പോ അതൊന്നും ഇല്ല. അവിടെ ആക്ച്വലി അത് കൂട്ടാനോ അല്ലെങ്കിൽ ചോറുണ്ടാക്കാനോ ആൾക്കാരില്ലാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യണേ, ആ ഒരു ബന്ധം വരാൻ വേണ്ടിട്ടാ. അപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്മരണയാണ് എനിക്ക് ആ പാട്ടിൽ കൂടി ആഗ്രഹിക്കുന്നത്. അത് കുറുപ്പ് സാർ സാറിന്റെ രചനയില് ശരത്ത് അദ്ദേഹം സംഗീതം നൽകിയിട്ട് എം ജി ശ്രീകുമാർ.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ച്

0: കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
7: Pita Pillil Saturday.

0: സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പുള്ളിൽ ഏജൻസീസ്.

പ്രിയ ശ്രോതാക്കളെ, ഇനി 11 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കേൾക്കാം കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ കലാഭവൻ മണി പാടിയത്. യൂസഫലി കേച്ചേരിയാണ് വരികൾ എഴുതിയത്. മോഹൻ സിത്താരയുടെ സംഗീതം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
8: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
9: ആ മാഷേ, സുഖാണോ?
10: ആ, സുഖം തന്നെ, സുഖം തന്നെ.
9: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
10: അവ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
9: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രെയിനുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രെയിനുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
11: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
12: ഇനി കേൾക്കാം വരവേൽപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജോൺസൺ.

0: അറിയിപ്പ്.
1: ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദ രോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: 82 സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
8: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
9: ഇൻറോയൽ അപ്ടോൺ, കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
1: ഒരു ഗാനം കൂടി കേൾക്കാം. വയലാർ ശരചന്ദ്ര വർമ്മ വരികൾ എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന് റിമി ടോമി പാടിയത് ചിത്രം മുല്ല.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 12:02 ചിത്രമഞ്ജുഷയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ത്തിലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി രാസവള മന്ത്രാലയം. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഡൈമോണിയം ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം എന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA യുമായ ജി സുധാകരൻ. വർഗവഞ്ചകൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പ് അല്പസമയത്തിനകം കൊച്ചിയിൽ ചർച്ച നടത്തും. ചർച്ചയിൽ പങ്കെടുക്കാൻ കമ്പനി അധികൃതർക്ക്

0: വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പി എസ് സി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയായേക്കും. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. എഫ് എം ന്യൂസ് ലൈൻസ് ഇനി 12 മണിക്ക്.
1: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655321. ഒരു നമ്പർ കൂടി, 9495595321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം സെവിൽ ജിഹാൻ.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം സർ.
3: സ്വാഗതം.
2: നമ്മൾ ദിവസവും പല വിധത്തിലുള്ള ചെറിയ ചെറിയ വിഷമങ്ങളിലൂടെ കടന്നു പോകാറുണ്ടല്ലോ സർ. അപ്പോൾ അതിൽ അതുപോലെ ചില സമയം നമുക്ക് മാനസിക സമ്മർദ്ദവും ഉണ്ടാവാറുണ്ട്. അതും ഈ ഡിപ്രഷനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: അവതാരകൻ സ്വാഗതം പറഞ്ഞത് വിഷാദരോഗത്തിലേക്കാണ്. വിഷാദരോഗമാണല്ലോ ചർച്ച. വിഷാദരോഗത്തിന് ഒരു സ്വാഗതം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമാണ് വിഷാദം. അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവർക്കും സാധാരണ ഒരു എന്താ നമ്മുടെ പുതിയ ന്യൂജൻ്റെ ഭാഷയെ പറഞ്ഞാൽ അല്പം ക്രിഞ്ചാവുമ്പോൾ ലോ ആവും. എന്താണതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തിന് ഒരു രോഗാവസ്ഥ, ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ എത്താൻ വൈകിയത് കൊണ്ട് നിങ്ങളുടെ ബോസ് വഴക്ക് പറയില്ല കേട്ടോ, വഴക്ക് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, സാധാരണയിൽ നിന്നും അപ്പം നമ്മളൊന്ന് താഴോട്ട് പോകും, ഒരു സുഖമില്ല എന്ന് തോന്നും, ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് തോന്നും, എന്നാലും ഇതത്ര ശരിയായില്ലെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നു, ഒരു ചായ കുടിക്കുന്നു, നിങ്ങളുടെ സുഹൃത്തിനെ കാണുന്നു, സംസാരിക്കുന്നു, നിങ്ങളൊരു പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ സാരിയെ ഒരാൾ പ്രശംസിക്കുന്നു, നമുക്കപ്പോൾ ഒരു സുഖം തോന്നില്ലേ? ഇതാണ് സാധാരണ വിഷാദം. വിഷാദ രോഗമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. തിരിച്ചു വരാൻ സാധിച്ചല്ലോ നേരത്തെ. വിഷാദ രോഗത്തിൽ ഈ തിരിച്ചു വരവ് സാധ്യമല്ല. അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, സന്തോഷം ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സാധാരണ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നല്ല ഭക്ഷണം, കൂട്ടുകാരോടത്തുള്ള യാത്ര, നല്ല പുസ്തകങ്ങൾ, നമുക്കിഷ്ടമുള്ളതെന്തും നമുക്കൊരു സന്തോഷം തരും. പക്ഷേ ഈ സാധാരണ സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരാത്ത അവസ്ഥയിലെത്തും. നമുക്കൊരു ഉന്മേഷമുണ്ടാകില്ല, ജോലി ചെയ്യാൻ ഉത്സാഹം തോന്നില്ല. നമ്മൾ നേരത്തെ എഴുന്നേക്കും. സാധാരണ ഒരാളൊരു 10 മണി മുതൽ 6 മണി വരെ ഉറങ്ങുന്ന ആളാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഒരു 3.5-4 മണിക്ക് അങ്ങ് ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തകളൊക്കെ ഒരു വല്ലാത്ത തരത്തിലാണ്. എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്? ഇന്നത്തെ ദിവസം എങ്ങനെയാണ്? ഇന്നത്തെ ജോലി എങ്ങനെ ചെയ്യാൻ സാധിക്കും? എനിക്കെൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ഇത് ഓർത്ത് തന്നെ അദ്ദേഹത്തിനൊരു ഉത്കണ്ഠ വരും. ഉത്കണ്ഠയിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ശരീരഭാരം കുറയും, 10% ശരീരഭാരം കുറയും. നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ആൾക്കാർ നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും, നിനക്ക് എന്താണ്, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നിന്നെ കണ്ടാൽ. നമുക്ക് വസ്ത്രം ശരിയായി ഇടാൻ തോന്നില്ല, പോകുന്ന ആൾക്കാരോട് ഇടപഴകാൻ തോന്നില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇതിനേക്കാൾ ഭേദമങ്ങ് പോയാൽ പോരെ. അതോടൊപ്പം തന്നെ ആത്മഹത്യാ ചിന്തകളും ചിലപ്പോൾ ആത്മഹത്യാ ശ്രമത്തിലേക്കും എത്തും. നേരത്തെ ഉള്ളതിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായില്ലോ. നേരത്തെ നമുക്കൊരു പ്രശ്നമുണ്ടാകുന്നു, നമ്മൾ ചിലപ്പോൾ 2 ബിരിയാണി കഴിക്കും, അപ്പോൾ കുഴിമന്തി കഴിക്കും, അപ്പോഴൊക്കെ നമ്മളങ്ങ് നോർമലാവും. ഇതങ്ങനെയല്ല, മാറാതെ നിൽക്കുന്ന, എന്തുകൊണ്ടും മാറാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് വിഷാദ രോഗം.
2: ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരു ശ്രോതാവുണ്ട് നമ്മളോടൊപ്പം. ഹലോ.
4: ഹലോ. ഹലോ.
2: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം സാർ.
3: നമസ്കാരം, പറഞ്ഞോളൂ.
5: എന്റെ പശുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഉറക്ക

0: കഴിക്കുന്നുണ്ടല്ലേ അല്ലേ,
1: മരുന്ന് മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗറിന്
0: പരിശോധിക്കുന്നുണ്ട്. ശരി, പിന്നെ പൊതുവേ
1: ഷുഗറിനും
0: നമ്മുടെ ദിനചര്യ ഒന്ന് നോക്കിയാലേ, ഈ വൈകുന്നേരത്തെ ചായയും കാപ്പിയും ഒക്കെ ഒരു ഏകദേശം എത്ര മണിക്കാണ് അങ്ങ് കുടിക്കുന്നത്?
1: 4 മണി, 4, 4 ആവും,
0: 4, 4
1: അഞ്ചു
0: ആവുമ്പോൾ,
1: മണിക്കുള്ളിൽ
0: 5 മണിക്കുള്ളിൽ കുടിക്കും. വെരി ഗുഡ്. അത് ശരിക്കും വേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യായാമം ഒക്കെ ഉണ്ട്. എത്ര വയസ്സായി അങ്ങേക്ക്?
1: എനിക്ക് 72 വയസ്സ്.
0: 72. ഒരു നടപ്പോ അങ്ങനത്തെ വ്യായാമങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
1: നടക്കുന്നുണ്ട്.
0: നടക്കുന്നുണ്ട്. ശരി, പൊതുവേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ, ഒരു ഉന്മേഷവും ഉത്സാഹവും ഇല്ല, നെഗറ്റീവായ ചിന്തകളുണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഈ ഉറക്ക പ്രശ്നത്തിനായിട്ടാണോ അങ്ങ് മരുന്ന് കഴിക്കുന്നത്? മരുന്നിന്റെ പേര് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ? അറിയാമെങ്കിൽ. ശരി, അങ്ങ് പകൽ ഉറങ്ങാറുണ്ടോ?
1: ഇല്ല, പകൽ ഉറങ്ങാറില്ല. രാത്രി ഈ ഗുളിക കഴിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. അത് ഉറങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ, ഇപ്പൊ ഗുളിക പഴയതുകൊണ്ട് പഴവത്തല്ല, ഒത്തിരി കാലം കൊണ്ട് കഴിക്കുന്നതായോണ്ട്.
0: പകൽ അങ്ങ് കിടക്കാറെങ്കിലും ഉണ്ടോ?
1: കിടക്കാറുണ്ട്.
0: എപ്പോ, എത്ര സമയം കിടക്കും?
1: ചിലപ്പോ ഒന്ന് രണ്ട് മണിക്കൂർ കിടക്കും.
0: 1-2 മണിക്കൂർ കിടക്കും. ശരി, ഞാൻ പറഞ്ഞോട്ടെ, കാര്യം പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. ശരി, ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതാണ് ഇതിലേക്കുള്ള സൂചകങ്ങളായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഉറക്ക പ്രശ്നമുള്ളവർ വൈകുന്നേരത്തെ ചായയും കാപ്പിയും കുടിക്കുന്നതാണ്. വൈകുന്നേരത്തെ ചായയും കാപ്പിയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്, 5 മണിക്ക് മുമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും എണ്ണം നിജപ്പെടുത്തേണ്ടതുണ്ട്. ശാരീരിക വ്യായാമം ആവശ്യമാണ്. കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അതിനുശേഷവും അല്പം നടപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ കാര്യത്തിലെ ഈ കിടക്കുന്നതാണ്. നമുക്ക് ഉറക്കമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ ശാരീരികവും മാനസികവുമായ ക്ഷീണത്തിൻ്റെ ആകെത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അങ്ങയുടെ കാര്യത്തിൽ വ്യായാമമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പൊതുവേ നമ്മുടെ ആക്ടിവിറ്റി ഒരു പ്രായമാകുമ്പോൾ കുറയും. അങ്ങേക്കും അറിയാമല്ലോ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വരേണ്ടത്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയത് കാണുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ക്ഷീണം ഈ കിടക്കുന്നത് കൊണ്ട് മാറും യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് രാത്രിയിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആ ദിവസത്തെ ക്ഷീണമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികവും മാനസികവുമായ ക്ഷീണമുണ്ടാവുകയും തലച്ചോറിനാവശ്യമായ വിശ്രമം വേണ്ട സമയവുമാണ് ഉറക്കം. ആ വിശ്രമം ഉണ്ടെങ്കിലേ തലച്ചോറിന് പിറ്റേന്ന് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങ് ചെയ്യേണ്ടത്, പൊതുവേ ഞങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്പം തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, മുതിർന്ന ആൾക്കാർ പകല് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ അങ്ങ് തിരിച്ചു വെച്ചേക്കണമെന്ന്, അതിലോട്ട് കിടക്കരുത്. മാക്സിമം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്, ഏറിയാൽ 30 മിനിറ്റ്, അതിൽ കൂടുതൽ കിടന്നാൽ പ്രശ്നമാണ്. ഉറങ്ങണമെന്നില്ല. നമ്മുടെ നാട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം അത്. ഇവരാരും പകൽ ഉറങ്ങുന്നില്ല, പക്ഷേ അവർക്ക് ഈ ദിവസവും ഉണ്ടാകുന്ന ഒരു ക്ഷീണം ഈ പറയുന്നത് പോലെ ഈ കിടപ്പിലങ്ങ് പോകുന്നത് കൊണ്ടാണ് അവർ ഉറങ്ങാത്തത്. അപ്പം അങ്ങ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
2: വിളിച്ചതിന് നന്ദി സർ, താങ്ക് യു. സർ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിഷാദ രോഗം എങ്ങനെ തിരിച്ചറിയാമെന്ന് കൂടി അതിൽ പറഞ്ഞു. പറഞ്ഞു വരുമ്പോൾ തന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ കാര്യം പറഞ്ഞു, ഇത് തമ്മിൽ ബന്ധമുണ്ടോ?
0: ഇവർ ശരിക്കും കൂടപ്പുറപ്പുകളാണ്. എന്താ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. വിഷാദം നമ്മൾ സൂചിപ്പിച്ചു, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, ആകാംക്ഷ, ഇത് പറയാൻ വളരെ എളുപ്പം, അറിയാനും വളരെ എളുപ്പം. നമ്മളെല്ലാവരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും പരീക്ഷ എഴുതാൻ ഹോളിൻ്റെ പുറത്ത് നിന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഉള്ളിലൊരു പെടപ്പനുഭവപ്പെടുമല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആകാംക്ഷ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന്, ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ പല രീതിയിലും പറയാറുണ്ട്. ഏറ്റവും രസകരമായും ഈ ആകാംക്ഷയെ ചിലവർ പേടിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള ആകാംക്ഷയും തമ്മിലുള്ള വ്യത്യാസം കൂടി ഞാൻ പറയാം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ഒരു വാക്കാണ് പരീക്ഷാ പേടി, അല്ലേ? അത് പരീക്ഷ പേടി അല്ല കേട്ടോ. പരീക്ഷ പേടി അല്ല എന്നുള്ളത് അടുത്ത 2-3 കാര്യം പറഞ്ഞ് ഞാൻ വിശദീകരിക്കാം. എന്താണ് പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. അതിൽ വളരെ വ്യക്തമാണ്. പേടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു പാമ്പിനെ കാണുന്നു, നമ്മുടെ ഉള്ളിലൊരു വികാരം ഉണ്ടാകുമല്ലോ, ഇത് പേടിയാണ്. കാരണം ഈ പാമ്പ് ശരീരത്തിന് പുറത്തുള്ള ഒരു വസ്തുവാണ്, അതിന് നിയതമായ ഒരു രൂപഭാവമുണ്ട്, സൈസും ഷേപ്പുമുണ്ട്. പാമ്പ് കടിച്ചാൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. ഇത്തരമൊരു വസ്തു, നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള നിയതമായ രൂപഭാവങ്ങളുള്ള അതിൻ്റെ അനന്തരഫലം നമുക്കറിയാവുന്ന വസ്തുവിനോടുള്ള പ്രതികരണമാണ് പേടി. ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ ആന്തരികമാണ്, നമ്മുടെ ഉള്ളിലാണ്. നിയതമായ രൂപഭാവങ്ങളില്ല.

0: എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പരീക്ഷയെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്, പുറത്താണോ അകത്താണോ ഈ ഒരു ഇടിപ്പ്? അകത്താണ്. പരീക്ഷ നന്നാവാം, ചിലപ്പോൾ കുഴപ്പമാകാം. ഇതിനൊരു കൃത്യമായ സൈസോ ഷേപ്പോ ഉണ്ടോ? ഇല്ല. ഇതാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ. അപ്പം മനസ്സിലായല്ലോ, പരീക്ഷാ പേടിയല്ലിത്, പരീക്ഷയോടുള്ള ഉത്കണ്ഠയാണ്, പരീക്ഷയോടുള്ള ആകാംക്ഷയാണ്. വാക്ക് മാറ്റേണ്ട കാലം കഴിഞ്ഞു. പോട്ടെ, വിഷാദവും ഉത്കണ്ഠയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗമുള്ളവർക്ക് ഭാവിയിൽ ഉത്കണ്ഠാരോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. ഉത്കണ്ഠാരോഗങ്ങളുള്ളവർക്ക് ഭാവിയിൽ വിഷാദരോഗം വരാനുള്ള സാധ്യത കൂടും എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഉത്കണ്ഠയും വിഷാദരോഗവും ഒരുമിച്ച് വരും. ഇതിനൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതായത്, പൊതുവെ മുതിർന്ന ആൾക്ക്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ യുവാക്കളിലെ വിഷാദരോഗവും കുട്ടികളിലെ വിഷാദരോഗവും മുതിർന്നവരിലെ വിഷാദരോഗവും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യും. അപ്പം നമ്മൾ കുറച്ചുകൂടി വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ മുതിർന്നവരിലെ വിഷാദരോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് ഈ ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ ഒരു എരിപൊരി സഞ്ചാരം എന്നൊക്കെ പറയും. പൊതുവെ കാര്യങ്ങളൊന്നും ശരിയാവില്ല, എൻ്റെ ഭാവി എങ്ങനെയാവും, ഭാവി ഇരുളടഞ്ഞതാവും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഇതുകൂടി വന്നു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിഷാദരോഗങ്ങളിൽ മിക്കവാറും ഉത്കണ്ഠയുടെ ഒരു ഘടകം കൂടി കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷാദരോഗത്തെ വിലയിരുത്തുമ്പോൾ ഇതിൽ ഉത്കണ്ഠ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും പരമപ്രധാനമാണ്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ
2: ഹലോ ഹലോ
1: ആ നമസ്കാരം മാഡം.
2: ഞാൻ കരമനയിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് ജലജ.
1: ചോദിച്ചു
0: പറഞ്ഞോളൂ.
2: പിന്നെ സാർ, എനിക്ക് കുറെ പ്രശ്നങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഇപ്പൊ പരിധി ഉള്ളത് കൊണ്ട് പറയാം. എനിക്കും ഇതുപോലെ ഉറക്കമില്ലായ്മയുണ്ട്. നല്ല എന്ന് വെച്ചാൽ ഒരു രാത്രി 1 മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത്, ബാക്കിയൊക്കെ ഞാൻ ഉണർന്നു കിടക്കും. ശരിക്കും നല്ല ഓർമ്മയോടുകൂടി തന്നെയാണ് കിടക്കുന്നത് ഉണർന്ന്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും പേടിയാണ് സാർ, എനിക്ക് വിഷാദത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ എന്ത് കേട്ടാലും, ഇപ്പൊ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കതുണ്ടോ എനിക്കതുണ്ടോ, ചിലപ്പോൾ ഈ റേഡിയോയിൽ തന്നെ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എളുപ്പം ചിലപ്പോൾ റേഡിയോ അങ്ങ് ഓഫ് ആക്കും. എന്ന് വെച്ചാൽ എനിക്ക് അത് വരുമോ, അതുണ്ടോ, പിന്നെ എന്തെങ്കിലുമൊക്കെ എന്ത് കണ്ടാലും എനിക്കൊരു ഭയമാണ്, എല്ലാത്തിനും ഒരു ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ ഈ ഉറക്കത്തിന് കാരണം? പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്.
0: ശരി മാഡം. മാഡത്തിന് ഇപ്പോ എത്ര പ്രായമായി?
2: എനിക്ക് 60 വയസ്സായി.
0: ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും എല്ലാം നിയന്ത്രണ വിധേയമാണല്ലോ.
2: ഷുഗർ കുറച്ച് കൂടുതലാണ്, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രണം. ഷുഗർ 250, 260
0: തീർച്ചയായും നമ്മൾ നിയന്ത്രിക്കണം. മാഡത്തിന് ഒരു വ്യായാമമോ മറ്റോ ഉണ്ടോ? നടക്കാൻ പോകുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നേ?
2: ഞാൻ നടക്കാൻ പോകില്ല, എനിക്ക് ഒരു ജോലിയുണ്ട്, തയ്യലാണ് ജോലി. അപ്പൊ ഞാനെപ്പോഴും എനിക്ക് ആ ടെൻഷനും ഉണ്ട്, ആൾക്കാർ ഡ്രസ് കൊണ്ടുവന്നാൽ ഒരു കട ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് എളുപ്പം തിരിച്ചു കൊടുക്കാൻ സമയത്ത് പറ്റുമോ?
0: അപ്പൊ ഈ പറയുന്ന ഒരു വ്യായാമം കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നത് വൈകുന്നേരം ഒരു 4 മണി 5 മണിക്കൊക്കെ തന്നെയാണോ? വൈകിട്ടത്തെ ചായ കുടിക്കുന്നത് അതിന് ശേഷമാണോ?
2: ഞാനൊരു 5:30 ആവുമ്പോ ചായ കുടിക്കും. പിന്നെ എനിക്ക് ചായയിലും കുറച്ച് ആസക്തി ഉണ്ട്.
0: ഒന്ന്
2: ചായ കുടിക്കണം.
0: ചായയുടെ ആസക്തി എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര ചായ കുടിക്കും?
2: ഒരു 3-4 ചായയൊക്കെ.
0: 3-4 ചായ കുഴപ്പമില്ല, പക്ഷെ അവസാനത്തെ ചായ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ 5 മണിക്ക് മുമ്പാവണം. ഇനി ഉറക്കം അത്ര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ 3-4 എന്നുള്ളത് കുറയ്ക്കുന്ന കാര്യവും ആലോചിക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനം പറഞ്ഞോളൂ.
2: ഉറക്കത്തിന് സിറ്റിസൺ ഗുളിക ഡോക്ടർ പറയപ്പോ എനിക്ക് അലർജി പ്രശ്നം എന്ന് വെച്ചാൽ ദേഹത്ത് ചിലപ്പോഴൊക്കെ ചൊറിച്ചിൽ വരും, അപ്പൊ ഒരു സിറ്റിസൺ ഗുളിക കഴിക്കും, അതിന്റെ കൂടെ ഈ ഷുഗറിന്റെ ഒക്കെ കൂടെ കഴിക്കും. അപ്പൊ അന്ന് കുറച്ചൊരു 2-3 മണിക്കൂർ ഉറങ്ങും, അത്ര തന്നെ.
0: ശരി. അപ്പൊ നമുക്കിതിലെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, ഒന്ന്, മാഡത്തിന് ജോലിയുണ്ട്, തയ്യലും ബാക്കിയൊക്കെയുണ്ട്, പക്ഷെ ശാരീരിക വ്യായാമം എന്ന രീതിയിലുള്ള ഒരു ജോലി കുറവാണ് ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രമേഹത്തിന്റെ നിയന്ത്രണത്തെ അത് ബാധിക്കുന്നത്. പ്രമേഹ രോഗമുള്ളവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉത്കണ്ഠ രോഗം വരാം, ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യം ഈ വ്യായാമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ടി വിയിലെ സീരിയലുകളും മറ്റുമൊക്കെ കൂടുതൽ കാണാറുണ്ടോ?
2: ഇല്ല,
0: ഒട്ടും കാണാറില്ല.
2: ഇല്ല, ചിലപ്പോൾ ഒരു സീരിയൽ കാണും.
0: എത്ര മണിക്കുള്ള സീരിയലാണെന്ന് പറയാമോ?
2: 1/2 മണിക്കൂർ, 20 മിനിറ്റ്
0: എത്ര മണിക്കാണ് അത്
2: സാർ? അത് ഞാൻ ഇപ്പോ ഊണ് കഴിക്കാൻ വരുമ്പോ ചിലപ്പോ ഉച്ചയ്ക്കായിരിക്കും, രാത്രിയൊന്നും കാണില്ല. പിന്നെ ഫോൺ ചിലപ്പോ കാണാം.
0: അതാണ് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാമത്. അത് ഈ ഉറക്കം വരാതിരിക്കുമ്പോ ഈ ഫോൺ എടുത്ത് പുതിയ റീൽസ് ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ?
2: റീൽസ് കാണില്ല, കഥ വായിക്കും,
0: കഥ ഫോണിലെ കഥകൾ.

0: ലിപിയാണ്
1: പോളി.
0: വായിക്കുന്നത്. ശരി, ഈ
1: ആ
0: കഥകൾ കുറച്ച് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന, പ്രതിലിപിയിൽ പൊതുവെ കുറച്ച് വിഷമം ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കഥകൾ വരും അല്ലേ?
1: അല്ല, അതല്ല, ഞാൻ കുറച്ച് റൊമാൻറ്റിക് ഉള്ള കഥ
0: റൊമാൻറ്റിക് ആണ് വായിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഈ പ്രായത്തിലും മാഡത്തിന്റെ ഉള്ളിൽ പ്രണയം സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ, വളരെ നല്ലത്. ശരി, അപ്പൊ ഞാൻ ഇനി മറുപടി
1: പേടിയാണ് എന്റെ പ്രധാന കാരണം.
0: പറയാം പറയാം. മാഡത്തിന് ഞാൻ സൂചിപ്പിച്ച പോലെ നേരത്തെ ഒരു വ്യായാമത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പ്രമേഹ നിയന്ത്രണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയുടെ വരെ ഉറക്കത്തെ ബാധിക്കുന്ന ഒരു കാര്യം, അതിപ്പോൾ മുതിർന്ന ആൾക്കാരിലും വന്നു എന്നുള്ളത്. മാഡത്തിന് 60 വയസ്സായതുകൊണ്ട് മാഡം മുതിർന്നു എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം ഇപ്പോഴും പ്രതിലിപിയിൽ പ്രണയം വായിക്കുന്ന ഒരാൾക്ക് മുതിർന്ന ആളെന്ന് വിളിക്കാനുള്ള ധൈര്യം ഞാൻ കാണിക്കില്ല കേട്ടോ.
1: അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ എനിക്ക് ശരിക്കും എനിക്ക് വിഷമം വരുന്ന വീട്ടുകാര്യവും വായിക്കാനോ
0: അപ്പോൾ
1: കാണാനോ ഇഷ്ടമല്ല.
0: മാഡത്തിന് പ്രാഥമികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉത്കണ്ഠ രോഗമുണ്ട്, അത് എത്രയോ നാളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഉലഞ്ഞു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉത്കണ്ഠാരോഗങ്ങളുള്ള ആൾക്കാർക്ക് വിഷാദം വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ടു ഭാഗവും കൊണ്ടാണ് മാഡത്തിൻ്റെ ഈ ഉറക്കത്തിനെ ബാധിക്കുന്നത്. സെട്രിസിൻ ഗുളിക യഥാർത്ഥ പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ.
1: ഞാൻ ചിലപ്പോൾ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും എനിക്ക് തോന്നും കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് കിടക്കാനും പറഞ്ഞ് എല്ലാം മുറിയുടെ കട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള പേടി എനിക്ക്.
0: ശരി, അത് മാഡം ഒരു പ്രാവശ്യം മാഡം ഇത് പരിശോധിക്കുകയും അപ്പോൾ ഉറപ്പ് വരികയും എന്നാൽ പോലും നമുക്ക് പൂർണ്ണമായ ഒരു ഉറപ്പ് വരാതിരിക്കുകയും ചെയ്ത് വീണ്ടും വീണ്ടും പരിശോധിക്കുന്ന അവസ്ഥയുണ്ടോ?
1: ഇല്ല, ഞാൻ ഒരിക്കൽ നോക്കിയിട്ട് പിന്നെ കുറെ നേരം കിടന്നിട്ട് നോക്കാം എന്ന് വിചാരിക്കും, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു അങ്ങ് കിടക്കും. വീണ്ടും
0: ചിന്ത വരും, പക്ഷെ നമ്മൾ നിയന്ത്രിക്കും. അപ്പൊ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഉത്കണ്ഠയും ഒരു വിഷാദവും ഒക്കെ മാഡത്തിനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ചികിത്സ വേണ്ടി വരും. പ്രധാനമായി ഞാൻ പറയാൻ വന്ന കാര്യം, ഇപ്പൊ യുവതലമുറയെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ രാത്രിയിൽ ഈ റീൽസും ഈ മൊബൈലിലെ വായനയും. ഇതിലൊരു അടിസ്ഥാന കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ പങ്കാളിക്ക് പോലും അറിയാത്ത നമ്മുടെ സ്വഭാവം നമ്മുടെ യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിനിലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർച്ച് എഞ്ചിനിലോ നോക്കിയാൽ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ പറ്റും. കൃത്യമാണ് നമ്മൾക്ക് വേണ്ട സാധനമാണ് ഇത് നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇപ്പോൾ ചില രസകരമായ തലക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇന്ന ആൾ ഇന്ന ആളോട് ചെയ്തതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞ ചില തലക്കെട്ടുകളുണ്ട്. ഈ ഞെട്ടൽ കാണുമ്പം നമുക്ക് അതേൽ അതിൻ്റെ ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് ഞൊട്ടാൻ തോന്നും. നമ്മളതൊരു 3-ഓ 4-ഓ പ്രാവശ്യം ഇങ്ങനത്തെ ഒരേ സാധനത്തെ ഞൊട്ടുമ്പം, ഇപ്പം മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കുകാർക്ക് വ്യക്തമായിട്ട് അറിയാം മാഡം ഒരു പ്രതിലിപി ആരാധികയാണെന്ന്. ഇത് മനസ്സിലാക്കും, നമ്മളെക്കുറിച്ച് അവൻ മനസ്സിലാക്കും. നമ്മൾ ഉറക്കം വരാതെ ഇരിക്കുമ്പോൾ ഇതേ സാധനമാണ് നമ്മുടെ മുന്നിലേക്ക് അവൻ ഇട്ട് തരുന്നത്. ഇതൊക്കെ നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. ഉദ്ദീപിപ്പിക്കുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഈ സീരിയലുകളെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സീരിയലുകളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്കും അവതാരികയ്ക്കും പൊങ്കാല വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതറിയാമല്ലോ, ഇത് വൈകാരികമായി നമ്മളെ വല്ലാണ്ട് പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരിയലിൽ വരുന്നത്. ഈ ഒരു ഒരു സമയത്തിന് ശേഷം അതുപോലെ തന്നെയാണ് നമ്മുടെ രാത്രിയിലെ ചർച്ചകളും കേട്ടോ. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ അതിശയിച്ചു പോകും. ഒരു 8 മണി മുതൽ 9 മണി വരെ വളരെ നല്ലതാണ്. 8 മണി മുതൽ 9 മണി വരെയുള്ള പല ചാനലുകളിലെയും തീവ്രമായ ഭാഷയിലുള്ള ചാനൽ ചർച്ചകൾ കേട്ട് അപ്പം തന്നെ നമ്മുടെ ഉറക്കം പോകും. ഇതൊക്കെ യഥാർത്ഥത്തിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ 10 മണിക്കുള്ള ചില ചാനലുകളിലെ വാർത്തകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ 7-ഓ 7.5-ഓ മണിക്ക് വന്നതിന് ശേഷം അവർ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാണേണ്ട വാർത്ത 10 മണിക്ക് നമ്മൾ കാണുന്നത്. ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. ഈ 10 മണിക്ക് നമ്മൾ കാണുന്ന വാർത്താ പ്രോഗ്രാമുകളുടെ ഇടയിലുള്ള പരസ്യങ്ങൾ മൊത്തം ഗൾഫ് രാജ്യങ്ങളെ അവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള പരസ്യമാണ്, നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടിയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് പൊതുവേ പ്രശ്നമുണ്ടെങ്കിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നതിന് ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും മാഡം ഈ പറഞ്ഞ പോലെ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും ചെറിയ തോതിലൊരു ചികിത്സയും എടുക്കുകയും ചെയ്യുക.
1: ഞാൻ ഒരിക്കലും മെഡിക്കൽ കോളേജിൽ പോയി ഇതുപോലെയൊക്കെ പറഞ്ഞു, ഡോക്ടർ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് വ്യായാമം ചെയ്യുക, കുറച്ച് ദീർഘ ശ്വാസം എടുത്ത് അങ്ങനെ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം ചെയ്ത് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്.
0: ഇനി
1: ശ്വാസം എടുത്താൽ വരുമോ എന്നൊക്കെ ഒരു ഇപ്പോഴും മനസ്സിൽ പേടിയാണ്.
0: മടി നമുക്ക് പാടില്ല, വ്യായാമം ചെയ്യുക, അതൊന്ന് തുടരുക, ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരിക. ഞാൻ മെഡിക്കൽ കോളേജിലാ ജോലി ചെയ്യുന്നത്, നമുക്ക് നോക്കാം.
2: സാർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു മുതിർന്നവരിലും അതുപോലെ ചെറുപ്പക്കാരിലും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വ്യത്യാസപ്പെടും എന്നുള്ള കാര്യം. ഏറ്റവും ചെറിയ കുട്ടികളിലൊക്കെ ആക്ച്വലി വിഷാദരോഗം ഉണ്ടാവാറുണ്ട്, കാരണം അവരെ നമ്മൾ കളിച്ച് നടക്കുന്ന പ്രായം അത്ര ശ്രദ്ധിക്കില്ലല്ലോ.
0: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കാരണം 5 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളിലെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയെയോ കൗമാരക്കാരനെയോ നോക്കാം. നമ്മൾ സാധാരണ ഈ കുട്ടിയുടെയും കൗമാരക്കാരൻ്റെയും കാര്യത്തിൽ മാതാപിതാക്കളും സ്കൂൾ അധികാരികളൊക്കെ പറയുന്നൊരു സാധാരണ ഒരു പ്രശ്നമാണ് ഇനി മൊബൈൽ കൂടുതൽ കാണുന്നത്.

0: പ്രത്യേക ചില സാധനങ്ങൾ സന്തോഷമുണ്ടാക്കുന്ന റീൽസ് കാണുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കുട്ടിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു വിഷാദമുണ്ട്. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, തൻ്റെ മനസ്സിലുള്ളത് വിഷാദമാണെന്ന് പോലും പറയാനുള്ള അറിവ് അവനില്ല. നമ്മൾ പൊതുവേ പറയുമല്ലോ, നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. അതില്ല, അത് ന്യൂജൻ ഭാഷ പറഞ്ഞ ഡെലിലു ആണ്. അങ്ങനെയല്ല, നമ്മൾ അറിയാത്ത കാര്യം നമുക്കത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. വിഷാദത്തെക്കുറിച്ചൊരു കുട്ടി വായിച്ചിട്ടില്ല, വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ ആ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല. അവൻ്റെ മനസ്സിൽ ഈ ഒരു വിഷാദമുണ്ട്, അത് സ്വയം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവനിത് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വഭാവം അതായിരിക്കും. രണ്ട്, കൗമാരക്കാരിലെ ലഹരി ഉപയോഗം ഈ വിഷാദരോഗം കൊണ്ടായിരിക്കും. കൗമാരക്കാരിൽ മാർക്ക് കുറയുന്നത്, കൗമാരക്കാർ പഠനാവസ്ഥയിൽ പിന്നോട്ട് പോകുന്നത്, കൗമാരക്കാരി തറുതല പറയുന്ന സ്വഭാവം, നമ്മുടെ ഭാഷയിലൊരു ഓപ്പോസിഷണൽ ഡിഫൻസ് ഡിസോർഡർ എന്നൊക്കെ പറയും, ഇതും യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗത്തിൻ്റെ ലക്ഷണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൗമാരക്കാരൻ വന്നാൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് കൗമാരക്കാരിലെ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിനപ്പുറമായി, നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ അവ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരിൽ കാണുന്നതാണ്. മുതിർന്നവരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉത്കണ്ഠ കൂടിയ വിഷാദരോഗമാണ് വരുന്നത്. പൊതുവേ നമ്മൾ മുതിർന്ന ആൾക്കാരുടെ ഉത്കണ്ഠ കൂടുതലായിരിക്കും. ഈ 65 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരിൽ ഉത്കണ്ഠയോട് ചേർന്ന വിഷാദമാണ് വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കാവുന്ന ആത്മഹത്യാ സാധ്യതകളില്ല, അതോടൊപ്പം തന്നെ കൗമാരക്കാരിലും. അപ്പോൾ ഇതാണ് ഈ വിഷാദത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ മാത്രമായി ഒരു കുഞ്ഞിനെയോ കൗമാരക്കാരനെയോ വിലയിരുത്താൻ പോയാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി അറിയുക. ഇപ്പോൾ കൗമാരക്കാരൻ വന്ന് റീൽസ് കാണുന്നു, അവൻ്റെ സ്വഭാവ വൈകല്യമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നൊരു വിഷാദം നാം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.
1: സർ, ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്?
0: തെറ്റിദ്ധാരണകളേ ഉള്ളൂ. അത് തെറ്റിദ്ധാരണകളിൽ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷാദ രോഗത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ കാരണം പലർക്കും അറിയില്ല. ഇപ്പം നമുക്ക് ഒരു 100-100 പേരിരിക്കുന്ന ഒരു ചടങ്ങിൽ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ഒരു വേദന വന്നൊരാൾ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഹൃദ്രോഗമെന്ന് എല്ലാവരും പറയും. എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ആശുപത്രി പോകണം, നേരം കാർഡിയോളജിസ്റ്റിനെ കാണണമെന്ന് പറയും. പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധുവോ പരിചയമുള്ള ആളോ, കുറച്ച് നാളായി എനിക്കൊരു ഉന്മേഷവും ഉത്സാഹമില്ല, വിഷമമുണ്ട്, കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവായ ചിന്തകൾ, എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുക? എടാ, നിനക്ക് എന്താണ്, നിനക്കെന്തിൻ്റെ കേടാണ്, എനിക്കിതിനെക്കാട്ടി പ്രശ്നങ്ങളുണ്ടായിട്ട് എനിക്കിതൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കും. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം യഥാർത്ഥത്തിൽ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ അറിയിക്കുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്. നെഞ്ചുവേദനയുടെ കാര്യത്തിൽ അതില്ല, ഇതിലതുണ്ട്, അവിടെയാണ് പ്രശ്നം. ആ ഒരു തെറ്റിദ്ധാരണ. പിന്നെ ഇത് സാധാരണ ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ. അതിലൊന്ന് മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചാണ്. മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം, ഈ പൊതുവേ പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെല്ലാം കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു പൊതുവേ ആൾക്കാരുടെ ഒരു വിശ്വാസം നിലവിലുണ്ട്. ഇതെല്ലാം കെമിക്കലാണ്, നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വെള്ളം കെമിക്കലാണ്, H2O ആണ്, നമ്മുടെ വസ്ത്രം കെമിക്കലാണ്, മൊബൈൽ ഫോൺ കെമിക്കലാണ്, എന്താണ് കെമിക്കൽ അല്ലാത്തത്, വേസ്റ്റ് കെമിക്കലാണ്, ബ്രഷ് കെമിക്കലാണ്, ഇഡ്ഡലിയും ദോശയും ഒക്കെ കെമിക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാത്രം കെമിക്കലിനോട് എന്താണ് അത്ര വലിയ വിഷമമെന്ന് ആൾക്കാർക്കറിയില്ല. പക്ഷേ അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചികിത്സിച്ചാൽ എത്ര നാൾ ചികിത്സിക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ വിഷാദരോഗത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, ആരെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാം, നമ്മൾ ഷോക്ക് ചികിത്സ എന്ന് പറയുന്ന ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയെക്കുറിച്ചാണ്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെക്കുറിച്ച് അടിമുടി തെറ്റിദ്ധാരണയാണ്. ഇതിൻ്റെ ഫലമായി ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളിൽ 4-ൽ 1 വിഷാദരോഗമുണ്ടെന്നാണ്. അതായത് 4 സ്ത്രീകളെ നമ്മൾ കണ്ടാൽ അതിൽ 1 വിഷാദരോഗമുണ്ടെന്നാണ്. പുരുഷന്മാരിൽ 5-ൽ 1 വിഷാദരോഗമുണ്ടെന്ന്. യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെ രോഗാവസ്ഥകളിലെ ജലദോഷമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മറ്റ് രോഗങ്ങളിലെ ജലദോഷം എത്രമാത്രം സർവ്വസാധാരണമാണോ അത്രമാത്രം സർവ്വസാധാരണമാണ് മാനസികാരോഗ്യ മേഖലയിൽ വിഷാദരോഗമെന്ന് പറയുന്നത്. അത്ര സർവ്വസാധാരണമായ വിഷാദരോഗം നമ്മൾ ശ്രദ്ധിക്കുകയോ അതിനുവേണ്ട പരിഗണന കൊടുക്കുകയോ ചെയ്യുന്നില്ല.
1: ഒരു ശ്രോതാവുണ്ട്. ഹലോ. ഹലോ
2: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ഞാൻ അമ്പലപ്പുറം സലീനയാണ്.
0: പറഞ്ഞോളൂ.
2: ഞാൻ ഒരു കട ഉണ്ട്
0: മാഡം. കട ഉണ്ടല്ലേ, സാമ്പത്തിക പ്രശ്നം.
2: എനിക്ക് എനിക്ക് മെയിൻ ആയിട്ട് ഉറക്കമില്ല, ടെൻഷനാണ് എപ്പോഴും.
0: മാഡത്തിന് ഇപ്പോ എത്ര വയസ്സായി?
2: എനിക്ക് 63 വയസ്സ്.
0: 63. ശരി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രോഗാവസ്ഥകൾ, പ്രമേഹ

0: രക്തസമ്മർദ്ദം അങ്ങനെ
1: അതെ
0: എന്തെങ്കിലും.
1: അതെ അതെ അതെ എനിക്ക് അസുഖം ഒന്നുമില്ല, ഒരസുഖവും ഇല്ല,
0: വെരി ഗുഡ്. ഈ ചായയും കാപ്പിയും ഒക്കെ
1: ഒരസുഖവും
0: വൈകുന്നേരം
1: ഇല്ല.
0: ഒരു 4 മണി അടുപ്പിച്ചാണോ
1: ഇല്ല
0: കുടിക്കുന്നത്?
1: കഴിച്ചു കടു ഇല്ല കുടിക്കുവായിരുന്നു. ഇപ്പൊ ഞാൻ ചായ കുടിക്കില്ല, രാവിലെ മാത്രമേ
0: രാവിലെ
1: ചായ
0: മാത്രം. വെരി
1: കുടിക്കുള്ളൂ.
0: ഗുഡ്. ഒരു വ്യായാമമോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ?
1: ആ ഞാൻ എക്സസൈസ് ചെയ്യണം, രാവിലെ യോഗയുടെ ഇതെല്ലാം ഞാൻ റേഡിയിൽ പറയുമല്ലേ, അപ്പൊ അടുക്കള ജോലിയായിട്ട് ചെയ്യുമ്പോൾ റേഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ യോഗയുടെ ഇത് പറയുമ്പോൾ ഞാൻ യോഗയുടെ ഇത് അത് ചെയ്യും.
0: അടുക്കളയിലെ
1: കുറച്ച്
0: ജോലിയോടൊപ്പം
1: സമയം
0: യോഗ സമന്വയിപ്പിക്കുന്നു, അത് വലിയൊരു കാര്യമാണ്
1: അതെ
0: കേട്ടോ.
1: അതെ
0: അതൊരു മാതൃകയാക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്.
1: ആ
0: പിന്നെ ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
1: ഇല്ലല്ല അതൊന്നും ഇല്ല.
0: തൈറോയിഡ് പരിശോധിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: പിന്നെ എനിക്ക് എല്ലാം പരിശോധിച്ചാൽ എന്താ വെച്ചാൽ എനിക്ക് പീരിയഡ്സ് ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ ഒരു 7 മാസത്തിന് മുമ്പ് ഒരു ഡി എൻ സിയും ചെയ്ത് എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്.
0: ശരി
1: അപ്പൊ ഈ യൂട്രസിനകത്ത് ഒരു ഫ്ലോയിഡ് ഉണ്ടായിരുന്നു, അപ്പൊ അത് നീക്കം ചെയ്ത് ഡി എൻ സിയും ചെയ്ത്
0: ശരി.
1: അതിനുശേഷം ഇപ്പൊ ഒരു 5-6 മാസം കൊണ്ട് മെൻസസ് ഇല്ല. ശരീരം ഇങ്ങനെ കുത്തുമ്പോലെ വന്നിട്ട് ഒരു വിയർപ്പുണ്ട്. പിന്നെ എനിക്ക് എന്താ ഭയങ്കരമായ ഒരു ടെൻഷനും വിഷമം, എപ്പോഴും എനിക്ക് എന്താ എന്താ എനിക്ക് എന്താ ഉറക്കമില്ലാത്ത എന്താ എന്തെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്താ എന്തെങ്കിലും ഇങ്ങോട്ട് ഇരിക്കാൻ തോന്നില്ല. തയ്ക്കാതിരുന്നാലും എനിക്ക് തയ്ക്കാൻ പറ്റണില്ല, അങ്ങനെ
0: മാസമുറ
1: ഭയങ്കരമായൊരു
0: ക്രമമായിട്ടാണോ അതോ ഇപ്പൊ അവസാനിക്കുന്ന ഘട്ടത്തിലാണോ?
1: ഇല്ല. ഇപ്പൊ ഇപ്പം ഈ ഡി എൻ സി ചെയ്തതിനു ശേഷം ഇപ്പൊ 6 മാസം കൊണ്ട് മെൻസസ് ഇല്ല.
0: മെൻസസ് ഇല്ല. ശരി ശരി. ഓക്കെ. ഈ നമ്മളെ ഈ നമ്മുടെ സാധാരണ ഈ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ്, വിറ്റാമിൻ D3 എന്ന് പറയുന്നതിന്റെ അളവോ ഒക്കെ പരിശോധിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഡി
1: അതെല്ലാം
0: ആൻഡ്
1: പരിശോധിച്ചു,
0: സി
1: അതൊന്നും
0: സമയത്ത്
1: കുഴപ്പമില്ല, എല്ലാം
0: അത്
1: എല്ലാം പരിശോധിച്ചു,
0: കുഴപ്പമില്ലല്ലോ അല്ലേ?
1: എല്ലാം പരിശോധിച്ചു.
0: കുഴപ്പമില്ല. ശരി
1: ഒന്ന് എന്നുവെച്ചാൽ ഇപ്പൊ എനിക്കൊരു 3-4 മാസം മുമ്പ് ഒരു ഉപ്പ് ചെയ്യാതനാ ഒന്ന് പെട്ടെന്ന് എന്ന് വെച്ചാൽ മെഷീൻ ചവിട്ടണമെന്ന് ഒരു കാല് വെച്ചാണ് ഞാൻ മെഷീൻ്റെ ഇതില് ഇതാക്കണം. അപ്പൊ ഒരു കാല് ഇടത് കാല് വർക്ക് ചെയ്തല്ല, അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ഉപ്പ് ചെയ്യാതനാ ഒന്ന്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ ആദ്യം ആയുർവേദ പോയി, പിന്നെ കുറയാത്തോണ്ട് പിന്നെ ഹോമിയിൽ പോയി, അങ്ങനെ കുറേ അങ്ങനെ ഒരു കുറെ ടെസ്റ്റിന് എഴുതിയിട്ടാണ്. അങ്ങനെ അതൊന്നും കഴിച്ചിട്ട് എനിക്ക് ശരിയാവാത്ത പിന്നെ അലോപ്പതിയിലോട്ട് തന്നെ ഞാൻ പോയി.
0: ശരീരത്തിൽ
1: അങ്ങനെ അവിടെ
0: ഇടയ്ക്കിടയ്ക്ക്
1: പോയപ്പോ അവര്
0: ചൂട് വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലേ?
1: ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ശരീരം ഇങ്ങനെ കുത്തി ഇങ്ങനെ വരുമ്പോഴും മുള്ളുപോലും ഇങ്ങനെ വന്നതിന് ശേഷം ഭയങ്കര വിയർപ്പ്. ഈ മഴ പെയ്താലും ഞാൻ വിയർത്തോണ്ടിരിക്കും, എപ്പോഴും വിയർപ്പാണ്.
0: ശരി ശരി. അപ്പൊ പറഞ്ഞോളാം എന്താ സംഭവം എന്ന് വെച്ചാൽ, മാഡത്തിന് ഈ പറയുന്ന ഒരു ഹോർമോൺ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. വ്യായാമമുണ്ട് ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ നമ്മൾ യോഗയെക്കുറിച്ച് അതിൻ്റെ വ്യായാമത്തിൻ്റെ ഇത് പറയുമ്പോൾ ഞാൻ പറയാം, യോഗ ഒരു വ്യായാമമാണ്, പക്ഷേ എല്ലാ കാര്യത്തിനും യോഗ മാത്രം ആണ് ഒരു പരിഹാരം എന്ന രീതിയിലല്ല കാണേണ്ടത്. വ്യായാമം രണ്ട് മൂന്ന് രീതികളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. മാഡത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതുപോലെ, പൊതുവേ നമ്മൾ ഇതുവരെയുള്ള ചർച്ചകളിൽ ആൾക്കാർ പൊതുവെയുള്ള വിഷാദ രോഗത്തിനെക്കുറിച്ച് സംസാരിച്ചത്, പക്ഷേ വിഷാദമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് മാഡത്തിൻ്റെ പ്രായമുള്ള സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വിറ്റാമിൻ D3 ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. വിറ്റാമിൻ D3 നമ്മുടെ ശരീരത്തിൽ അളവ് കുറവായി കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കോവിഡിന് ശേഷമാണ് വിറ്റാമിൻ D3 ഇത്രയും പഠനങ്ങളൊക്കെ വന്നത്. നമ്മളൊക്കെ ഇപ്പോൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ്, കാരണം നമ്മളൊക്കെ നമ്മുടെ ശരീര സൗന്ദര്യം വല്ലാണ്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് പോലും ടാൻ ഒരു വലിയ പ്രശ്നമാണ്, ടാൻ എങ്ങനെ അടിക്കാതിരിക്കാമെന്ന് പയ്യന്മാർ വരെ ആലോചിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂര്യപ്രകാശം ഒഴിവാക്കുന്നു, വിറ്റാമിൻ D3 അളവ് വല്ലാണ്ട് കുറയുന്നു, അതായത് 20-ൽ താഴെ കുഴപ്പമാണെന്നൊക്കെ പറയുമ്പോൾ 3-4 ആൾക്കാരെ കണ്ടിട്ടുണ്ട്.
1: അതെ
0: കൃത്യം. അത് പരിശോധിച്ചു എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യാത്ത കാര്യം കേട്ടോ, ഇപ്പോഴേ അടുത്ത കാലത്ത് കോവിഡിന് ശേഷമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ശരിയായിട്ടോ. പക്ഷേ മാഡത്തിന് ഈ പറഞ്ഞതുപോലെ DNC ബന്ധപ്പെട്ട് ഇതിന് ശേഷം ഇപ്പം എന്നൊരു ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ലക്ഷണങ്ങളാണ് മാഡം പറയുന്നത്. അതിനോടനുബന്ധിച്ച് ഉള്ള ഒരു വിഷാദ രോഗം സ്ത്രീകളിൽ പൊതുവേ കാണാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീകളിൽ 4-ൽ 1 പേർക്ക് വിഷാദ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യം ത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ വലിയ ദുരിതാവസ്ഥയില്ല, കാരണം സ്ത്രീകളുടെ ജീവിതത്തിലെ മൂന്ന്
1: ഭർത്താവിൽ നിന്നുള്ള ഒരു സന്തോഷം, അങ്ങനത്തെ ഒരു കെയറിങ് മക്കൾ അങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ല.
0: അതെ
1: വീട്ടിൽ കടയിൽ വന്ന് പിന്നെ ഈ കട എനിക്ക് ഷോപ്പുണ്ട്, അപ്പൊ ഷോപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. തുണി ഫാൻസി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കടയാണ്.
0: അല്ല നമ്മുടെ നാട്ടിലെ ഈ മാറുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല, ആൾക്കാർ പരസ്പരം സംസാരിക്കും.

0: എത്തുമ്പോൾ നമ്മൾ സംസാരിക്കാം.
1: മാഡം
0: ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. മാഡം എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ, ഏത് ജില്ലയിലാണെങ്കിലും ഇത്തരം തലങ്ങളിൽ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്.
2: സർ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, തെറ്റ് പൊതു സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞു. ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത്, ചികിത്സ എങ്ങനെയാണ്?
0: നിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ആൾക്കാർക്ക് നേരത്തെ സൂചിപ്പിച്ച ചികിത്സ പേടിയാ. പൊതുവേ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെ ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. പൊതുവേ എല്ലാവരും പറയുന്നതാണ് കിഡ്നി അടിച്ചു പോകുമെന്നുള്ളതാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ ലഹരിക്കടിമപ്പെട്ടവർ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരും. മദ്യപാനികളായിരിക്കും, ചിലപ്പോൾ ഞരമ്പിൽ നേരിട്ട് ലഹരി കുത്തിവെക്കുന്നവരൊക്കെ ആയിരിക്കും. ഇവരുടെയൊക്കെ പരിശോധന നടത്തും. പരിശോധന നടത്തുമ്പം കരളിൻ്റെ പ്രവർത്തനമൊക്കെ വളരെ, കരളിൻ്റെ എൻസൈമുകളൊക്കെ വളരെയധികം കൂടി ലിവർ ഫെയിലിയറിൻ്റെ ഘട്ടം വരെ എത്തിയിരിക്കും. ഇവർ പോലും നമ്മൾ ഇവരോട് വിഷാദരോഗമുണ്ട് അല്ലെങ്കിൽ മദ്യാസക്തിക്ക് ചികിത്സിക്കണമെന്ന് പറയുമ്പം ആളിങ്ങനെ ചരിഞ്ഞ് മുന്നിലോട്ട് വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. നമ്മൾ പൊതുവേ പറയും, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ സാധനത്തിൻ്റെ അത്രയൊന്നും കുഴപ്പം ഇതിനില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇതിലടിസ്ഥാനമായ പല ചികിത്സകളുമുണ്ട്. നമുക്ക് തെറാപ്പികളുണ്ട്. തെറാപ്പിക്ക് അപ്പുറം മരുന്ന് ചികിത്സയുണ്ട്. തെറാപ്പിക്കൊക്കെ ആൾക്കാർ പൊതുവേ വില്ലിങ്ങാണ്, കാരണം കുഴപ്പമൊന്നുമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ചെയ്യാത്ത തെറാപ്പി അപകടകരമാണെന്നുള്ളതിന് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. മരുന്ന് ചികിത്സയിൽ നമ്മൾ നേരത്തെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നില്ല. വിഷാദരോഗത്തിൻ്റെ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്. വിഷാദരോഗത്തിൻ്റെ കാരണം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകളാണ്. നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറും സാമൂഹിക സാഹചര്യങ്ങളും ജനിതക ഘടകങ്ങളുമാണ് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ, നോറപ്പിനെഫ്രിൻ, സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്നത്, അടിസ്ഥാനപരമായി സെറട്ടോണിൻ, ഡോപ്പമിൻ, നോറഡ്രിനാലിൻ, ഈ മൂന്ന് രാസപദാർത്ഥങ്ങളാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവയിൽ തന്നെ പരമപ്രധാനമായത് സെറട്ടോണിനാണ്. സെറട്ടോണിൻ്റെ അളവ് തലച്ചോറിൽ കുറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിഷാദരോഗത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രചുരപ്രചാരമായ അറിവ്. ഇതിൽ ഈ സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ മരുന്ന് ചികിത്സയ്ക്ക് ഉള്ള ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പൊതുവെ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ പനിക്കോ ജലദോഷത്തിനോ ചികിത്സ എടുക്കുന്നത് അപ്പോൾ മരുന്ന് കഴിക്കുന്നു. മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ലക്ഷണങ്ങൾ കുറയുന്നു. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ലക്ഷണം കുറയും. അപ്പോൾ പോലും അഞ്ച് ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ച് നിർത്തുന്നവരാണ്. വിഷാദരോഗത്തിൻ്റെ ചികിത്സ അങ്ങനെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ കാരണം. തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ ഈ അളവ് ക്രമീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച് കുറഞ്ഞത് 10 മുതൽ 14 ദിവസം കൊണ്ടേ മരുന്നിൻ്റെ പ്രവർത്തനം ആരംഭിക്കൂ. 4 മുതൽ 6 ആഴ്ചയോ 6 മുതൽ 8 ആഴ്ചയോ കൊണ്ടേ 50% ലക്ഷണങ്ങൾ മാറുകയുള്ളൂ. പൊതുവേ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളിപ്പോൾ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 6 മുതൽ 9 മാസം വരെ ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരും. നമുക്ക് പൊതുവേ രണ്ട് തരം ചികിത്സാ രീതി അറിയാവൂ. ഒന്ന്, ഈ പനിക്കും ജലദോഷത്തിനും അപ്പം മരുന്ന് കഴിച്ച് പെട്ടെന്ന് നടന്നത്. 2, ദീർഘകാല മരുന്ന് കഴിക്കേണ്ട ജീവിതശൈലീ രോഗങ്ങൾ, പ്രമേഹ, രക്തസമ്മർദ്ദം തുടങ്ങിയവ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു ചികിത്സയുണ്ട്. നമുക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഈ ക്ഷയം തുടങ്ങിയ രോഗങ്ങൾക്ക് 6 മുതൽ 9 വരെ മാസം കഴിച്ച് മരുന്ന് നിർത്തുന്ന ഒരു ചികിത്സ. നമുക്ക് വലുതായി പരിചയമില്ല. വിഷാദരോഗത്തിൻ്റെയും പല മാനസിക രോഗങ്ങളുടെയും ചികിത്സ ആ ഗണത്തിൽ പെടുന്നതാണ്. പക്ഷേ നമ്മൾ സ്വീകരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മാറും. ഇപ്പോൾ വിഷാദരോഗത്തിൻ്റെ മരുന്ന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തല്ലിപ്പിടിപ്പിച്ച് ഈ പറയുന്ന 4 മുതൽ 6 ആഴ്ച വരെയോ 6 മുതൽ 8 ആഴ്ച വരെയോ മാറും. ലക്ഷണങ്ങൾ 50% കുറയും. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം കൂടെ ഉത്സാഹ കമ്മിറ്റി ഇടപെടും. ഉത്സാഹ കമ്മിറ്റി പലതും പറയും, വിഷഗുളികകളാണല്ലോ, കിഡ്നി അടിച്ചു പോകുമല്ലോ, ഇതൊക്കെ ആരെങ്കിലും കഴിക്കുമോ. അത് നിർഭാഗ്യവശാൽ ഈ മരുന്നുകൾ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറിലെ ആൾ തൊട്ട് നമ്മുടെ അടുത്തുള്ളവരെല്ലാം. ചികിത്സയുടെ കാര്യത്തിൽ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആര് പറഞ്ഞാലും എന്തും കേൾക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു കിണറുണ്ട് എന്ന് വയ്ക്കുക. നമ്മൾ പത്രം ഇടുന്ന ആളെ കൊണ്ട് കിണറിൻ്റെ പണി ചെയ്യിപ്പിക്കുമോ? ഒരിക്കലുമില്ല. കറണ്ടിൻ്റെ പണി എടുക്കുന്ന ആളെ കൊണ്ട് പത്രത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമോ? പക്ഷേ ചികിത്സയുടെ കാര്യത്തിൽ മലയാളി എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കും. അത് പൊതുവേ നമ്മുടെ ഉള്ളിൽ ഒരു ശാസ്ത്രവിരുദ്ധതയൊക്കെ നിലനിൽപ്പുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് നമുക്കുണ്ട്. ഇങ്ങനെ മരുന്ന് കഴിക്കാതെ ഇരിക്കുകയും ഭാവിയിൽ ഇത് കുഴപ്പത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെറാപ്പിയും ബാക്കിയും ഉൾപ്പെടെയുള്ളവ വേണം, വ്യായാമം വേണം, സാമൂഹികമായ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തണം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.
2: ഹലോ,

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: താങ്ക് യു മാഡം. ഞാൻ ജാനകി നെടുങ്ങാട്ടുന്നതാണ്.
0: ആ, ചോദിച്ചോളൂ മാഡം.
2: പറഞ്ഞോളൂ മാഡം.
1: സാറേ, ഈ വിഷാദങ്ങൾക്കും ഡിപ്രഷനും ഉത്കണ്ഠയൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും എനിക്ക് അതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. സാറ് ശരിയാണ്, അതിനെ കുറിച്ചൊക്കെ പറയുന്നു. സാറ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും എനിക്ക് രണ്ടു മൂന്ന് സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഡിപ്രഷനാണ്. ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന അവരോട്, ഒരു ഡിപ്രഷനും ഇല്ല, ഡിപ്രഷനും ഇല്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിപ്രഷനാണ്, നമുക്കൊന്നുമില്ലടാ, അതൊക്കെ നമ്മൾ ചിന്തിച്ച് ജീവിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് രാത്രി ഉറക്കമില്ല, പിന്നെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടതാണ്, ഒറ്റപ്പെട്ട ജീവിതമാണ് എന്റെ എന്നങ്ങനെ പറഞ്ഞ എനിക്കും പല ചിന്തകളുണ്ട്. പക്ഷെ അത് നമ്മളങ്ങനെ പിടിച്ചു നിന്ന് ജീവിക്കാൻ ഉള്ള അവസ്ഥ ഇല്ല. പക്ഷെ പലപ്പോഴും എനിക്കും ആത്മഹത്യ ചെയ്യണം, എന്തിനു ജീവിക്കുന്നത്, നമ്മളെ സ്നേഹിക്കാനും ആരുമില്ല, നമ്മളെ മക്കളൊക്കെ അവരുടേതായ കുടുംബവും ജീവിതമൊക്കെ ആയി പോയി, ഇനിയിപ്പോ നമ്മൾ ആർക്കും വേണ്ടാത്തവരാണ് എന്നുള്ള ചിന്തയൊക്കെ എനിക്കും വരാറുണ്ട്. ഇതിനൊക്കെ വിഷാദ രോഗം എന്താ പറയാ, അങ്ങനെയൊക്കെ ആണെന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല.
2: അല്ല മേഡം, നമുക്ക് ശാസ്ത്രം നമുക്ക് അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിൽ ഞാൻ മേഡത്തിനെ കുറ്റം പറയില്ല. കാരണം മേഡത്തിന് വിഷാദരോഗം അംഗീകരിക്കാൻ സാധിക്കാത്തത് മേഡത്തിനോട് വിഷാദരോഗത്തെക്കുറിച്ച് അറിയിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ, ഞാനുൾപ്പെടെയുള്ള ഒരു പരാജയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. കാരണം യഥാർത്ഥത്തിലെ വർഷങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ ദിനത്തിൽ വിഷാദരോഗമായിരുന്നു പ്രധാന തീം. അന്ന് ഞാൻ 6 പരിപാടികളാണ് തിരുവനന്തപുരം നടത്തി ചെയ്തത്. ഒരു 3 ചാനൽ ചർച്ച, റേഡിയോയിൽ 2 എണ്ണം, രാവിലെ ഒരു നടത്തം, വൈകുന്നേരം ഒരു പബ്ലിക് പ്രോഗ്രാം. എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ, എൻ്റെ സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കൾ, എൻ്റെ MBBS സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു, എടാ ലോകത്തിൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ മാറിയോ, വിഷാദമാണോ ഏറ്റവും വലിയ കാര്യം എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ഒരല്പം ഓവറായിപ്പോയില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം, ഈ സുഹൃത്ത് ഒരു പ്രൊഫഷണൽ കൂടിയാണ്, ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എടാ അച്ഛൻ കുറച്ച് ദിവസമായി കുറച്ച് വിഷമത്തിലായിരുന്നു, എന്നോട് ചോദിച്ചു, ഞാൻ നിനക്കൊരു ബാധ്യതയാണല്ലേ, നിനക്ക് കുറച്ച് വിഷം മറ്റോ വാങ്ങിത്തന്ന് എന്നെ ഞങ്ങൾക്ക് ഒന്നുകൂടി, ഇത് പുറത്തറിയാനൊന്നും പോകുന്നില്ല, നീയും രക്ഷപ്പെടും. എൻ്റെ ആ സുഹൃത്തിന് വിഷാദരോഗം ആണ് സ്വന്തം പിതാവിന് നിന്ന് മനസ്സിലായില്ല. അത് അവബോധത്തിൻ്റെ പ്രശ്നമായി ഞാൻ അങ്ങ് എടുത്തു. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മാഡത്തിലേക്ക് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളും വിഷാദരോഗമാണെന്നും അറിയിക്കുന്നതിൽ സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് മാഡം. മാഡം അനുഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, മാഡത്തിനിത് മനസ്സിലാകാത്തത് കൊണ്ട് മാഡത്തിന് പ്രിയപ്പെട്ടവരും ഇത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗം ചികിത്സിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ഓഫറേ മാഡത്തിന് വയ്ക്കാനുള്ളൂ, മാഡവും സുഹൃത്തുക്കളും കൂടി വരിക, വിഷാദരോഗം ചികിത്സിക്കുക. ഇത് കഴിഞ്ഞുണ്ടാകുന്ന വ്യത്യാസം മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഒരു ഉറപ്പെനിക്ക് തരിക, മാഡം വിഷാദരോഗത്തിനെതിരായുള്ള ക്യാമ്പയിനിൽ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയുക. ക്യാമ്പയിനിലുള്ള വേദികൾ ഞാൻ ഉണ്ടാക്കിത്തരാം. മാഡത്തിനെ പോലെയുള്ളവരെ നമുക്ക് വേണ്ടത്. കാരണം ഒരു കാര്യമില്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നിർഭാഗ്യവശാൽ അത് ഇല്ലാതാവുന്നില്ല. നമ്മൾ ഈ മണലാരണ്യത്തിൽ ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. ഒട്ടകപ്പക്ഷി വേട്ടക്കാർ വരുമെന്ന് പേടിച്ച് മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കും. വേട്ടക്കാരൻ അടുത്ത് തന്നെയുണ്ട്, വേട്ടയാടേണ്ട മൃഗം അടുത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ തലപൂഴ്ത്തി നിൽക്കുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. ഇത് അപകടമാണ്, നമ്മുടെ ജീവൻ അപകടമാണ്. അപ്പം മാഡം തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ സുസജ്ജമാണെങ്കിൽ ഇപ്പോൾ ഈ കോള് ട്രേസ് ചെയ്ത് മാഡത്തിനെ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം മാഡം വിഷാദരോഗം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം മാഡം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരിക്കലും ഞാൻ മാഡത്തിനെ കുറ്റം പറയില്ല. നമുക്കറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് മാഡം, അതൊരിക്കലും ഒരു കുറ്റമല്ല. പക്ഷേ അത് നമ്മുടെ ജീവനോ നമ്മുടെ വെൽബീയിങ്ങിനോ ഒക്കെ ഒരു തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടുക.
0: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. സാർ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മരുന്നുകളുടെ ഉപയോഗിച്ചുള്ള ചികിത്സയും അതിനുശേഷം തെറാപ്പിയെ പറ്റി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് പറയാം.
2: തെറാപ്പി യഥാർത്ഥത്തിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ നടന്നു പോകുന്നു, നമ്മുടെ സുഹൃത്ത് നമ്മളെ കണ്ടു, സുഹൃത്ത് നമ്മളെ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും, ഇനി ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ അവനവൻ്റെ വേറെ ജോലി ഉള്ളതുകൊണ്ട് പോകുമായിരിക്കും.

സാധാരണ മനോനിലയിലുള്ള ഒരാൾ എന്താ ചിന്തിക്കുക? അവനെന്നെ കണ്ടു കാണില്ലായിരിക്കും, അല്ലെങ്കിൽ കണ്ടു അവന് വേറെ എന്തെങ്കിലും ഇതുണ്ടായിരിക്കും. എനിക്ക് വിഷാദമാണെന്ന് വെച്ചോളൂ, എൻ്റെ ഒരു ചിന്തകൾ എങ്ങനെയായിരിക്കും എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓ, അവൻ എന്നെ നോക്കിയില്ല, ഇപ്പം ആരും എന്നെ നോക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട, എനിക്കൊരു വിലയില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് എന്നെ വേണ്ടാത്തത്. ഇങ്ങനെ വിലയില്ലാത്ത ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്?

0: ആ ചിന്തയിലുണ്ടാകുന്ന ഭയമാണ് എന്നെ കൊണ്ട് ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചിന്തയെ നമ്മൾ മാറ്റിമറിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള പലതരം തെറാപ്പിയുണ്ട്, ഒരു തെറാപ്പിയിൽ ഇതാ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുകയാണ്, നമ്മൾ ചോദിക്കുന്നത്, നോക്കൂ താങ്കൾ ഇന്ന് വരുന്ന വഴിക്ക് എത്ര പേരെ കണ്ടു? അവരോടെല്ലാവരും താങ്കൾ സംസാരിച്ചു, താങ്കൾ കാണാതിരിക്കാനുള്ള സാധ്യതയില്ലേ? ഇനി അഥവാ അയാൾ കണ്ടെങ്കിൽ തന്നെ സംസാരിച്ചില്ലെങ്കിൽ താങ്കളുടെ വില കുറഞ്ഞത് കൊണ്ടാണ് അയാൾ താങ്കളോട് സംസാരിക്കാത്തതെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അയാൾ സംസാരിക്കുന്നത് കൊണ്ടാണോ താങ്കളുടെ വില? താങ്കൾക്ക് ഇത്ര ഇത്രയും കഴിവുകളും ബാക്കിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ വിലയില്ലേ? ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വിലയിരുത്തി ആ സാഹചര്യങ്ങളിലെ ഇയാളുടെ അടിസ്ഥാനപരമായ ചിന്തയെ നമ്മൾ ഒന്ന് വഴിമാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് മറ്റു ചില ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ട്, മറ്റു ചില എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ട്. ഇനി നമ്മൾ പറയുന്നത്, അടുത്ത ഒരു പ്രാവശ്യം മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ഇതുപോലെ താങ്കളോട് പെരുമാറിയാൽ അപ്പോഴും താങ്കൾ ഇങ്ങനെ ആലോചിച്ചുകൂടി? ഇത്തരത്തിലുള്ള സാധാരണ സാഹചര്യങ്ങൾ എടുക്കുന്നത് നമ്മൾ സെഷനുകളായിട്ടാണ് ചെയ്യുന്നത്. വ്യക്തി ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നു. ഓരോ സമയത്തും ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അത് ക്രമീകരിച്ച് ക്രോഡീകരിച്ച് ഓരോ പ്രാവശ്യമായി എടുക്കുന്ന ഒരു രീതിയുണ്ട്. പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്. ആ തെറാപ്പി യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സമയം പ്രാധാന്യമാണ്. കാരണം ദിവസം കുറഞ്ഞത് ഒരു മണിക്കൂറൊക്കെ എടുക്കുന്ന സെഷനുകളാണ്. അത് 12 മുതൽ 18 വരെ അല്ലെങ്കിൽ 20 മുതൽ 25 വരെ വേണ്ടി വന്നേക്കാം. അതിന് പ്രിപ്പറേഷൻ, ഈ പറയുന്ന ആൾ ഇത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഡോക്ടർ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ സമയവും മറ്റ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചില ആൾക്കാരെങ്കിലും ആദ്യം തന്നെ പറയാറുണ്ട്, ഞങ്ങൾക്ക് തെറാപ്പിയല്ല, മരുന്നുകളാണ് ആവശ്യമെന്ന് പറയുന്നവരുണ്ട്. പൊതുവായി ഇത്തരത്തിലുള്ള തെറാപ്പികൾ നമ്മൾ മരുന്നും ഉൾപ്പെടെയുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് നമുക്കുള്ളത്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം മാഡം. മാഡത്തിന്റെ പേര്? ആ ഓക്കെ, ചോദിച്ചു
0: പറഞ്ഞോളൂ മാഡം.
2: സാർ, ഞാൻ എനിക്ക് എന്താ, എനിക്ക് രണ്ട് മക്കളുണ്ട്. പക്ഷെ എനിക്ക് പണ്ടേ അങ്ങനെ തന്നെ കുട്ടികളോട് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതാ കുട്ടികളോടൊരു സന്തോഷം, അങ്ങനെ എപ്പോഴും പറയാം കുട്ടികളായിപ്പോ വലുതായി. ഒരു മോള് പ്രൊഫസറാണ്, ഒരു മോള് മോ ഇങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും പറയാം, അമ്മേന്റെ മുഖം നോക്കുമ്പോ ചെറുതിൽ എന്റെ അമ്മ മരിച്ചിട്ടായിരുന്നു, 10 വയസ്സിൽ മരിച്ചത്. കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു.
0: 10 വയസ്സിന് ശേഷം അമ്മ മരിച്ചതിന് ശേഷം കുറച്ച് ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ?
2: കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറേ. അതുകൊണ്ടായിരിക്കണം.
0: എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് ഇപ്പോഴും ചെറുതായിട്ട് കരച്ചിൽ വരുന്നുണ്ടോ?
2: കരയുന്നുണ്ട്,
0: വരുന്നുണ്ട് അല്ലേ?
2: എനിക്ക് തേയ്മാനം മുട്ടിന് ജാഥ തേയ്മാനാണ്. പക്ഷെ എനിക്ക് ജാഥനിങ്ങളും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അങ്ങനെ അതിനൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സന്തോഷം കണ്ടെത്തല്. പക്ഷെ ഇപ്പോഴേ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഗവേഷണം, മരിക്കേണ്ട ഏത് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാണ്ട് എങ്ങനെ മരിക്കണം, എങ്ങനെ മരിക്കണം എന്നുള്ള ഗവേഷണം നടക്കുന്ന മാറ്റും.
0: അത്തരം ഗവേഷണം ഒന്നും നടത്തണ്ടമ്മ, കൃത്യമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഞാൻ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഭാവിയിൽ വിഷാദ രോഗം വരാനുള്ള സാധ്യത കൂട്ടുന്ന ചില ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ട് മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നത്. അത് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇത്രയും നാൾ ഈ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വിഷാദത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് വ്യായാമമാണ്, രണ്ട് നമ്മൾ ഈ പെറ്റുകളെ വളർത്തുന്നത്, പൂച്ചയും പട്ടിയൊക്കെ വീട്ടിൽ വളർത്തുന്നത്, മൂന്ന് ഗാർഡനിങ് ആണ്.
2: പൂന്തോട്ട കോഴിയെല്ലാം വളർത്താറുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കാലിന് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ വല്ലാതെ വയ്യ. ഒരു 2013 തുടങ്ങിയിട്ട് ചികിത്സയായിരുന്നു. ഇപ്പോഴെനിക്ക് അത് വല്ലാതായിരിക്കുന്നു. ഇഞ്ചക്ഷനും മറ്റേ ഹോർമോൺ ഇഞ്ചക്ഷനും അതും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴ് എന്താ പറയണ്ടേ, ഇപ്പോഴെനിക്ക് അത് ഓരോരിക്ക വയ്യ, വല്ലാതെ വയ്യാണ്ട്. ഡോക്ടർ പറയും വീഴാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ എക്സസൈസോ അങ്ങനെ ഡോക്ടർ പറഞ്ഞ എക്സസൈസ് അല്ലാണ്ട് വേറാണ്ട് പുറത്തൊന്നും അങ്ങനെ ഗാർഡനിങ് ഒന്നും ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയില്ല. എങ്കിലും ഞാൻ കുളിക്കാരികളും വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യും.
0: അങ്ങനെ
2: കാണാനൊരു ഇഷ്ടമായിരുന്നു.
0: നമ്മള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗത്തിന്റെ ഒരു സാധ്യത, അത് വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നിട്ടും അമ്മയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് അമ്മ ഈ പറയുന്ന ഉള്ളിലുള്ള ഒരു വിഷാദത്തെ ഒരു പരിധിവരെ അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇല്ലാതായപ്പോൾ ആ വിഷാദം അധികരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മളത് ചികിത്സിക്കേണ്ട ഒരു ഘട്ടത്തിൽ.

0: തീർച്ചയായും ചികിത്സ എടുക്കുക. മുട്ടുവേദനയും ബാക്കി കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഒരു ചികിത്സ വേണം.
1: വേദനയില്ല സാർ, മുട്ട് വേദനയില്ല, പക്ഷെ എനിക്ക് തളർച്ചയായിരുന്നു. തളർച്ചയാണ് മുട്ട്,
0: ശരി,
1: ആ തളർച്ചയായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഡോക്ടർസിൽ അവിടെ ആയുർവേദത്തിലെല്ലാം പോയി ചികിത്സിച്ച്, പിന്നെ കൂടാണ്ട് ഇംഗ്ലീഷ് മറ്റേ അലോപ്പതിയും ഉണ്ട്, അങ്ങനെയുണ്ട്, ഇഞ്ചക്ഷനും കാര്യങ്ങളും ഉണ്ട്, കൂടാതെ അങ്ങനെയും ചികിത്സിക്കുന്നുണ്ട്. പിന്നെ കണ്ണിനും വയ്യ, കണ്ണിനിപ്പോ എനിക്ക് പണ്ട് ഞാൻ വായിച്ചിട്ടല്ല നേരം പോക്കായിരുന്നു, ഇപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയും പറ്റി.
0: അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്മയ്ക്ക് ആ
1: ഭക്ഷണത്തിൻ്റെതും എല്ലാം തന്നെയാണ് ഇങ്ങനെ വന്നത്.
0: സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വിഷാദം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഈ മൂന്നാല് കാര്യങ്ങൾ കൊണ്ട് വളരെ ഫലപ്രദമായി അതിനെ പ്രതിരോധിച്ചിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ
1: നല്ലോണം വായിക്കുന്നു, അതുപോലെ ടിവിയിൽ ഞാൻ അങ്ങനെ സീരിയൽ അങ്ങനത്തെ ഒന്നും കാണേ ഇല്ല. മറ്റേ ഒന്നിക്കൽ വാർത്ത കാണും, അല്ലെങ്കിൽ പുതിയ ആനുകാലിക സംഭവങ്ങൾ, കൃഷി സംബന്ധമായ കാര്യങ്ങൾ എല്ലാം ഇവിടെ കേരളം കൃഷി ഓഫീസേഴ്സിന്റെ നമ്പർ എടുത്തിട്ടുണ്ട്.
0: കൃഷി യഥാർത്ഥത്തിൽ വളരെയധികം മാനസിക ഉല്ലാസം തരുന്ന ഒരു കാര്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് ഒന്ന് പിൻവാങ്ങേണ്ടി വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പല ഘടകങ്ങളുള്ളതുണ്ട്. നമ്മളതിൽ വിഷാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയേണ്ടത് ശാരീരികവും മാനസികവുമായ പല പല ഘടകങ്ങൾ വന്നു കഴിയുമ്പോൾ അവസാനം സംഭവിക്കുന്നത് നമ്മൾ ഈ എന്താ സായിപ്പിൻ്റെ നാട്ടിൽ ലാസ്റ്റ് സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദ ക്യാമൽസ് ബാക്ക് എന്നോ, മലയാളത്തിലാണത് കൃത്യമായി മോങ്ങാനിരുന്ന അവസാനത്തെ തേങ്ങ എന്ന് പറയുന്നത് പോലെയുള്ള ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായി ഈ പറയുന്ന പല പല പല കാര്യങ്ങൾ വരും. ഇപ്പോൾ അതിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു മാതാപിതാക്കൾ ഒരാളെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയ അവസാനമായപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായ ഒരാൾ. അപ്പോൾ ഈ ഘടകങ്ങൾ നമ്മൾ ശരിയാക്കിയെടുക്കുന്നതിനോടൊപ്പം ചികിത്സയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന ആൾക്കാരിലെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അറിയാം, കേരളം ഏകദേശം മുതിർന്നവരുടെ നാടായിരിക്കുക, 20% കൂടുതൽ മുതിർന്നവരാണ്.
1: കുട്ടികളെല്ലാം ഓരോരോ അവരവരുടെ ജോലിയാണ്. അപ്പൊ ഒരു ഡോക്ടർ പോകാന്നല്ല, എനിക്ക് ഒരു കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ ആളില്ല.
0: അല്ല അത് അല്ല, കേരളത്തിന്റെ വലിയൊരു പ്രതിസന്ധിയാണത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ ഇതുമായി ബന്ധപ്പെട്ടൊരു വയോജന വകുപ്പ് രൂപീകരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കൺസൾട്ടേഷനുകളും മറ്റും ഓൺലൈൻ ആക്കുകയും ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുകയും വീടുകളിൽ ഉൾപ്പെടെ വന്ന് ആരോഗ്യ സേവനങ്ങൾ വാതിൽപ്പടി സേവനങ്ങളായി നൽകേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം താമസിയാതെ എത്തുമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അത്രയധികം മുതിർന്നവർ ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം നഗരത്തിലൂടെ വാഹനം ഓടിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ധാരാളം ഇരുനില കെട്ടിടങ്ങളുണ്ട്. വൈകുന്നേരം ഒരു 7:30 കഴിഞ്ഞാൽ ഈ ഇരുനില കെട്ടിടങ്ങളിൽ നിന്ന് മുകളിൽ ലൈറ്റില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികൾ വീട്ടിലില്ല, കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. 2014 നമുക്ക് ഏകദേശം 536,000 കുട്ടികൾ ജനിച്ചിരുന്നെങ്കിൽ 2026 348,000 കുട്ടികളാണ്. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ എണ്ണം 310,000 എങ്ങാണ്ട. ഇവിടുത്തെ 70s കിഡിനൊക്കെ അറിയാം, അവരുടെ കാലത്ത് 5.5 ലക്ഷം കുട്ടികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ ഭീമമായ കുറവും മുതിർന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കൂടുതലും വന്നു കഴിയുമ്പോൾ പൊതുവെ മുതിർന്നവരുടെ ആരോഗ്യ പരിപാലനം ഉൾപ്പെടെ അവരുടെ സാമൂഹ്യ ജീവിതം ഉൾപ്പെടെ അപകടത്തിലാവുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറയുന്ന വിഷാദ രോഗവും മറ്റ് മുതിർന്നവരിലെ പ്രശ്നങ്ങളും കൂടാനുള്ള സാധ്യതയുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു വയോജന വകുപ്പിൻ്റെ കാര്യമൊക്കെ തന്നെ തീരുമാനിച്ചത്.
1: അപ്പോൾ നമ്മുടെ മക്കൾ നിസ്സഹായരാണ്. മോളാണെങ്കിൽ ഇപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോളടുത്ത് പോയി നിന്നാലും മോൾക്ക് മോൾ പറയുന്നത് എനിക്ക് അമ്മേനെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ മോനാണെങ്കിൽ ഇവിടെ 8-9 മണിയാകും മോനും ഭാര്യയും വരെ. അപ്പോഴേ നമ്മളിപ്പോ രാത്രി വരെ ഇങ്ങനെ റേഡിയോ കെട്ടി തന്നെ ഇരിക്കും. ഇപ്പൊ റേഡിയോ ടി വി അങ്ങനെ കാണാറില്ല, റേഡിയോ കെട്ടി ടി വി തന്നെ വെക്കാൻ. ഇപ്പോഴത്തെ ടി വി ഒന്നും നമുക്ക് വെക്കാൻ പറ്റൂല, നമ്മളെ പ്രായമുള്ള വിട്ടിട്ട് അവരെ പുതിയ മോഡൽ
0: അല്ല. ഇത് എല്ലാം അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും മറ്റ് സംവിധാനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കേണ്ടതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക്, അപ്പോൾ വിഷാദം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശാരീരികമായ ഘടകങ്ങൾ മാത്രമല്ല സാമൂഹികവും മാനസികവുമായ ഘടകങ്ങളുണ്ട്. സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിലെ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ഡിഫീറ്റ് ഡിപ്രഷൻ ക്യാമ്പയിൻ, വിഷാദത്തെ തോൽപ്പിക്കൂ എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ തന്നെ തുടങ്ങുന്നുണ്ട്. അതിൽ പലയിടത്തും നമ്മൾ കേട്ടാൽ രസകരമാണെന്ന് തോന്നും, അവർ ദേഹത്തെ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കും, ടോക്ക് ടു മീ, എന്നോട് സംസാരിക്കൂ. അതായത് സംസാരിക്കാൻ ആളില്ലാത്തവർ അവരുടെ ശരീരത്തിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കും, എന്നോട് സംസാരിക്കുന്നു എന്ന് വെച്ചാൽ മുതിർന്നവർ വന്നിരിക്കും അവരോട് സംസാരിക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള അവസ്ഥകളിലേക്കൊക്കെ കേരളം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു പദ്ധതിയും മറ്റുമൊക്കെ ആവശ്യമാണ്. കുടുംബശ്രീ കൂട്ടങ്ങൾ ഉണ്ടാകണം, അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകണം, അങ്ങനെ സംസാരിക്കണം. നമുക്ക് സാമൂഹ്യ ജീവിതം വളരെ ആവശ്യമുള്ളതാണ്. ശരി, അപ്പം നമുക്കങ്ങനെ നോക്കാം.
2: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കോൾ തൊട്ട് മുന്നേ ഉള്ള കോളിൽ ആ മാഡം പറഞ്ഞിരുന്നു താല്പര്യം മീൻസ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ഇപ്പോൾ അടുത്തൊരു കോളിൽ ഇപ്പം സംസാരിച്ചാണ് രണ്ടുപേരും പക്ഷെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച്.
0: നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഇന്നത്തെ ദിവസം എത്ര കോള് കിട്ടി? 8-9 കിട്ടിയ 8-9 കോളുകളിൽ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്ന രണ്ട് പേരുണ്ടെന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമായ കാര്യമല്ല. എനിക്ക് യഥാർത്ഥത്തിൽ സംവിധാനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആകാശവാണി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ടുപേരെ ട്രേസ് ചെയ്യുക, രണ്ടുപേരെ ട്രേസ് ചെയ്തിട്ട് അവർക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ എത്തിക്കുക എന്നതിലേക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. നോക്കൂ, നമ്മളീ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ 1 മണിക്കൂറുള്ള ഈ പരിപാടിയിൽ എത്ര കോൾ വരുമെന്ന് നമ്മൾ ആശങ്കപ്പെടുത്തിയിരുന്നു. നോക്കൂ, എത്രയോ ആൾക്കാർ സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, ഇപ്പോഴും ആകാശവാണിക്ക് ശ്രോതാക്കളുണ്ട്, അവർ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ഒരാളുടെ മുന്നിൽ ചെന്നിരുന്ന് നമ്മുടെ മനസ്സിലെ വിഷമമോ സങ്കടമോ പറയുമോ? ഇവരാരെങ്കിലും ഒരാൾ ഇവരോട് സംസാരിക്കാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ എത്രമാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ബോംബിൻ്റെ മുകളിലാണെന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ സാമൂഹ്യ സാഹചര്യം അത്രയ്ക്ക് ആയിരിക്കുന്നു എന്നുള്ളത്.
2: അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കോളിലേക്ക് പോകാം, സമയം വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ഹലോ ഹലോ ഹലോ, കട്ടായി പോയി. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
0: സാർ. പറഞ്ഞോളൂ.
3: നമസ്കാരം
0: സാർ. നമസ്കാരം, പറഞ്ഞോളൂ.
3: ഇത് ഈ പരിപാടി ഞാൻ കേൾക്കുകയായിരുന്നു, ഞാൻ കാസർഗോഡ് വിളിക്കുന്നു. ഏറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ആകാശവാണി. ആദ്യം ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ, അതുപോലെ മോഹൻ റോയിൽ സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ പിന്നെ ഇപ്പോ ഈ വിഷാദ രോഗം വർദ്ധിച്ചതായിട്ട്, അതായത് പഠനത്തിന്റെ കാര്യത്തിലാണെന്നും പഠനത്തിൽ അവര് പിന്നെ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വിഷാദ രോഗം ഉണ്ടോ എന്റെ സംശയമാണ്. വിഷാദ രോഗം അങ്ങനെ ബാധിക്കുന്നു. ഇപ്പം നമ്മുടെ ഫോൺ, കുഞ്ഞു മക്കൾ വരെ ഫോൺ എടുത്തിട്ട് മൊബൈൽ എടുത്തിട്ട് അവർ ആ ഇത് കാണുന്നുണ്ട്, അത് റീൽസ് കണ്ടിട്ട് അവരെ ഈ രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പിന്നെ തടയാൻ എന്തെങ്കിലും വഴി?
0: തീർച്ചയായും അങ്ങ് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സാർ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗം, യഥാർത്ഥത്തിൽ നമ്മൾ മാതാപിതാക്കൾ വളരെ കുറ്റവാളികളാണ് കേട്ടോ. കാരണം ഞാൻ പറയാം, ഒരു കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ അതിനെ മൊബൈലിൻ്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ ചുണ്ടിൻ്റെ അടുത്തേക്ക് ഭക്ഷണം എത്തിക്കുന്നു, കുട്ടി വാ തുറക്കുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം വായിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അവിടുന്ന് നമ്മളാണ് കുട്ടിയെ മൊബൈലിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ലോകത്ത് പല രാജ്യങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപഴകാനുള്ള പ്രായം കുട്ടികൾക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട്. 13 വയസ്സാണ് പല പ്ലാറ്റ്ഫോമുകളിലും ഉള്ളത്. പക്ഷേ മാതാപിതാക്കളുടെ ഫോൺ കുട്ടികളുടെ കയ്യിലെത്തുകയും അവരീ പറയുന്ന അക്കൗണ്ടുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കുടുംബത്തിലൊരു പരിശീലനം ആവശ്യമാണ്. ഈ പറയുന്ന മാതാപിതാക്കളാണ് കുട്ടികളെ ആദ്യം മൊബൈൽ ഫോണിലേക്ക് എത്തിക്കുന്നത്. പറയുമ്പോൾ പല മാതാപിതാക്കളും ചോദിക്കും, ഡോക്ടറെ പഴയകാലം പോലെ കാക്കയും പൂച്ചയും കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പറ്റില്ല, നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലെങ്കിലും മാതാപിതാക്കൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പേരൻ്റൽ ട്രെയിനിങ് എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ഒരു പരിശീലനം, അത് രസകരമാണ് കേട്ട് കഴിയുമ്പോൾ. കുട്ടിയെ വളർത്താനൊക്കെ പരിശീലനം വേണമെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഇനി അത് വേണ്ടതാണ്. കാരണം പേരൻറ്റിങ് എപ്പോഴും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. എന്നെ നന്നായി വളർത്തിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി, അതുകൊണ്ട് ആ രീതി ഞാൻ ചെയ്യും. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ നന്നാവാതെ പോയത്, അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഞാൻ സ്വീകരിക്കും. ഇത് രണ്ടുമല്ല, ശാസ്ത്രീയമായ പേരൻറ്റിങ് ഉണ്ട്. അതിൽ അങ്ങ് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
2: അപ്പം വിളിച്ചതിന് നന്ദി സർ, താങ്ക് യു. സർ, ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു പല കോളേഴ്സും ചിലപ്പം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വിളിക്കാതെ മടിച്ച് നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ പൊതുവിൽ സാറിനോട് എല്ലാവരോടുമായിട്ട് വിഷാദ രോഗത്തെ പറ്റി എന്താണ് പറയാനുള്ളത്?
0: യഥാർത്ഥത്തിൽ വിഷാദ രോഗത്തിൻ്റെ ഒരു നേർചിത്രമാകണ്ട, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് നമ്മൾ പറയും. നമ്മളീ കണ്ടിരുന്നത് മലയുടെ, മഞ്ഞുമലയുടെ 1/8, 8-7 താഴെയുണ്ട്. വിളിച്ച 8 പേരിൽ 2 പേർ ആത്മഹത്യാ പ്രവണത ആക്റ്റീവായിട്ടുള്ളവരെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ എത്ര ശതമാനം ഇതുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. വിഷാദ രോഗത്തെ തോൽപ്പിക്കുക, വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക, ചികിത്സ നേടാൻ വൈകാതിരിക്കുക, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക. വ്യായാമത്തിൻ്റെ പ്രാധാന്യമുണ്ട്, സാമൂഹിക ജീവിതത്തിൻ്റെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ വിഷാദത്തെ തോൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ശരാശരി ആത്മഹത്യാ നിരക്കിൻ്റെ മൂന്നിരട്ടിയോളം കേരളത്തിലുണ്ട്. നിർഭാഗ്യവശാൽ അത് കൂടി വരുന്നുണ്ട്. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം

0: പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിൽ വിഷാദരോഗത്തെ തോൽപ്പിക്കാനുള്ള ക്യാമ്പയിനുകൾ സജീവമായി വരേണ്ടതുണ്ട്. മുതിർന്നവരുടെ 60 വയസ്സിൽ കൂടുതലുള്ളവരുടെ ആരോഗ്യ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംവിധാനങ്ങൾ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ഈ പൊട്ടാൻ പോകുന്ന ടൈം ബോംബ് ഏത് നിമിഷവും പൊട്ടിയേക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് പോയേക്കാം.
1: ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്.
0: നന്ദി.
2: വിഷാദരോഗവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്. സ്റ്റുഡിയോയിൽ സിവിൽ ജിഹാൻ. സാങ്കേതിക സഹായം സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഷെർലി, അനന്തു മൈലച്ചൽ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബ്രിക്സ് തല വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് 4 ദിവസത്തെ യോഗം. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിനാശംസ നേർന്നു. അദ്ദേഹത്തിന്റെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ലോകമെമ്പാടും ജനങ്ങൾക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. KSRTCയുടെ വനിതാ സൌജന്യ യാത്ര കാരണം സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്കുണ്ടായ നഷ്ടം പഠിക്കുവാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ബസ് ഉടമകളെ ഗവൺമെന്റ് കാണുന്നതെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ സൌജന്യ നിരക്കിനെക്കുറിച്ച് ചർച്ചയാകാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. PSC ക്രമക്കേടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ PSC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. FM ഹെഡ്ലൈൻസ്, ഇനി 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജുഷയിലേക്ക് സ്വാഗതം. എം ടി വാസുദേവൻ നായരുടെ രചനയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തുവന്ന ചിത്രമാണ് അക്ഷരങ്ങൾ. റോസമ്മ ജോർജാണ് ചിത്രം നിർമ്മിച്ചത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ശ്യാം. യേശുദാസ്, എസ് ജാനകി, ജയചന്ദ്രൻ, ഉണ്ണിമേനോൻ എന്നിവരാണ് ഗായകർ.

ജയദേവൻ എന്ന സാഹിത്യകാരന്റെ ജീവിതമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അദ്ദേഹവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ചിലരുടെ ഓർമ്മകളിലൂടെ ആണ് ജയദേവനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ടൗൺഹാളിൽ സപര്യ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ജയദേവനെ കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ അസുഖം കാരണം അദ്ദേഹം ആശുപത്രിയിലായി എന്ന വാർത്തയാണ് എത്തുന്നത്. ആശുപത്രിയിൽ കാണാൻ വരുന്ന ഭാര്യ സഹോദരൻ വി പി മേനോന്റെ ഓർമ്മയിലൂടെയാണ് ജയദേവൻ ആദ്യം നമുക്ക് മുന്നിലെത്തുന്നത്. ഓർമ്മകളുടെ തുടക്കം ഒരു ഗാനമാണ്. ജയദേവൻ ഒരു വേദിയിൽ സ്വന്തം കവിത അവതരിപ്പിക്കുന്നു. ആ കവിത ഇങ്ങനെയാണ്: ഒരു മഞ്ഞുതുള്ളിയിൽ നീലവാനം, ഒരു കുഞ്ഞുപൂവിൽ ഒരു വസന്തം, ഒരു പുഞ്ചിരിയിൽ ഹൃദയത്തിനാഴത്തിൽ ഉണരും ആഹ്ലാദത്തിൻ ജലതരംഗം. പാടിയത് യേശുദാസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാനരചന ONV കുറുപ്പ്, സംഗീതം ശ്യാം. ഗാനമിതാ.

0: വയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പുലിൻ ഏജൻസീസ്.
2: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: വി പി മേനോൻ തന്റെ അനുജത്തി ഭാരതിയെ ജയദേവന് പരിചയപ്പെടുത്തുന്നു. അവർ തമ്മിൽ അടുപ്പത്തിലാകുന്നു. അടുത്തത് ജയദേവനെ കാണാൻ ആശുപത്രിയിലെത്തുന്നത് ഗീതയാണ്. ജയദേവന്റെ ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയാത്ത അവാച്യമായ ഏതോ ഒരു ബന്ധമുള്ള ഗീത. ഗീതയുടെ സ്വകാര്യ ദുഃഖങ്ങൾക്ക് ആശ്വാസമാണ് അയൽക്കാരൻ കൂടിയായ ജയദേവൻ. കേൾക്കാം അടുത്ത ഗാനം. തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീഥിയിൽ മറയുന്നു. ഈ ഗാനം പാടിയത് ഉണ്ണിമേനോൻ.

0: സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
7: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
8: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
10: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
9: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
11: ചിത്രമഞ്ജുഷയിൽ കേൾക്കുന്നത് അക്ഷരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. തിരികെ വരുമെന്നുറപ്പു നൽകി എന്നോ പിരിഞ്ഞുപോയ ജയദേവനെ ആശുപത്രിയിൽ വച്ച് ഗീത ഓർക്കുന്നതാണ് പിന്നീടുള്ള കഥ. ആദ്യം എതിർത്തെങ്കിലും VP മേനോൻ അനുജത്തി ഭാരതിയെ ജയദേവന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അവരുടെ വിവാഹ ജീവിതത്തിന്റെ തുടക്കമാണ് അലസത വിലസിതം എന്ന അടുത്ത ഗാനരംഗങ്ങൾ. ഈ ഗാനം പാടിയത് ഉണ്ണിമേനോനും ജാനകിയും സംഘവും.

0: വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
5: ചിത്രമഞ്ജുഷ തുടരുകയാണ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ ജയദേവൻ ചില കൂട്ടുകെട്ടുകളിൽപ്പെട്ട് മദ്യത്തിനടിമയാകുന്നു. ജയദേവനും ഗീതയുമായുള്ള ബന്ധത്തിൽ ഭാരതി സംശയാലുവാകുന്നു. മദ്യപാനവും പ്രശസ്തിയും തലയ്ക്കു പിടിച്ച് വരുമാനമെല്ലാം നഷ്ടമായ ജയദേവനെ കൈപിടിച്ചുയർത്തുന്നത് പിന്നീട് ഗീതയാണ്. ഗീത അഭിനയിച്ച നാടകത്തിൽ ജയദേവൻ എഴുതുന്ന പാട്ടാണ് അടുത്തത്, കറുത്ത തോണിക്കാര, കടുത്ത തോണിക്കാര. ഈ

0: പാടിയത് ജയചന്ദ്രനും ജാനകിയും.
1: കറുത്ത തോണിക്കാര കടത്തു തോണിക്കാരാ.

0: ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ജയദേവന് കിട്ടുന്ന ആദരമെല്ലാം ആൾക്കൂട്ടത്തിൽ ഒരിടത്തു നിന്ന് ആരുമറിയാതെ ഗീത കാണുന്നു. താൻ ആരാണെന്ന സമൂഹത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ ഒന്നും പറയാനാവാതെ ഗീത സ്വയം നീറുന്നു. പൊതുദർശനത്തിന് വെച്ച ജയദേവന്റെ ഭൗതിക ശരീരം ഒന്ന് കാണാൻ പോലും കഴിയാതെ. ഒടുവിൽ ടൗൺ ഹാളിലെ അവസാനത്തെ ആളും പോയി കഴിഞ്ഞ് ജയദേവന്റെ നിശ്ചല ശരീരം കിടന്നിടത്ത് ആ പാദങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് നിശബ്ദയായി ഒരിറ്റ് കണ്ണീർ വാർക്കുന്ന ഗീതയിലാണ് ചിത്രം അവസാനിക്കുന്നത്. ജയദേവനായി മമ്മൂട്ടിയും ഗീതയായി സീമയും വി പി മേനോനായി ഭരത് ഗോപിയും ഭാരതിയായി സുഹാസിനിയും അഭിനയിച്ചിരിക്കുന്നു. കൂടാതെ ശങ്കരാടി, ജനാർദ്ദനൻ, സബിത ആനന്ദ്, നെല്ലിക്കോട് ഭാസ്കരൻ, ചാരുഹാസൻ, പ്രതാപചന്ദ്രൻ, ബാലൻ കെ നായർ തുടങ്ങിയവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചിത്രമഞ്ജുഷയിൽ കേട്ടത് അക്ഷരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ശ്യാം.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.

ഇനി തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആച്ചി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീനിവാസ്, ഹരിണി എന്നിവർ പാടിയത്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: തിരേപ്പൂക്കൾ ഇനി കേൾക്കാം 2:45. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി കഴിഞ്ഞ 40 മിനിറ്റ്.
1: ലോക ജന്തുജന്യ രോഗ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
2: ഇന്ന് ജൂലൈ 6 ലോക സൂണോസിസ് ദിനം. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. സൂണോസിസ് ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ശാസ്ത്രീയ പദം മാത്രമായി തോന്നിയേക്കും. എന്നാൽ ഈ വിഷയം നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും പ്രത്യേകിച്ച് കർഷകർ, കന്നുകാലികളുമായി അടുത്തിടപഴകുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടവർ, വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവർ, വളർത്തുമൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്കൊക്കെ ഒരുപോലെ ബാധകമായ ഒന്നാണ്. കാരണം ഈ രോഗങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തോട് അത്രയേറെ ഇടകലർന്നു നിൽക്കുന്നവയാണ്. 1885 ജൂലൈ 6 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആദ്യമായി പേവിഷബാധയ്ക്കുള്ള വാക്സിൻ വിജയകരമായി ജോസഫ് മെർ എന്ന ബാലനിൽ പ്രയോഗിച്ചത്. ആ ചരിത്ര മുഹൂർത്തത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 6 ലോക സൂണോസിസ് ദിനമായി ആചരിക്കുന്നത്. സൂണോസിസ് എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. സൂൺ എന്നാൽ മൃഗമെന്നും നോസിസ് എന്നാൽ രോഗമെന്നും അർത്ഥം. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്വാഭാവികമായി പകരുന്ന രോഗങ്ങളെയാണ് ജന്തുജന്യ രോഗങ്ങൾ അഥവാ സൂണോസിസ് എന്ന് വിളിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മനുഷ്യരെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ ഏകദേശം 60% ജന്തുജന്യ

മനുഷ്യരെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ ഏകദേശം 60% ജന്തുജന്യങ്ങൾ അഥവാ സൂണോസിസ് എന്ന് വിളിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മനുഷ്യരെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ ഏകദേശം 60% ജന്തുജന്യ

ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ധാരാളം വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെടുന്നു. ഇതിനായി പലപ്പോഴും വനപ്രദേശങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള അകലം കുറയുന്നു. മുമ്പ് വനങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന പല ജീവികളും മനുഷ്യവാസ മേഖലകളിലേക്ക് എത്താൻ തുടങ്ങുന്നു. ഇതോടെ മൃഗങ്ങളിൽ ഉണ്ടായിരുന്ന രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. നിപ്പ വൈറസിന്റെ കാര്യത്തിൽ ഫലബുക്കുകളായ വവ്വാലുകളും മനുഷ്യരും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിച്ചത് ഇത്തരം പരിസ്ഥിതി മാറ്റങ്ങൾ കാരണമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി വലിയ തോതിലുള്ള മൃഗസംരക്ഷണ ഫാമുകൾ വ്യാപകമായിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് ധാരാളം മൃഗങ്ങളെ വളർത്തുമ്പോൾ രോഗങ്ങൾ അതിവേഗം പടരാൻ സാധ്യത കൂടുതലാണ്. കോഴി ഫാമുകളിലും പന്നി ഫാമുകളിലും രോഗവ്യാപനമുണ്ടായാൽ അത് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആധുനിക മൃഗസംരക്ഷണ രീതികൾ രോഗനിയന്ത്രണത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ആഗോള യാത്രകളും വ്യാപാരവും വർദ്ധിച്ചത് മറ്റൊരു വലിയ കാരണമാണ്. ഇന്ന് ലോകം ഒരു ചെറിയ ഗ്രാമം പോലെ മാറിയിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഒരാൾക്ക് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇതേ വേഗതയിൽ രോഗാണുക്കൾക്കും സഞ്ചരിക്കാൻ കഴിയുന്നു. രോഗബാധിതരായ മനുഷ്യരോ മൃഗങ്ങളോ അല്ലെങ്കിൽ മലിനമായ ഉൽപ്പന്നങ്ങളോ രാജ്യങ്ങൾക്കിടയിൽ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ പുതിയ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു രോഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യം ഇന്ന് സാധാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം. താപനില വർദ്ധിക്കുന്നതും മഴയുടെ രീതികളിൽ മാറ്റം വരുന്നതും കൊതുക്, ഈച്ച, ചെള്ള് തുടങ്ങിയ രോഗവാഹകരുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. മുമ്പ് കാണാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തരം ജീവികൾ വ്യാപിക്കുകയും രോഗങ്ങൾ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതാണ്. മനുഷ്യരിലും മൃഗങ്ങളിലുമായി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം രോഗാണുക്കളെ കൂടുതൽ ശക്തരാക്കുന്നു. മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള രോഗാണുക്കൾ രൂപപ്പെടുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു. ഇത് രോഗചികിത്സ സങ്കീർണമാക്കുന്നതോടൊപ്പം രോഗവ്യാപന സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ലോകാരോഗ്യ സംഘടന ഇന്ന് ഇതിനെ ഒരു പ്രധാന ആഗോള ആരോഗ്യ ഭീഷണിയായാണ് കണക്കാക്കുന്നത്. മനുഷ്യന്റെ ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. വളർത്തുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്, വന്യമൃഗങ്ങളുമായുള്ള സമ്പർക്കം കൂടുന്നത്, കാടുകളിലേക്കുള്ള വിനോദ സഞ്ചാര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത് എന്നിവയും രോഗവ്യാപന സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. അതുപോലെ മാലിന്യ സംസ്കരണത്തിലെ പോരായ്മകളും ശുചിത്വക്കുറവും എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ജന്തുജന്യ രോഗങ്ങളുടെ വർദ്ധനവ് ഒരു കാരണത്തിന്റെ മാത്രം ഫലമല്ല. അതുകൊണ്ട് തന്നെ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കണമെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം മാത്രമല്ല മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കുന്ന സമഗ്രമായ സമീപനം ആവശ്യമാണ്. ഇനി രോഗങ്ങൾ എങ്ങനെയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് എന്ന് നോക്കാം. എല്ലാ രോഗങ്ങളും ഒരേ രീതിയിലല്ല പകരുന്നത്. ചിലത് നേരിട്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്താം. മറ്റു ചിലതാകട്ടെ വെള്ളം, ഭക്ഷണം, വായു അല്ലെങ്കിൽ രോഗവാഹകരായ ചെറുജീവികൾ എന്നിവയുടെ സഹായത്തോടെയാണ് പകരുന്നത്. അതിനാൽ രോഗവ്യാപന മാർഗങ്ങളെക്കുറിച്ച് അറിയുന്നത് പ്രതിരോധത്തിന്റെ ആദ്യ പടിയാണ്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പ്രധാനമായും രോഗബാധിതമായ മൃഗങ്ങളുടെ രക്തം, ഉമിനീർ, മൂത്രം, വിസർജ്യങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. തൊക്കിലെ ചെറിയ മുറിവുകളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കാം. എലിപ്പനി, ബ്രൂസെല്ലോസിസ് തുടങ്ങിയ രോഗങ്ങൾ ഇത്തരത്തിൽ പകരുന്നവയാണ്. കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയ മൃദുചർമ്മ ഭാഗങ്ങളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ടാണ് രോഗബാധിതമായ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ നിർബന്ധമാക്കുന്നത്. ഇതുകൂടാതെ മൃഗങ്ങളുടെ കടിയോ മാന്തലോ വഴിയും രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതിൽ ഏറ്റവും സുപരിചിതമായ ഉദാഹരണം പേവിഷബാധയാണ്. രോഗബാധിതമായ നായ, പൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ കടിയിലൂടെ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും സമയബന്ധിത ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാക്കുകയും ചെയ്യുന്നു. നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ചിലപ്പോൾ രോഗവ്യാപനത്തിന് കാരണമാകാം. ശുദ്ധീകരിക്കാത്ത പാൽ, ശരിയായി പാകം ചെയ്യാത്ത മാംസം, മത്സ്യം, മലിനജലം എന്നിവയിലൂടെ നിരവധി രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്താറുണ്ട്.
അതുകൊണ്ട് തന്നെ

0: ഭക്ഷ്യസുരക്ഷ ജന്തുജന്യ രോഗപ്രതിരോധത്തിലെ പ്രധാന ഘടകമാണ്. കൊതുക്, ഈച്ച, ചെള്ള്, പാറ്റ തുടങ്ങിയ ചെറു ജീവികളും പല രോഗങ്ങളുടെയും വാഹകരാണ്. ഇവ ഒരു രോഗബാധിത ജീവിയിൽ നിന്ന് രോഗാണുക്കളെ സ്വീകരിച്ച് മറ്റൊരു ജീവിയിലേക്ക് എത്തിക്കുന്നു. ഉദാഹരണത്തിന്, ചില ബാക്ടീരിയകളും വൈറസുകളും ചെള്ളുകളുടെയും കൊതുകുകളുടെയും സഹായത്തോടെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. അതിനാൽ രോഗവാഹക നിയന്ത്രണം ജന്തുജന്യ രോഗ നിയന്ത്രണത്തിന്റെ പ്രധാന ഭാഗമാണ്. ഇനി ചില രോഗാണുക്കൾ വായുവിൽ കലർന്ന സൂക്ഷ്മ കണികകളിലൂടെ പകരാം. രോഗബാധിതമായ മൃഗങ്ങളുടെ സ്രവങ്ങളിലൂടെയോ വിസർജ്യങ്ങളിലൂടെയോ പുറത്തു വരുന്ന അണുക്കൾ വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താം. അടച്ചിട്ട ഇടങ്ങളിൽ ഇത്തരം രോഗവ്യാപന സാധ്യത കൂടുതലാണ്. അതിനാൽ നല്ല വായു സഞ്ചാരവും ശുചിത്വവും വളരെ പ്രധാനമാണ്. മണ്ണ്, പൊടി, മലിനമായ പരിസരം എന്നിവയും ചില രോഗങ്ങളുടെ ഉറവിടമാകാറുണ്ട്. മൃഗങ്ങളുടെ വിസർജ്യങ്ങളാൽ മലിനമായ മണ്ണിലോ ജലാശയങ്ങളിലോ രോഗാണുക്കൾ ദീർഘകാലം നിലനിൽക്കും. പിന്നീട് മനുഷ്യർ അവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ രോഗബാധ ഉണ്ടാകാം. അപൂർവമായെങ്കിലും ചില ജന്തുജന്യ രോഗങ്ങൾ ഗർഭകാലത്ത് മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാൻ കഴിയും. ടോക്സോപ്ലാസ്മോസിസ് പോലുള്ള രോഗങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് ഗർഭിണികൾക്ക് പ്രത്യേക മുൻകരുതലുകളും ആവശ്യമാണ്. ഒരു രോഗം എങ്ങനെ പകരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ വ്യാപനം തടയാൻ നമുക്ക് കഴിയുന്നത്. രോഗാണു, അതിന്റെ ഉറവിടം, പകരുന്ന മാർഗം, രോഗം സ്വീകരിക്കുന്ന വ്യക്തി, ഈ ശൃംഖലയിൽ ഏതെങ്കിലും ഒരു കണ്ണി തകർക്കാൻ കഴിഞ്ഞാൽ രോഗവ്യാപനം തടയാൻ കഴിയും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ എങ്ങനെ പകരുന്നു എന്ന അറിവ് ചികിത്സയേക്കാൾ പ്രധാനപ്പെട്ട പ്രതിരോധ ആയുധമാണെന്ന് പറയാം. ഈ ലോക ജന്തുജന്യ രോഗദിനത്തിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുമെന്ന യാഥാർത്ഥ്യം നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം.
1: ലോക ജന്തുജന്യ രോഗദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മാരി ജെ നൈന.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സർവം മായ എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്, മനു മഞ്ജിത് എഴുതി, ജസ്റ്റിൻ പ്രഭാകരൻ ഈണമിട്ടത്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കള്ളമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: കൊല്ലം സുപ്രീം.
5: മയൂഖം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം ബോംബെ രവി.

0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട് തലക്കുളത്തൂർ CMM HSSൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായ 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകളുടെ പുരസ്കാരം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് വിതരണം ചെയ്തു. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മൂന്നാറിലേക്ക് വിനോദയാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിൽ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറോം ഹെൽത്തിന്റെ കോഴിക്കോട്ടെ ഓഫീസിൽ കയറാനാകാതെ നിന്ന ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട്ടെ ഓഫീസിന് മുന്നിൽ രാവിലെ സെക്യൂരിറ്റിക്കാർ തടഞ്ഞതിനാൽ പ്രവേശിക്കാൻ കഴിയാതിരുന്ന 180 ജീവനക്കാരെയാണ് DYFI നേതാക്കൾ അടക്കമുള്ളവരെത്തി ഓഫീസിലേക്ക് കടത്തിവിട്ടത്. OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച 3rd ഇന്ത്യ ജപ്പാൻ ഹയർ എഡ്യൂക്കേഷൻ ഫോറം 2026 ടോക്കിയോയിൽ നടന്നു. നിർമ്മിത ബുദ്ധിയുടെയും മനുഷ്യബുദ്ധിയുടെയും യുഗത്തിൽ സർവകലാശാലകളുടെ ഭാവി രൂപപ്പെടുത്തൽ എന്നതായിരുന്നു ഈ വർഷത്തെ പ്രധാന വിഷയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. FM ഹെഡ്ലൈൻസ് ഇനി 2 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഏകതാര പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. അനുരാഗത്തിന്റെ ആത്മനൊമ്പരത്തെ ഇത്രയും മനോഹരമായി നിർവചിച്ചത് മറ്റാരുമല്ല, യൂസഫലി കേച്ചേരിയാണ്. ഇന്ന് ഏകതാരയിൽ കേൾപ്പിക്കുന്നത് യൂസഫലി കേച്ചേരി രചിച്ച ഗാനങ്ങളാണ്. ഏവർക്കും സ്വാഗതം. സ്നേഹമെന്ന ഈ ചിത്രം പാടിയത് യേശുദാസാണ്, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിൽ നായികയുടെ മനോഗതങ്ങളിലൂടെ പ്രേമം നിറഞ്ഞൊഴുകുന്ന ഒരു ഹൃദയത്തിന്റെ പിടച്ചിലുകൾ യൂസഫലി കേച്ചേരി വരച്ചു കാട്ടിയിട്ടുണ്ട്. കേൾക്കാം എന്തോ ഏതോ എങ്ങനെയോ എന്റെ മനസ്സിലൊരാലസ്യം എന്ന ഗാനം. പി മാധുരി പാടിയത്, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

ഹൃദയത്തിന്റെ പിടച്ചിലുകൾ യൂസഫലി കൈച്ചേരി വരച്ചു കാട്ടിയിട്ടുണ്ട്. കേൾക്കാം "എന്തോ ഏതോ എങ്ങനെയോ എന്റെ മനസ്സിലൊരാലസ്യം" എന്ന ഗാനം. പി. മാധുരി പാടിയത്, സംഗീതം നൽകിയത് ജി. ദേവരാജൻ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്ത് പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971
7: യൂസഫലി കേച്ചേരി എഴുതിയ പൊന്നിൽ കുളിച്ച രാത്രി എന്ന ഗാനം. അത് കേട്ടു തീർന്നാലും ഈറൻ നിലാവും തേൻമലർ മണവുമൊക്കെ പകരുന്ന വൈകാരികത നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കും. സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. യേശുദാസ് പാടിയത്. സംഗീതം ദേവരാജൻ.

0: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
1: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
2: തിരയടങ്ങാത്ത കടൽ പോലെ പ്രക്ഷുബ്ധമായ മനസ്സിലെ ഓളങ്ങൾ, കടലെ നീലക്കടലെ, നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ എന്ന ഗാനത്തിൽ അതിതീവ്രമായി പ്രകടമാക്കിയിരിക്കുന്നു കവി. ദ്വീപ് എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. പാടിയത് തലാത്ത് മെഹമൂദ്, സംഗീതം നൽകിയിരിക്കുന്നത് എം എസ് ബാബുരാജ്. യൂസഫലി കേച്ചേരി എഴുതിയ അടുത്ത ഗാനമിതാ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കവി, ചലച്ചിത്ര ഗാന രചയിതാവ്, സംവിധായകൻ എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്തുവയ്ക്കാൻ വിശേഷണങ്ങൾ ധാരാളമുണ്ടായിരുന്നു. ഗാനങ്ങളും കവിതകളും അനായാസമെഴുതി ഒരേ സമയം ശ്രോതാക്കളെയും വായനക്കാരെയും വിസ്മയിപ്പിച്ചു അദ്ദേഹം. അദ്ദേഹം എഴുതിയ അടുത്ത ഗാനം ഷെവലിയർ മിഖായേൽ എന്ന ചിത്രത്തിലേതാണ് യേശുദാസ് പാടിയത്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: മാപ്പിളപ്പാട്ടിന്റെ മൊഞ്ച് പല ഗാനങ്ങളിലും ആവാഹിച്ചു അദ്ദേഹം. മരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം നമുക്കിനി കേൾക്കാം. സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ക്ഷേത്ര പരിസരങ്ങളിൽ തളിരിടുന്ന പ്രണയം ഉചിതമായ ബിംബങ്ങളിലൂടെ അദ്ദേഹം എഴുതി. പ്രദക്ഷിണ വഴിയിൽ തനിയേ നടന്നപ്പോൾ നിൻമനം വലം വച്ചതാരേയെന്നും അമ്പരനടയിൽ നീ കൈകൂപ്പി നിന്നപ്പോൾ അകതാരിൽ ഓർമ്മിച്ചതാരേയെന്നുമൊക്കെ അദ്ദേഹത്തിന്റെ വരികളാണ്. പ്രഭാത ശീവേലി തൊഴുതു മടങ്ങുമ്പോൾ ഈ ഗാനം സത്രത്തിൽ ഒരു രാത്രി എന്ന ചിത്രത്തിലേത്. യേശുദാസ് പാടിയത്, സംഗീതം ജി ദേവരാജൻ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചലച്ചിത്രഗാന രചനയിൽ സംസ്കൃത പദങ്ങൾ വിളക്കി ചേർത്ത പ്രതിഭയാണ് അദ്ദേഹം. സംസ്കൃതത്തിൽ അദ്ദേഹം എഴുതിയ ഗാനമാണ് ധ്വനി എന്ന ചിത്രത്തിലെ ജാനകി ജാനേ എന്ന ഗാനം. മഴ എന്ന ചിത്രത്തിലെ ഗേയം ഹരിനാമധേയം എന്ന ഗാനം യൂസഫിലെ കേച്ചേരിക്ക് ഗാനരചനയിൽ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. നമുക്കിനി ആ ഗാനം കേൾക്കാം. മഴ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും നെയ്യാറ്റിൻകര വാസുദേവനും പാടിയത്. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: ഗരിത നിത രിത നിതപദ നിതപ മക ഗരിക മമക ഗരിക മമക
1: ഗഗമ ഗഗമ പമ ഗമ നിതപ സ നിതപ രിത നിത നപ മ ഗരി ഗ
0: ഗമ മ രി ഗമ ഗ മ ഗ മ സ മ ഗ മ മ ഗരി സ രി ഗ മ പ പ
1: പദ നിത നിത നിത രി ഗ മ ഗരി ഗ സ രി ഗ നിത പ മ ഗ മ പ
0: നി നി പദ നിത നിത മ പദ നിത പദ നിത നിത നിത രി നിത രി നിത നിത

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: മൂടുപടം എന്ന ചിത്രത്തിലൂടെ ഗാനരചയിതാവായി അരങ്ങേറിയ അദ്ദേഹം 200-ൽ ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ രചിച്ചു. മൂടുപടം എന്ന ചിത്രത്തിലെ മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മൊഞ്ചത്തി എന്ന ഗാനമാണ് അടുത്തത്. ഈ ഗാനം സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത് MS ബാബുരാജ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: സായുജ്യം എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയ മറഞ്ഞിരുന്നാലും എന്ന ഗാനം. പ്രണയം മൃതസഞ്ജീവനി പോലെ ജീവനിൽ സായുജ്യം പകരുന്ന ഒന്നാണെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഗാനമിതാ.

0: പോലീസ്.
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഒരു സ്ത്രീയുടെ വിവാഹ സങ്കല്പം എത്ര മനോഹരമായി വരച്ചു കാട്ടിയിരിക്കുന്നു ഈ ഗാനത്തിൽ. വിവാഹനാളിൽ പൂവണി പന്തൽ വിണ്ണോളമുയർത്തു ശില്പികളെ. ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. പാടിയത് S. ജാനകി. സംഗീതം നൽകിയത് MB ശ്രീനിവാസൻ.

ഭാവസാന്ദ്രമായ കവിതകൾ കൊണ്ടും ഭാവമധുരമായ ഗാനങ്ങൾ കൊണ്ടും നമ്മെ ആഹ്ലാദിപ്പിച്ച കവിയാണ് യൂസഫ് അലി കേച്ചേരി. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഗാനാത്മകതയും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ കവിതയുടെ സൗന്ദര്യവും ലയിച്ചു കിടക്കുന്നു. മലയാളിക്ക് മറക്കാനാവാത്ത ഗാനരചയിതാവ് യൂസഫ് അലി കച്ചേരി എഴുതിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഇന്നത്തെ ഏകതാര സമാപിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സഹകർ സേ സമൃദ്ധി പിന്തുടർന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ സഹകരണ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ന്യൂഡൽഹിയിൽ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപന ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയയെ തകർത്തെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇതുസംബന്ധമായ മാധ്യമങ്ങളുടെ മറ്റു ചോദ്യങ്ങളോട് പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായില്ല. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് ഈ മാസം 13-ലേക്ക് മാറ്റി. ചെന്താമര പ്രതിയായ 2-ാമത്തെ കൊലക്കേസാണിത്. കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മറ്റന്നാൾ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തും. പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് സർവീസ് മേഖലയെ ഗവൺമെന്റ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ജില്ലാ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് പണിമുടക്ക് നടത്തുന്നത്. കോറോം ഹെൽത്ത് തൊഴിലാളികളെ പിരിച്ചുവിട്ട സംഭവത്തിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ തീരുമാനം. നിലവിലെ തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച വരെ തൊഴിൽ ചെയ്യാനുള്ള സന്ദർഭം ഒരുക്കാൻ എറണാകുളത്ത് നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. റോഡ് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുനെൽവേലി സ്വദേശി 7-വയസ്സുകാരൻ യാഷ്വാന്റെ അവയവങ്ങൾ 5 പേർക്ക് ദാനം ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ള രോഗികൾക്കാണ് അവയവങ്ങൾ നൽകുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. FM ഹെഡ്ലൈൻസ് ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ ഡോക്ടർ, വിവിധതരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി

0: ക്കാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. സ്വാഗതം മാഡം.
1: നമസ്കാരം.
0: വിവിധ തരം പകർച്ചപ്പനികളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ പനിയും പകർച്ചപ്പനി അല്ലല്ലോ. ഒരു സാധാരണ പനിയും പകർച്ചപ്പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയാമോ?
1: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്. പൊതുവേ നമ്മൾ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടി, നമുക്ക് ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പനി എന്ന വാക്ക് ഉപയോഗിക്കും. ചില പ്രദേശങ്ങളിൽ ജലദോഷപ്പനി, അതായത് മൂക്കൊലിപ്പും തൊണ്ടവേനയൊക്കെ വരുമ്പോൾ അതിനും നമ്മൾ പനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പകർച്ച പനി എന്ന വാക്ക് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പൊതുവായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കബിൾ എന്നാൽ സാംക്രമിക രോഗങ്ങൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ, അവയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ച വ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി. അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇൻഫ്ലുവൻസ എന്ന വിഭാഗത്തിൽ നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട്, വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗം, അതുകൂടാതെ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവെ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിന്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ശ്വസനത്തിലൂടെ ആ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, മീസൽസ് അഞ്ചാമ്പനി, മംസ് മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ചരോഗങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതൽ ഈ ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഒരു വ്യക്തിയിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിന്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനുള്ള ശേഷി ആർജിക്കുകയും ആ കൊതുക് കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഈഡിസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേറിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുക് ജന്യ രോഗങ്ങൾ. ഇത് കൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, അതിലിപ്പോൾ പ്രധാനപ്പെട്ട നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ടാ വൈറസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, ക്യാമ്പിലോ ബാക്ടറിയം ജെജനി, ഇക്കോളൈ, ഷിഗെല്ലയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കേസസ് കൂടുതൽ വന്നിട്ടുള്ളത്.
0: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട് മാഡം, ഈ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് ഉദയപ്പാനു, പള്ളിപ്പാട്.
0: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
2: നമസ്കാരം സാറേ.
1: നമസ്കാരം.
2: 2 മാസം ഒരു പനി ഉണ്ടായി, 86 വയസ്സുണ്ട്. പനി കൂടിയപ്പോൾ 3-4 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തു, ലേശം കുറവ് വന്നിട്ട് വീണ്ടും കൂടി. ഇപ്പൊ എന്റെ നടുവെല്ലിന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്, ഒരു വെട്ടിപ്പിടുത്തം പോലെ തോന്നുന്നു. അതിന് വീണ്ടും ഞാൻ ആശുപത്രി ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ 3-4 സൈസ് മരുന്ന് കുത്തിവെച്ചു. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് ശകലം ലേശം കുറവൊക്കെ ഉണ്ടായി. ഇപ്പോഴും അതിന്റെ ആഘാതം ആ നട്ടലിന് പനിയുടെ മൊത്തം ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ കൂടുതൽ മരുന്ന് അങ്ങോട്ട് പോകുന്നില്ല.
1: ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ അതോ നടുവേദന മാത്രമേ ഉള്ളൂ? ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ?
2: ചൂടൊന്നുമില്ല, പക്ഷെ എപ്പോഴും കഫക്കെട്ടും. ഒന്നെ ഈ നടുവിന്റെ
1: ഈ 2 മാസം മുമ്പ് വന്ന പനി എന്ന് പറയുമ്പോൾ അന്ന് ഇത്തരത്തിൽ ഈ ഡെങ്കി, ചിക്കൻ ഗുനിയ കണക്കുള്ള പനികൾ, കൊതുക് ജന്യ രോഗങ്ങളായിരുന്നുവെങ്കിൽ പനി വന്നു പോയതിന് ശേഷം കുറച്ചു കാലം കൂടി നമുക്ക് ശരീരവേദനയും അസ്ഥി സംബന്ധമായ വേദനയും നിലനിൽക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ദിവസം നിലനിൽക്കുന്ന ഒരു നടുവേദന ഉണ്ടെങ്കിൽ അത് ഓർത്തോ ഡോക്ടറെയുടെ കാണിക്കുന്നത്, കാരണം ചിലപ്പോൾ ഈ പനിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ പുതുതായിട്ട് വന്നതുമാകാം. അപ്പോൾ ആ രീതിയിൽ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നതും നന്നായിരിക്കും. 2, ഈ പനി വന്നത് ഏത് വിഭാഗം പനിയാണ്? കാരണം ഓരോ പനിയുടെയും ചികിത്സ വ്യത്യസ്തമാണ്. ഇപ്പൊ ഡെങ്കി ആണെങ്കിലും ചിക്കൻ ഗുനിയ അതല്ല മറ്റ് എന്തെങ്കിലും, ഇപ്പോൾ കഫക്കെട്ടുമുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും അണുബാധ, ഇൻഫ്ലുവൻസ, ഇവയാണെങ്കിൽ ഏതാണ് എന്നത് പരിശോധിച്ച് രോഗാണു ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അതിനായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ പനി വന്ന ഒരു 5-6 ദിവസം കൊണ്ടെങ്കിൽ ശരിയായി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് പരിശോധനകൾ ആവശ്യം വേണ്ടി വരില്ല. പക്ഷെ ഇത്രയും ദിവസം ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് ഇത് ഏതെങ്കിലും അണുബാധയുടെ ബാക്കി നിൽപ്പുണ്ടോ അതോ അതിനുശേഷമുള്ള സാധാരണ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണോ?

0: ഇനി അസ്ഥിസംബന്ധമായ പ്രശ്നം, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നട്ടലിനുണ്ടോ? ഇത്രയും പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത്. അപ്പോൾ താങ്കൾ വീണ്ടും ഒരു ഡോക്ടറെ കണ്ട് ഇതൊന്ന് കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പനി വരുമ്പോൾ എന്ന് മുതലാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ 3 ദിവസം വെയിറ്റ് ചെയ്യും, ചില ദിവസം ടെമ്പറേച്ചർ തുടങ്ങിയാൽ ചില ആൾക്കാർ അന്ന് തന്നെ പോയി ഡോക്ടറെ കാണും. അപ്പോൾ എന്ന് മുതലാണ് ഡോക്ടറിനെ കാണേണ്ടത്? അല്ലെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് സ്വയം ചികിത്സ പാടില്ലെന്ന് ഉറപ്പിക്കേണ്ടത്?
0: നമ്മൾ ഇപ്പോഴത്തെ ഒരു

0: അപ്പൊ നമുക്കൊരു സമയമുണ്ട്. പക്ഷെ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല. 5 ദിവസമൊക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആളുകളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ഈ ചില അപകട ലക്ഷണങ്ങളുണ്ട്. ആ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകിക്കാതെ പല ഡോക്ടർമാരെയും പല ആശുപത്രികളിലും പോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുവാൻ പറയും. ആ അപകട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഒന്ന്, നല്ല ശ്വാസമുട്ട്, നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസത്തിന്റെ ഗതി കൂടുക, പിന്നീട് തലച്ചോറ് സംബന്ധമായി കോട്ട് വരിക അല്ലെങ്കിൽ പിച്ചും പേയും പറയുക, ഒരു ബോധത്തിന് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഒരു ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം. മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിലുണ്ടാകുന്ന, ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അത്തരത്തിൽ പിന്നീട് വയറിന് വേദന, അത് പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിന്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗെല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്ന, എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും ഒരു ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ തന്നെ പനി കുറയുന്നില്ല, കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് ഒന്ന് പ്രാഥമികമായ പരിശോധനകൾ നടത്തി നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, ഞാൻ ഉള്ളന്നൂർ നിന്ന് കലാവതിയാ.
1: സംസാരിച്ചോളൂ.
2: എന്റെ കൊച്ചുമോനെ കുറെ ദിവസം കൊണ്ട് അങ്ങ് തുമ്മ മൂക്ക് ചീറ്റി ചീറ്റി ഇരിക്കുക. ഇപ്പൊ ഇന്നലെയൊക്കെയാണ് കൂടെ കൂടെ ഭയങ്കര തുമ്മല്.
0: എത്ര വയസ്സുള്ള കുഞ്ഞാണ്?
2: മോന് 15 വയസ്സ്.
0: 15 വയസ്സായ? പനി ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. പനി ചൂടുണ്ടായിരുന്നു, ചൂട്. ഇത് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം. നമുക്ക് ഇപ്പോൾ പലതരം ശ്വാസകോശ സംബന്ധമായ അണുബാധകളും ഉണ്ട്, പൊതുവെ വൈറസുകളായിരിക്കാം. പിന്നെ വൈറസ് വന്ന് 2-3 ദിവസം കഴിയുമ്പോൾ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകും. ഇത് നമുക്ക് പൊതുവെ കാണുന്ന പനിയാണ്. അത് പലപ്പോഴും നമ്മുടെ ഈ സൈനസിലേക്ക് കൂടി ഇൻഫെക്ഷൻ വരും. അപ്പൊ അതാണ് പൊതുവെ നമ്മൾ ആവി പിടിക്കാനൊക്കെ പറയാറുള്ളത്. പക്ഷേ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഇപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലൊക്കെ കഫമൊക്കെ ആണ്, ഒന്ന് രക്തപരിശോധന ചെയ്യുമ്പോൾ കൗണ്ടൂടെ നോക്കാൻ പറ്റും. ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് എടുക്കണമെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുക. മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിൽ തുള്ളി മരുന്ന് ഒഴിക്കാൻ
2: പറ്റും.
0: അപ്പൊ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് എന്താണ് എന്ന് ഒരു രക്തപരിശോധന, നമുക്കത് വൈറസ് ആണോ ബാക്ടീരിയൽ ആണോ എന്ന് അറിയാൻ പറ്റും. അതിൽ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആന്റിബയോട്ടിക് എഴുതും, അതല്ല എങ്കിൽ 2-3 ദിവസം കൊണ്ട് അങ്ങ് സാധാരണ പനി വരുന്ന രീതിയിലേ ഉള്ളെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഷിഗെല്ല കേസസ് കൂടുന്നുണ്ടല്ലോ, അപ്പം പൊതുവിൽ എങ്ങനെയാണ് ഈ രോഗം തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്നൊന്ന് പറയാം.
0: ഷിഗെല്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കിൽ വെള്ളം പോലെ മലം പോകുന്നു, ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്, ഷിഗെല്ല. പൊതുവെ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ഷിഗെല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് 4 സ്പീഷീസ് ആണുള്ളത്. പണ്ട് കാലങ്ങളിൽ ഷിഗെല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യം. 1900s റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കും. അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗെല്ല ഫ്ലെക്സിനറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഷിഗെല്ല ഫ്ലെക്സിനറി ആണ് കൂടുതൽ. വികസിത രാജ്യങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന സ്പീഷീസ് ഷിഗെല്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 70%ത്തിലധികം നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ഷിഗെല്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ഇത് പഴയ ഷിഗെല്ല ഡിസെൻട്രിയുടെ അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ കോംപ്ലിക്കേഷൻ സങ്കീർണതകളിലേക്ക് പോവുകയില്ല, എങ്കിലും ബുദ്ധിമുട്ടിക്കും. കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും. ലക്ഷണങ്ങൾ പനി തുടങ്ങാം, ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും, ചിൽസ്, ടെമ്പറേച്ചർ ഉണ്ടാകാം, കടുത്ത വയറുവേദന, സാധാരണ വയറിളക്കത്തെ കാട്ടി കൊളുത്തി പിടിക്കുന്ന ക്രാമ്പ്, നല്ല അബ്ഡമൽ ക്രാമ്പ്. പിന്നീട് ആദ്യത്തെ 2 ദിവസം വളരെ ലൂസായിട്ട് മലം പോവുകയും പിന്നീട് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും പോകണമെന്നൊരു തോന്നല്, എന്നാൽ പോകുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പിന്നീട് മാറുന്നു. മാത്രവുമല്ല മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെ, അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ മലിനമായ ജലത്തിലൂടെ അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ അല്ലെങ്കിൽ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമണല്ല, കോളറ കണക്കുള്ള

0: ബാക്ടീരിയകളൊക്കെ, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. നമ്മൾ ആ ലക്ഷക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലേ രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗെല്ലയുടെ ഒരു പ്രത്യേകത, 10 മുതൽ 100 എണ്ണം ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പൊ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗമുണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത്തരത്തിൽ മലിനമായ ഭക്ഷണവും ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
1: ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പകർച്ചപ്പനികൾ വന്നതിന് ശേഷം വിട്ടുമാറാത്ത കടുത്ത ശരീരവേദനയാണ്. എന്താണ് ഇതിങ്ങനെ ദീർഘനാൾ ഇങ്ങനെ വേദന നിലനിൽക്കാനുള്ള കാരണം?
0: പൊതുവെ വൈറൽ പനികൾ, ഇപ്പൊ നമുക്ക് കോവിഡിൽ ഉണ്ടായിരുന്നു, പിന്നെ ഡെങ്കി, ചിക്കൻ ഗുനിയ പിന്നെ പറയുകയും വേണ്ട. ചിക്കൻ ഗുനിയ മാസങ്ങളോളം അസ്ഥി വേദനയും ഒക്കെ നിൽക്കും. ഡെങ്കിക്കും അതുപോലെ തന്നെ. വൈറസ് നമ്മുടെ ശരീരത്തെ ബാധിച്ചതിന് ശേഷം ശരീരത്തിന്റെ പ്രതിരോധത്തിൽ വൈറസിനെ നശിപ്പിക്കുന്നു. പക്ഷെ അതിനുശേഷം ശരീരം ഈ പ്രതിരോധത്തിന് വേണ്ടി കുറേയധികം കെമിക്കൽസ്, സൈറ്റോകൈൻസ് ഒക്കെ റിലീസ് ചെയ്യും. ഇവ നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റു അവയവങ്ങളെ ബാധിക്കും. ചിലർക്ക് ഈ ഒരു പ്രതിരോധം കൂടിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ്, ഈ സൈറ്റോകൈൻസ് കാരണമൊക്കെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കപ്പെടാം. വൈറൽ പനികൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ സാധാരണമാണ് ഈ ശരീരവേദന വരുന്നത്. അതിന് നമുക്ക് ശരീരവേദനയ്ക്കുള്ള ചികിത്സ ഡോക്ടറെ കണ്ടെടുത്താൽ മതിയാകും. അത് തനിയെ റിക്കവർ ചെയ്യും. അപ്പോൾ വൈറൽ പനികൾക്ക് ശേഷം ആ ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ ഭേദമാകുന്നില്ല. അവിടെയാണ് പ്രതിരോധത്തിന്റെ പ്രാധാന്യം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്തേ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഞാൻ നൂറങ്ങാട് ദീപ എന്ന് പറഞ്ഞ ആളാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ. ഡോക്ടറുണ്ട്.
2: മോനും അമ്മയ്ക്കും ചിക്കൻ പോക്സ് പിടിപെട്ടായിരുന്നു. അമ്മ 2-3 ദിവസം ഇത് കൊണ്ടുതരുന്നത് കൊണ്ട് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ചയാണ് രോഗസ്ഥിതി എടുത്തത്. ഇപ്പൊ അമ്മ ഓക്കെ ആയി. ഇപ്പൊ ശരീരവേദന മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാഴാഴ്ച മോനും ചിക്കൻ പോക്സിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു. അന്നേരം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ച്. ഇപ്പം പിന്നീട് അതുപോലെ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഈ മുട്ടയും മീനും ഒക്കെ കൊടുക്കത്തില്ല എന്നൊക്കെയൊന്ന് കേട്ട് അതിന്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനും. ഇപ്പൊ ഇനി അമ്മയുടെ അടുത്ത് പോകുന്നത് കൊണ്ട് ഇനിയും പകരത്തില്ലയോ? അങ്ങനെ പകർച്ച ആ ഒരു സമയം കഴിഞ്ഞല്ലോ, അപ്പൊ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലൂടെ ചോദിച്ചു.
0: ഇപ്പോൾ എല്ലാം കരിഞ്ഞല്ലേ, കുമ്പളകളൊക്കെ പൊട്ടിയതെല്ലാം കരിഞ്ഞു. അപ്പൊ ഇനി അധികം ഇൻഫെക്ടിവിറ്റി ഇല്ല. പക്ഷെ മോന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച തുടങ്ങിയ ലക്ഷണമുള്ള ആള് ഇപ്പോഴും ഒരു 5 ദിവസത്തിനകത്തല്ലേ ആകുന്നുള്ളൂ. അപ്പോൾ ആള് ഇപ്പോൾ രോഗം പകർത്തുവാനുള്ള, അത് ചിക്കൻ പോക്സ് ആയിരുന്നു, കുമ്പളകൾ പൊട്ടിയായിരുന്നു, കുമ്പളകളൊക്കെ
2: വന്നായിരുന്നു.
0: രോഗലക്ഷണം തുടങ്ങി ഒരു 7 ദിവസം വരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെയാണ് വീട്ടിലെങ്കിലേ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിനു മുമ്പ് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടോ താങ്കൾക്ക്? പ്രത്യേക മുറിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് നമുക്ക് ഒരു വൈറസ് ഉണ്ടാക്കുന്നു. അത് രോഗലക്ഷണം കാണിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ പകരുവാൻ തുടങ്ങും. പകർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു 10 മുതൽ 14 ദിവസം, ചിലർക്ക് 3 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരാം, ഒരു 10-14 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അടുത്ത ആൾക്ക് രോഗം വരുന്നത്. മാക്സിമം 21 ദിവസം വരെയൊക്കെ കഴിഞ്ഞ് രോഗം വരാൻ സാധ്യതയുണ്ട്. പൊതുവെ എന്നാൽ ഒരു 2-ാമത്തെ ആഴ്ചയ്ക്കകം നമുക്ക് രോഗലക്ഷണം കാണിക്കും. പിന്നീട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഗുളികയുണ്ട്. നമ്മൾ ആദ്യത്തെ കുമ്പള പൊട്ടുമ്പോൾ തന്നെ സൈക്ലോവിർ എന്ന് പറഞ്ഞ ഗുളിക, വൈറസിനെതിരെയുള്ള ഗുളിക നമ്മുടെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പനിയോ കുമ്പളയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കണ്ട് ഈ ഗുളിക കഴിക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ പ്രായമുള്ളവർക്ക് വരുമ്പോൾ ചിലപ്പോൾ സങ്കീർണതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ചിക്കൻ പോക്സ് റെമഡി വേണ്ട. റെമഡിയുടെ ആവശ്യം ശരിക്കും നമ്മൾ ഈ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകമാണെങ്കിൽ വാക്സിൻ എടുക്കാം. പക്ഷെ വാക്സിൻ വില കൂടിയ വാക്സിനാണ്, 2000 രൂപയ്ക്ക് അടുത്ത് വില വരും. അപ്പോൾ അത് ശരിക്കും രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകം എടുക്കുന്നതാണ് ഏറ്റവും മെച്ചം. എങ്കിലും നമ്മൾ പൊതുവെ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി വാക്സിൻ എടുത്തിട്ട് ഫലം വളരെ കുറവാണ്.
2: മോന് കണ്ടപ്പോ തന്നെ ഇത് മാറുന്ന സ്റ്റാർട്ട് ചെയ്തോണ്ട് പിന്നെ വന്നിട്ടില്ല.
0: അതാണ് അതിന്റെ മെച്ചം. ആദ്യത്തെ കുമ്പള വരുന്നു അല്ലെ, പനി തുടങ്ങുമ്പോൾ തന്നെ. അപ്പൊ നമ്മൾ ഒരാളായിട്ട് ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമുക്കൊരു സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ആ ഒരു 10-14 ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് ഉടനെ തന്നെ മരുന്ന് കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഭേദപ്പെടുകയും, പിന്നെ ഭാവിയിൽ ഈ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറഞ്ഞ് ചിക്കൻ പോക്സ് പിന്നീട് കുമ്പളകൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. നല്ല വേദനയുള്ള കുമ്പളകൾ ചിക്കൻ പോക്സ് വന്ന് വർഷങ്ങൾക്ക് ശേഷം ഹെർപ്പസ് സോസ്റ്റർ എന്നൊരു രോഗം രോഗം വരാം. അത് വരാനുള്ള സാധ്യതയും നമ്മൾ ഇത്തരത്തിൽ മരുന്ന് കഴിച്ച് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ സാധിക്കും. ഭക്ഷണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദഹിക്കുവാൻ എളുപ്പമുള്ള, നമ്മൾ ഏത് അസുഖം നമുക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ദഹിക്കുവാൻ എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക. കാരണം ശരീരം

0: രോഗാണുവിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ ആ പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഒത്തിരി ദഹിക്കാൻ കഷ്ടപ്പാടുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കരുത്. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഏത് ഭക്ഷണവും കൊടുക്കാം. നമ്മുടെ ചികിത്സയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും നമ്മൾ പറയാറില്ല. ദഹനത്തിന് എളുപ്പമുള്ള കൊടുക്കാം കൊടുക്കാം കൊടുക്കാം,
1: കുഴപ്പമൊന്നും. മാഡം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് പകർച്ചവ്യാധികളെ തടയാൻ എങ്ങനെ സഹായിക്കുന്നു?
0: ഷിഗെല്ല ഇപ്പം കൂടി നിൽക്കുന്നു, വരളക്ക രോഗങ്ങൾ കൂടുന്നുണ്ട്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ഐ, ഷിഗെല്ല പലർക്കും ഒരു തോന്നിയിട്ടുണ്ട് ഇതൊരു പുതിയ രോഗമാണ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ വർഷവും കേരളത്തിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചധികം കേസസ് കൂടിയിട്ടുണ്ട്. ഇത് ഒരു കേരളത്തിന് മാത്രം ഒറ്റപ്പെട്ട ഒരു ഫിനോമിനൻ അല്ല, ആക്ച്വലി ആഗോളതലത്തിലൊരു പ്രതിഭാസമാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ പല രോഗാണുക്കളും അവ പരത്തുന്ന കൊതുക് കണക്കുള്ളയും ഈച്ച കണക്കുള്ളയും ജീവികളുടെ ഒരു സർവൈവൽ, അവരുടെ ഒരു സാന്ദ്രത കൂടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് എല്ലായിടവും പണ്ട് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന പല രോഗങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ടും പുതിയതായിട്ടുള്ള ഇപ്പം നിപ്പ കണക്കുള്ള, എബോള കണക്കുള്ള പല രോഗങ്ങളും പൊട്ടിപ്പറപ്പെടുന്നതായിട്ടും ഒക്കെ ഉള്ള ഒരു പ്രതിഭാസമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഞ്ഞപ്പിത്തത്തിൽ ജലത്തിലും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്ത രോഗവും കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 100-ന് അടുത്ത് മരണങ്ങളും 5,000-ന് അടുത്ത് കേസുകളും എല്ലാ ദിവസവും ഈ വർഷവും നമുക്ക് കേസുകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിരിക്കുന്നു, നമ്മുടെ കുടിവെള്ളം പ്രത്യേകിച്ച് കിണർ വെള്ളം മലിനമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത് വീടുകൾ, നമ്മൾ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കക്കൂസുകളും ഒക്കെ ഉണ്ടാക്കി, കേരളം വളരെ മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നേടിയവരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അടുത്തടുത്ത വീടുകളാവുമ്പോൾ കക്കൂസ് കുഴികളും കിണറുകളും അടുത്തടുത്ത് 3 സെന്റിലും 5 സെന്റിലും വീട് അടുത്തടുത്ത് വരുമ്പോൾ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിൽ കക്കൂസ് കുഴികളുടെ കോൺക്രീറ്റും അത് കെട്ടിയിരിക്കുന്നതിൽ വിടവുകളും വിള്ളലുകളും വീഴുകയും അത്തരത്തിൽ ഈ കക്കൂസ് കുഴി തന്നെ പലപ്പോഴും ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, നമുക്ക് വെറും കുഴികളാണ് പൊതുവെ ഉള്ളത്. മാത്രമല്ല അവിടുന്ന് ആ ജലം, ടാങ്കിലെ ജലം നമ്മുടെ മണ്ണ് വഴി കിണറ്റിന്റെ വെള്ളത്തിനെ മലിനമാക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണറിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോകുമ്പോൾ 10% താഴെയൊക്കെ ആയിരുന്നു ഇക്കോളൈ. ഇക്കോളൈ എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, മനുഷ്യന്റെ കുടലിലുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ കിണറ്റിലെ വെള്ളം അല്ലെ കുടിക്കുന്ന വെള്ളം പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയാൽ അതിന്റെ അർത്ഥം ആ വെള്ളം മനുഷ്യന്റെ മലത്താൽ മലിനമായി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീടുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ഒക്കെ ജലം പരിശോധിക്കുമ്പോൾ 10% താഴെ സാമ്പിളുകളിലൊക്കെ നമുക്ക് ഇക്കോളൈ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ 70%-ൽ അധികവും നമുക്ക് ഇക്കോളയുടെ സാന്നിധ്യം, ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജലം വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു, അത് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യവുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടിയതിന്റെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു തിയറി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അമീബകൾക്ക് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിൽ ബാക്ടീരിയകൾ, ഓർഗാനിക് മെറ്റീരിയൽ ബാക്ടീരിയകൾ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്. അപ്പൊ ഷിഗെല്ല കൂടുവാനും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മലിനമായ ജലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതിനെതിരെയുള്ള നമ്മുടെ ഏക പ്രതിവിധി ഒന്ന്, നമ്മൾ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 2, നമ്മുടെ കിണറുകൾ, അത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനും പ്രധാനമാണ്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും പ്രധാനമാണ്, വയറിളക്ക രോഗങ്ങൾ, ഷിഗെല്ല ഇവയ്ക്കെല്ലാം പ്രധാനമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യത്തിൽ ഒത്തിരി വെള്ളം, വെള്ളക്കെട്ട്, പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമായിട്ട് വരും. അതായത് സാധാരണ നമ്മൾ 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി, 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 1000 ലിറ്റർ വെള്ളത്തിന്, ആ തോതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അല്ലെങ്കിൽ തന്നെയും നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജലത്തിന്റെ ശുദ്ധി ഉറപ്പാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ട് അമ്മമാര് പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൈ കരുതുക എന്നുള്ളത്. ആ ശീലം നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയത് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ 20 മിനിറ്റ് റോളിംഗ് ബോയിൽ വെട്ടി തിളപ്പിക്കുക, പക്ഷെ അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇത്രയും ഇന്ധനവിലയൊക്കെ കിടക്കുന്ന സമയത്തും 20 മിനിറ്റ് തിളപ്പിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സർവ്വ ജീവനും, അതായത് സ്പോറുകൾ അടക്കം നശിപ്പിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോയിന്റ് എത്തുന്നതാണ്. ആക്ച്വലി ഈ രോഗകാരണമായിട്ടുള്ള പെത്തോജനിക് ആയിട്ടുള്ള മിക്ക രോഗാണുക്കളും 3-5 മിനിറ്റ് വെട്ടിത്തിളയ്ക്കുക. റോളിംഗ് ബോയിൽ എന്ന് വെച്ചാൽ കുമിളകൾ വന്ന് വെട്ടിത്തിളയ്ക്കുന്നത്, 3-5 മിനിറ്റ് നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ നമുക്ക് ഇത്തരത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ രോഗങ്ങൾക്കെതിരെയും ഉള്ള പ്രതിരോധം തീർക്കുവാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അമ്മമാരെ നമ്മൾ ശീലിപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ ജലത്തിന്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ മെസ്സേജുകൾ പരക്കുന്നത് കൊണ്ടാണോ അതോ എന്തോ, പലപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും വയറിളക്ക ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലുമൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ല. പലപ്പോഴും വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തന്നെ വേണം, പ്രത്യേകിച്ച്

0: ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണ്.
1: ഇപ്പോൾ പൊതുവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം സ്കൂളുകളാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമ്മൾ പൊതുവായിട്ട് വാട്ടർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ധാരണ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധമാണ്, ഇത്തരം കീടാണുക്കളുടെ സാന്നിധ്യം ഇല്ലാത്തതാണെന്ന്. അത് എത്രത്തോളം ശരിയാണ്?
0: നമ്മുടെ മോഡേൺ പ്യൂരിഫയറുകൾ, ഫിൽറ്ററുകൾ എല്ലാം ഇപ്പോൾ തന്നെ യു വി സംവിധാനത്തോടൊക്കെ ചേർന്നതാണ്. ഫിൽറ്റർ മാത്രമല്ല, അതിൻ്റെ കൂടെ യു വിയുടെ ഒക്കെ ഉള്ളതാണ്. അത് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫിൽറ്ററുകൾ നമുക്ക് സുരക്ഷിതം തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഷിഗല്ല, ഹെപ്പറ്റൈറ്റിസ് എ, ഏറ്റവും കൺസേൺ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ ഫിൽറ്ററിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഹെപ്പറ്റൈറ്റിസ് എക്ക് യു വി സംവിധാനമുള്ള ഫിൽറ്ററുകൾ ഹെപ്പറ്റൈറ്റിസ് എക്ക് എതിരെ ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഷിഗല്ലയ്ക്കും യു വിയും ക്ലോറിനുമാണ് നമ്മൾ സഹായിക്കുന്നത്. ക്ലോറിൻ ഡിസ്ഇൻഫെക്ഷനും തിളപ്പിച്ചാറ്റുകയും പിന്നെ യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളുമാണ് ഷിഗല്ലയ്ക്കാണെങ്കിലും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഫിൽറ്ററുകൾ നമുക്ക് സേഫ് ആണ്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ യു വി സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് മെയിൻറ്റെയിൻഡ് ആണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോളേജുകൾ, രണ്ട് കോളേജുകളിലെ ഔട്ട് ബ്രേക്ക്, സ്കൂളിലെ ഒരു വലിയ ഷിഗല്ല ഔട്ട് ബ്രേക്ക്, ഇവിടെയൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരോട് നമ്മൾ നേരിട്ട് പോയിട്ടും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം കുടിച്ച കുറേ പേർക്ക് രോഗം വന്നിരിക്കുന്നു. അതിന്റെ ഒരു കാര്യം, പൊതുസ്ഥലങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളും കോളേജും നമ്മുടെ ക്യാൻറ്റീനിലും ഒക്കെ വെച്ചിരിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന ഫിൽറ്ററുകൾ ആരും ശ്രദ്ധിക്കില്ല, അത് മെയിൻറ്റെയിൻഡ് ആവില്ല. നമ്മൾക്ക് തന്നെ അറിയാം, മാനുഫാക്ചറർ തന്നെ പറയാറുണ്ട് 6 മാസം കൂടുമ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പക്ഷെ വെള്ളത്തിന്റെ ഇപ്പം ഒത്തിരി ഓരും ചെളിയും ഒക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ മോഡേൺ ഫിൽറ്ററുകളിൽ ഒരു ചുമന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും ഈ മെയിൻറ്റനൻസിന്റെ ടൈം ആവുമ്പോൾ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും, പബ്ലിക് പ്ലേസസിൽ ചിലപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന യു വി സംവിധാനത്തോടൊക്കെ ഉള്ള മോഡേൺ ഫിൽറ്ററുകൾ സേഫ് ആണ്. പക്ഷെ ഈ വലിയൊരു പകർച്ചപ്പനിയൊക്കെ നിൽക്കുന്ന ഇത്തരത്തിൽ ഈ വയറിളക്ക രോഗം, ഹെപ്പറ്റൈറ്റിസ് ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഫിൽറ്റർ മെയിൻറ്റെയിൻഡ് ആണോ, ആ വെള്ളം ശുദ്ധമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഒരു പഴയ രീതിയിൽ ഒരു വാട്ടർ ബോട്ടിൽ വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും ഇത്രയും ഇന്ധനവില കിടക്കുന്ന സമയത്ത് ഇവർ 3-5 മിനിറ്റ് ഒക്കെ റോളിംഗ് ബോയിൽ ചെയ്ത് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവിടുന്ന് ഇപ്പോൾ തൽക്കാലം ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരുവാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയും കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് ഔട്ട്ബ്രേക്സ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സംരക്ഷണം തരുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മൾ ബിഹേവിയർ വാക്സിൻ എന്ന് തന്നെ പറയാം. നമുക്ക് ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്ക് ഒന്നും രോഗം വരുന്നില്ല. നമ്മൾ ഈ ആളുകളുടെ അടുത്ത് ചോദിക്കും അവരുടെ ശീലങ്ങൾ എന്താണ്, അവരെന്താണ് കുടിച്ചത്, എവിടുന്ന് കഴിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ്, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവർക്കാണ് കൂടുതൽ പേർക്കും രോഗം വരാനുള്ള അപകടം വളരെ കൂടുതൽ. അത് വളരെ ശാസ്ത്രീയമായി നമുക്ക് പല തവണ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫിൽറ്ററും നമ്മൾ ഇത്തരത്തിലുള്ള മെയിൻറ്റെയിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം.
1: പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ പ്രത്യേകിച്ചും പ്രായമായവർ, ഗർഭിണികൾ ഒക്കെ അടങ്ങിയ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഒരു പ്രതിരോധം തീർക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയാം.
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജലജന്യ രോഗം നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക. കൊതുകുജന്യ രോഗങ്ങൾ തടയുവാനായിട്ട് ഈഡസ് ആണ് ഇപ്പോൾ പ്രധാനം. ഡ്രൈ ഡേ ആചരിക്കാം. 7 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ വീടിന് ചുറ്റും നടന്ന് വീടിനകത്തും, നമ്മുടെ സ്വന്തം വീടിന് ചുറ്റും തൊട്ടടുത്ത വീട്ടിലെ കൊതുക് മാത്രമേ നമ്മളെ കടിക്കുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി ദൂരം പറക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ വളർത്തുന്ന കൊതുകാണ് നമ്മളെ കടിക്കുന്നത്. പിന്നീട് നല്ല കൊതുകുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ റിപ്പല്ലൻസ് തേച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കവർ ചെയ്യുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകുക. വീടിനകത്തുള്ള ഫ്രിഡ്ജിന്റെ ട്രേ അതൊക്കെ തന്നെയും ശ്രദ്ധിക്കുക. പിന്നീട് ഈ പകർച്ചപ്പനികളുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക. ആശുപത്രി വിസിറ്റ് ചെയ്യരുത്. രോഗികളെ വിസിറ്റ് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളെയും ഇത്തരത്തിൽ രോഗികളെ കാണിക്കാനോ ആശുപത്രികളിലോ അനാവശ്യമായിട്ട് കൊണ്ടുപോകരുത്. പിന്നീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ചികിത്സ എടുക്കുക. പ്രതിരോധത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. എലിപ്പനിക്ക് ഹൈറിസ്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മലിനജലവുമായിട്ട് കോൺടാക്ട് വരുന്ന, ജോലികളിൽ ഏർപ്പെടുന്നവർ, അത്തരത്തിൽ കോൺടാക്ട് വരുന്നവരൊക്കെ തന്നെയും ഡോക്സിസൈക്ലിൻ കഴിക്കാം. അതുകൂടാതെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ മലിനജലത്തിലുമായിട്ട് സമ്പർക്കത്തിൽ വന്നതാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആന്റിബയോട്ടിക് ചികിത്സ എടുക്കുകയാണെങ്കിൽ എലിപ്പനിയുടെ സങ്കീർണതകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ വാക്സിനുകൾ ഉള്ളപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ന്യൂമോണിയക്കുള്ള വാക്സിനുകൾ, ഫ്ലൂവിന്റെ വാക്സിൻ ഒക്കെ ഉണ്ട്. അത് മുതിർന്നവർക്കും എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാക്സിനുകളും നൽകണം. ഇത്രയുമാണ് പ്രധാനം.
1: ഇപ്പോൾ പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും സമയം വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ ചിന്ത എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്.

0: രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുഖം സുഖകരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന തിക്കുറിശ്ശി സുകുമാരൻ നായർ, സംഗീതം രവീന്ദ്ര ജെയിൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കള്ളമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: നജീം അർഷാദ്, ജോത്സ്ന എന്നിവർ പാടിയ ഗാനം ചിത്രം ചെമ്പട. രചന റോബിൻ തിരുമല, സംഗീതം മുസാഫിർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി തിരൈപ്പൂക്കൾ. ആലംബന എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപലൻ പാടിയത്.

സെമ്പരത്തി എന്ന ചിത്രത്തിനു വേണ്ടി മനോ, ചിത്ര, ഭാനുമതി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. തിരൈപ്പൂക്കൾ സമാപിക്കുന്നു.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 3 മണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് കൃഷ്ണ.
1: എന്ത് ചെയ്യുന്നു?
2: ഞാൻ മഹാരാഷ്ട്രയിലെ അഗ്രികൾച്ചർ പഠിച്ചു.
1: ഇവിടെ എവിടെയാ വീട്?
2: വീട് ഇവിടെ നെടുമ്പങ്ങാട്.
1: മഹാരാഷ്ട്രയിൽ എങ്ങനെ പോയെത്തി?
2: മഹാരാഷ്ട്രയിൽ എക്സാം എഴുതി കിട്ടിയതാണ്. ഓൾ ഇന്ത്യ എക്സാം എഴുതി.
1: എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ?
2: പഠിക്കാനൊക്കെ കുഴപ്പമില്ല.
1: പഠിച്ചിട്ട് എന്തൊക്കെയാ സാധ്യതകൾ?
2: ഒരുപാട് സാധ്യതകളുണ്ട്. അഗ്രികൾച്ചർ ഓഫീസറായിട്ട് പിന്നെ നമുക്ക് നമ്മുടേതായ ബിസിനസ് നടത്താം.
1: എത്ര നാളായി അവിടെ പോയിട്ട്?
2: 1 ഇയർ ആയി. ഫസ്റ്റ് ഇയർ, നെക്സ്റ്റ് സെക്കൻഡ് ഇയർ.
1: എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതമൊക്കെ?
2: അവിടുത്തെ ജീവിതം കുഴപ്പമില്ല. ഫുഡ് മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ, ബാക്കിയെല്ലാം കുഴപ്പമില്ല.
1: എന്തൊക്കെയാ ഫുഡ് അവിടുത്തെ?
2: ഫുഡ് അവിടെ ചോറും ദാലും ചപ്പാത്തി, ഇതാണ് അവിടുത്തെ മെയിൻ ആഹാരം.
1: നമ്മൾ അവിടെ പോയിട്ട് എന്താ കൂടുതൽ കഴിക്കാറ്?
2: ഞാൻ അവിടെ പോയിട്ട് ചോറും ദാലും തന്നെ, വേറെ ഒന്നും ഇല്ല.
1: അവിടെ കടയിൽ പോയി കഴിക്കോ?
2: കടയിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത് വല്ല ചിക്കൻ ബിരിയാണി, നൂഡിൽസ് ഇതൊക്കെ അവിടെ കിട്ടുള്ളൂ. വേറെ നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഒന്നും അവിടെ കിട്ടൂല.
1: എന്ത് ചെയ്യാനാന്നേ?
2: അതെ, ഒന്നും ചെയ്യാനില്ല.
1: കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ?
2: ഓ, കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്.
1: അവരോടൊക്കെ എങ്ങനെ സംസാരിക്കും?
2: കുറച്ച് ഹിന്ദി, കുറച്ച് ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ. അവർക്ക് മറാഠിയാണ് കൂടുതൽ അറിയുന്നത്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ പറഞ്ഞ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും.
1: നമ്മൾ മറാഠി പഠിച്ചോ അവർ മലയാളം പഠിച്ചോ?
2: നമ്മൾ ചെറുതായിട്ട് മറാഠി പഠിച്ചോ. അവർ മലയാളം പഠിക്കാൻ പാടാണ്.
1: പഠിപ്പിക്കാൻ നിന്നില്ല നമ്മൾ.
2: ആരൊക്കെയാ
1: വീട്ടില്?
2: വീട്ടിലെ അമ്മ, അച്ഛനും അനിയത്തിയും അമ്മുമ്മയും ഞാൻ.
1: എന്ത് ചെയ്യുന്നവരൊക്കെ?
2: അമ്മ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യണം, അച്ഛൻ ഡ്രൈവറാണ്, അമ്മുമ്മ വീട്ടില് അനിയത്തി 9ാം ക്ലാസ്.
1: ഓക്കെ. അവിടെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
2: കൂട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കും, പിന്നെ പുറത്തൊക്കെ പോകും, അതൊക്കെ തന്നെയാണ്.
1: പാട്ട് പാടും?
2: പാട്ട് പാടൂല, കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം.
1: എന്താ പാടാത്തെ?
2: പാടാൻ അറിയില്ല, കേൾക്കാനാണ് ഇഷ്ടം.
1: പാടി കൂട്ടുകാരൊക്കെ വെറുപ്പിക്കണ്ടേ?
2: അങ്ങനെയൊന്നുമില്ല. ബാത്റൂമിലൊക്കെ നമ്മൾ പാടുകൾ കുളിക്കാൻ കയറുമ്പോ അങ്ങനത്തെ പാട്ടുകൾ.
1: കേൾക്കൂലോ?
2: അതെ, നമുക്ക് മാത്രം കേട്ടാൽ
1: കിടിലോ ഐഡിയ.
2: അതെ.
1: നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാലേ ഇത് പറയും?
2: നൈറ്റ് ഡ്രൈവ് സിനിമയിലെ പാതി പാതി പറയാ ആ പാട്ട്.
1: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം തോന്നിയത്?
2: അത് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാല് ആ രാത്രി സമയത്ത് അവർ ആ നൈറ്റ് ഡ്രൈവും ആ സിംഗേഴ്സിന്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ അതൊക്കെ തന്നെയാണ് ആ പാട്ട് ഇവിടെ ഉള്ള ഇഷ്ടം. റൊമാന്റിക് ഗാനം.
1: റൊമാന്റിക് ആയി അവിടെ പോയിട്ട്?
2: റൊമാന്റിക് ഒന്നും ഇല്ല. സെറ്റ് ആയില്ല.
1: എന്ത് ചെയ്യാനാ ദൈവമേ, ഈ പരച്ചില് കേൾക്കുന്നില്ലേ?
2: ദൈവം കേൾക്കുന്നില്ല.
1: ഇപ്പൊ അവധി കഴിഞ്ഞ് വീണ്ടും പോകുമ്പോഴത്തേക്ക് ദൈവം കേൾക്കും.
2: ആ അല്ല, അവിടെ ഒന്നും മറാഠികളൊന്നും സെറ്റ് ആവാൻ സാധ്യതയില്ല.
1: വേണ്ട വേണ്ട, നമുക്ക് ഇവിടെ മതി.
2: ഇവിടെ ഒന്ന് മതി.
1: അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല.
2: അതെ, ശരിയാണ്.
1: പിന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വെക്കേണ്ടി വരും.
2: ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പിന്നെ വേറെ ആരെയും വെക്കണം.
1: അതെ അതെ അതെ അതെ. അപ്പൊ ഒന്നും വേണ്ട, നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഷിഫ്നാസ് ഫാത്തിമ.
0: ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ആരാ ഈ പേരിട്ടത്?
1: അച്ഛനും അമ്മയായിരിക്കുമല്ലോ.
0: നമുക്കങ്ങനെ അറിയാല്ലേ.
1: അതന്നെ
0: നമ്മളെ വിളിക്കുന്നു എന്തോ എന്ന് നമ്മൾ വിളിയേക്കുന്നു.
1: ശരിയാ, അങ്ങനെയാണ്.
0: പേരിന്റെ അർത്ഥം അറിയാവോ?
1: പേരിന്റെ അർത്ഥം കപ്പൽ അങ്ങനെ കണ്ടുമാണ് പണ്ട്. എന്തോ ആരെ പറഞ്ഞ പോലെ
0: അറബി പേരാണ്
1: ആണെന്ന് തോന്നുന്നു.
0: അപ്പൊ ഗൾഫ് നാട്ടിലോട്ട് വിടാൻ വേണ്ടിട്ടായിരുന്നു.
1: അതെനിക്കറിയത്തില്ല.
0: എന്തോ കൂടുതൽ ലക്ഷ്യമുണ്ട്.
1: ഉണ്ടായിരിക്കും.
0: എന്താ ചെയ്യുന്നത്?
1: അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്.
0: അതിന്റെ ഉഷാറാണ് ഈ മുഖത്ത് കാണുന്നത്. എവിടെയാ നാട്?
1: എന്റെ വീട് തിരുവല്ല.
0: ആരൊക്കെ എന്റെ വീട്ടിൽ?
1: എന്റെ വീട്ടിൽ ഇപ്പൊ മദർ മാത്രമേ ഉള്ളൂ. അച്ഛൻ പുറത്താണ്, ചേട്ടനുണ്ട്, വൈഫുണ്ട്, അവരും പുറത്താണ്.
0: എല്ലാരും പുറത്താണ്, നമ്മളും പുറത്താണ്.
1: നമ്മളും പുറത്താണ്.
0: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
1: കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു.
0: ഇപ്പൊ എത്ര വർഷമായി?
1: ഞങ്ങളുടെ എക്സാം കഴിഞ്ഞു, ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണ്. 2 മന്ത് ഉള്ളൂ.
0: അത് കഴിഞ്ഞ് നമുക്ക് ജോലിക്ക് കയറാം.
1: കയറാമെന്ന് വിചാരിക്കുന്നു.
0: പിന്നെ വിചാരിക്കണ്ട, നമ്മളത് കയറുവാണ്. അപ്പൊ ഈ പഠന സമയമൊക്കെ കഴിഞ്ഞുള്ള ഈ ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
1: ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കും. എവിടെയെങ്കിലും പോവാണെങ്കിൽ പോകും. അതൊക്കെ തന്നെ.
0: വെറുതെ വീട്ടിലിരിക്കും?
1: ഇടയ്ക്ക് പാട്ടൊക്കെ കേൾക്കും. അങ്ങനെയൊക്കെ
0: കറങ്ങാനൊക്കെ പോകത്തില്ല?
1: വല്ലപ്പോഴും.
0: കൂട്ടുകാരുടെ പോവോ വീട്ടുകാരുടെ പോവോ?
1: ചെലപ്പം കൂട്ടുകാരുടെ കൂടെ. അമ്മയെ ഞാനും ഉള്ളതുകൊണ്ട് പുറത്തോട്ട് ഒരുമിച്ച് വല്ലതും പോയാ പോയി, ഇല്ലെങ്കിൽ
0: അമ്മയെ കൊണ്ടുപോകത്തില്ലേ?
1: കൊണ്ടുപോകാറൊക്കെ ഉണ്ട്.
0: കൊണ്ടുപോലെയാണ്, എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയോ, എനിക്ക് ഇവിടെ ഇരിക്കാം അമ്മയേ എന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ പോണ്ടേ?
1: പോണം.
0: നാളെ തൊട്ടാവട്ടെ അല്ലേ?
1: അതെ അതെ, നാളെ തൊട്ടാവട്ടെ.
0: ലീവ് ഒക്കെ എങ്ങനെയാണ് വീട്ടിൽ പോകാനാ?
1: എന്റെ വീട് അടുത്തന്നെയാണ് ഹോസ്പിറ്റലിന്. അപ്പൊ പോയി വരുവാ ഡെയിലി.
0: പത്തനംതിട്ട തന്നെയാണ് പഠിക്കുന്നത്.
1: അതെ അതെ.
0: അപ്പൊ തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
1: തിരുവനന്തപുരത്ത് ഞങ്ങൾ DME വന്ന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട്.
0: അങ്ങനെ ഒരു യാത്രയായിട്ട് തന്നെ എല്ലാരും കൂട്ടുകാരും കൂടെ പോകുന്നു.
1: അതെ അതെ.
0: എങ്ങനെയുണ്ട് തിരുവനന്തപുരം കണ്ടിട്ട്?
1: കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു.
0: ഇഷ്ടപ്പെട്ടു. എവിടെയൊക്കെ പോയി?
1: ഞങ്ങള് സൂയിൽ പോയി, കറങ്ങി വന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു പാർക്കില്.
0: പിന്നെ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്?
1: അടുത്തപ്പൊ ഇനി ഫുഡ് കഴിക്കണം, തിരിച്ച് ട്രെയിൻ കയറണം, വീട്ടിൽ പോകണം.
0: എന്താ ചെയ്യാനാണ്? പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ടുകൾ ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്. അങ്ങനെ
0: ഒരു താല്പര്യം ഇല്ലാത്ത പോലെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്.
1: എപ്പോഴും കേൾക്കാറില്ല, വല്ലപ്പോഴും.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിനോട് ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
1: 9 സിനിമയിലെ അകലെ എന്ന് പറയുന്നൊരു പാട്ടില്ലേ, അത് ഇഷ്ടമാണ്.
0: എന്താ പാട്ടിനോട് ഇഷ്ടം?
1: എന്തോ കേട്ടപ്പോ ഇഷ്ടം തോന്നി.
0: കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു പോയി.
1: അതെ അതെ. അങ്ങനെ
0: എന്നോ ഒന്നുകൂടെ കേട്ട് ഇഷ്ടപ്പെടാം.
1: ഓക്കെ, കേൾക്കാം.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഷാരിക.
0: എവിടെയാ നാട്?
1: എന്റെ വീട് നെടുമങ്ങാട്.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കുകയാണ്.
0: അവർ സർട്ടിഫിക്കറ്റ് തന്നില്ല?
1: ഇല്ല, തന്നില്ല.
0: രണ്ട് കരച്ചിലേ തരാം. എനിക്ക് സർട്ടിഫിക്കറ്റ് തരണമേ. എങ്ങനെ
1: ഇപ്പൊ കുറച്ച് ആയതേ ഉള്ളൂ കോഴ്സ് കഴിഞ്ഞിട്ട്. അപ്പൊ കുറച്ച് ലേറ്റ് ആവുമെന്ന് അവർ പറഞ്ഞായിരുന്നു.
0: അവരുടെ കുറ്റമല്ല.
1: അല്ല,
0: പിന്നെ നമുക്ക് ക്ഷമിച്ചോളാം.
1: ഓ, അത് തന്നെ.
0: കാത്തിരിക്കാം. ഏതായിരുന്നു ഡിപ്ലോമ?
1: ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു, പോളി.
0: എന്നിട്ട് അടുത്ത പരിപാടികളൊക്കെ എന്താ?
1: അടുത്ത പരിപാടി ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ബാക്കി തീരുമാനിക്കാനൊന്നിരിക്കുന്നു.
0: അതെ, അതുവരെ നമ്മൾ ഉറങ്ങുകയാണ്.
1: അല്ല, അതുവരെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ബിൽഡിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്.
0: പിന്നെ അല്ല, വെറുതെ ഇരിക്കാനോ നമ്മളോ? അല്ലേ.
1: ഓ, അത് തന്നെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: എന്റെ വീട്ടിൽ ഞാൻ, അമ്മ, അച്ഛൻ, ചേച്ചി ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു പോയി.
0: എന്ത് ചെയ്യുന്ന അവരൊക്കെ?
1: അമ്മ ഹൗസ് വൈഫാണ്, അച്ഛൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നത്.
0: അങ്ങനെ അടി കൂടാതെ ചേച്ചി രക്ഷപ്പെട്ടു പോയി?
1: ഓ, അടി കൂടുമായിരുന്നു, പക്ഷെ പോയപ്പോ ഭയങ്കര മിസ്സിംഗ് ആണ്.
0: എത്ര ദിവസം കഴിഞ്ഞു?
1: അങ്ങനെ ചോദിച്ചാ ഇപ്പോഴും ആ മിസ്സിംഗ് ഉണ്ട്. ഇന്നും കൂടെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. കണ്ടിട്ട് വരുന്ന വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന.
0: അത് ശരി. എന്നിട്ട് ചേച്ചി എന്തൊക്കെ തന്നു?
1: ചേച്ചി ചായ തന്നു. എനിക്ക് തന്നെ.
0: ചോറൊന്നും തന്നില്ല?
1: ചോറ് ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി, ഇവിടെ വരണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി.
0: ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയമൊക്കെ എന്താ ചെയ്യുന്നത്?
1: ജോലി കഴിഞ്ഞ് അങ്ങനെ ഒഴിവ് സമയം കിട്ടാറില്ല. രാവിലെ 9:30 കയറിയ വൈകിട്ട് 7:30 ഇറങ്ങുന്നത്. അപ്പൊ വന്നിട്ട് പിന്നെ അങ്ങനെ സമയം കിട്ടൂല. കിട്ടണ സമയം റീല് കാണും, പിന്നെ പാട്ട് കേക്കും, പാടും. അങ്ങനെയൊക്കെ
0: പാട്ട് പാടും.
1: പാടും.
0: നമുക്ക് കുഞ്ഞായിട്ടൊരു പാട്ട് പാടിയാലോ?
1: ഞായിട്ടൊരു പാട്ട് പാടാം.

0: നെഞ്ചപ്പൊട്ട അഴലു വെച്ച അഴുത്തിയ കഴുത്തില കൊഴുത്തിയ വെപ്പമിന്നും പോകല.
1: ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ് ആദ്യം മടിച്ച് മടിച്ച് നിന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്.
0: അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ശീലമില്ല.
1: എത്ര പേർക്ക് ഈ പാട്ട് മിസ്സായി പോയേനെ അല്ലേ?
0: ആയിരിക്കാം, മേബി.
1: ഉറപ്പായിട്ടും നന്നായിട്ട് പാടിയില്ലേ? അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ വക ഒരു കയ്യടിയുണ്ട്, അതോടൊപ്പം നമുക്കൊരു പാട്ടും കൂടെ കേൾക്കാം. കേൾക്കാൻ ഏത് പാട്ട് ചോദിക്കും?
0: കേൾക്കാൻ വേണ്ടിട്ടാണെങ്കിൽ കമ്മാര സംഭവത്തിലെ രാവോ ഞാനോ ആ പാട്ട്.
1: എന്താ ആ പാട്ട് ഇഷ്ടപ്പെട്ടെ?
0: അത് കേൾക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട്
1: നമുക്ക് രസത്തിൽ കേൾക്കാം.
0: ആ കേൾക്കാം.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ശ്യാം എന്നാണ് പേര്.
0: എവിടെയാ നാട്?
1: നാട് നെയ്യാറ്റിൻകര.
0: അമ്പരക്ക ഉണ്ടാ? നമുക്ക് സന്തോഷത്തോടെ സംസാരിക്കാം.
1: അമ്പരക്കുന്നില്ല, ഫസ്റ്റ് കണ്ടപ്പോൾ.
0: തിരുവനന്തപുരത്ത് എന്താ വിഷയമായിട്ട് വന്നതാ?
1: തിരുവനന്തപുരത്ത് ചുമ്മാ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സുമായിട്ട് കണ്ട് അങ്ങനെ കറങ്ങാൻ വേണ്ടിട്ട് വന്നതാണ്.
0: കുറെ നാളുകൾക്ക് ശേഷം കൂട്ടുകാരെ കാണാണ്.
1: യൂണിവേഴ്സിറ്റി കോളേജില് 2022 പഠിച്ചിറങ്ങിയ വെച്ചാണ്. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്.
0: കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വൈബ്?
1: വൈബ് കൊള്ളായിരുന്നു. കൂടെ ഉള്ളവൻ ഗൾഫിലാണ് ജോലി ചെയ്യണേ, അപ്പൊ അവന് ലീവ് കിട്ടിയപ്പോ ഇവിടെ വന്ന് അങ്ങനെ

0: സംസാരിച്ച് കൊള്ളായിരുന്നു. ഇവിടെ
1: ചെലവഴിപ്പിച്ചില്ലേ? ബിരിയാണിക്ക് വേടിപ്പിച്ചില്ലേ?
0: ബിരിയാണി വാങ്ങി കഴിച്ച് എല്ലാം കഴിച്ച് ഇവിടെ ചെറുതായിട്ട് ഇത് ഫ്രീ ആവാൻ വേണ്ടി വന്നിരുന്നത്.
1: എപ്പോ എത്തി ഇവിടെ?
0: രാവിലെ എത്തിയ 11 മണിയൊക്കെ ആയപ്പോ എത്തിയ.
1: വേറെ എവിടെയൊക്കെ പോയി?
0: വേറെ 11 മണി കോളേജിൽ പോയി. കോളേജിൽ പോയി കുറച്ച് നേരം അവിടുത്തെ പണ്ടത്തെ
1: ഓർമ്മകളും
0: പണ്ടത്തെ ഇതൊക്കെ ഒന്നായി വറുത്തിട്ട് പോയി ഒരു ബിരിയാണിയും കഴിച്ച് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇരിക്കും.
1: മറ്റേ കൊച്ചിന്റെ ആരോഗ്യം എന്താ പറഞ്ഞു?
0: കൊച്ചിന്റെ ആരോഗ്യം സെറ്റ്.
1: ആ ഓർമ്മ നമ്മളെ ഇറക്കി.
0: ആ ഓർമ്മ എല്ലാം ഇറക്കി. ഇന്നില്ല ഇറക്കാൻ.
1: സിനിമ കാണാൻ പോയില്ലേ?
0: സിനിമ കാണാൻ പോയില്ല.
1: സമയം കിടക്കുമല്ലേ നാളെ?
0: ആ നാളെ പോവാ. സമയം ഉണ്ടല്ലോ.
1: പോകുമ്പോ നമുക്ക് അവനൊരു വഴിക്കാക്കണം,
0: പിച്ചയാക്കണം അവനെ.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്.
1: എന്ത് ചെയ്യുന്നവരൊക്കെ?
0: അച്ഛനാണെങ്കിൽ വെറ്റനറിയിൽ വർക്ക് ചെയ്യാം, അമ്മ ഹൗസ് വൈഫ്, പിന്നെ അമ്മൂമ്മ വീട്ടിൽ തന്നെ ഉണ്ട്, ചേട്ടൻ കോച്ചായിട്ട് പോകുന്നു, ജിം ട്രെയിനറായിട്ട്.
1: നമ്മളെന്താ ചെയ്യുന്നത്?
0: ഞാൻ ITBP വർക്ക് ചെയ്യാം.
1: എത്ര നാളായി ജോലി തുടങ്ങിട്ടോ?
0: 3 വർഷമായി.
1: എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
0: ജോലിയൊക്കെ അതിഗംഭീരം. ജോലി കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും കുഴപ്പമില്ല.
1: സ്വസ്ഥം സമാധാനം അവർക്ക്?
0: സമാധാനമൊന്നുമില്ല, എന്നാലും ജീവിക്കണ്ടേ.
1: അതെ, ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യും.
0: അതൊക്കെ അത്രേ ഉള്ളൂ.
1: ഈ ജോലി സമയം കഴിഞ്ഞുള്ള ഒഴിവ് സമയമൊക്കെ എന്താ ചെയ്യാ?
0: ജോലി അവിടെ സമയം ഒഴിവ് കിട്ടാറില്ല കേട്ടാ. 24 മണിക്കൂറും ഷിഫ്റ്റ് വൈസ് ഡ്യൂട്ടി വന്നോണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ പുറത്തൊക്കെ കറങ്ങാൻ പോവാം, കുട്ടികളുടെ അടുത്ത് കറങ്ങാനൊക്കെ പോവാം. പിന്നെ പിള്ളേരെ ഓർത്തോർത്തിരിക്കുക.
1: അതെന്നെ മെയിൻ പരിപാടി.
0: അത് എന്റെ മെയിൻ പരിപാടി. ഫോട്ടോകളും കണ്ട് ഗാലറിയിലൊക്കെ നോക്കി നോക്കി സമയം കളയാവും. 3-4 മാസം അത് കഴിഞ്ഞിട്ട് പിന്നെ ലീവിന് വരും. പിന്നെ ഇവിടത്തുള്ള അടിച്ചുപൊളിയും അങ്ങനെയൊക്കെ ഉള്ള 1 മാസത്തേക്ക് ലീവ് കിട്ടും. പിന്നെ ഇവിടെ വന്ന് വിളിച്ചിട്ട് വീണ്ടും പോകുന്നു. ആ ഒരു ഫ്രഷ് ഇത് കിട്ടും, പിന്നെ വീണ്ടും പോകുന്നു അതിലോട്ട്.
1: അവധി എടുത്ത് നാട്ടിൽ വരുമ്പോ എന്തൊക്കെയാ പരിപാടികളൊക്കെ?
0: അവധി എടുത്ത് നാട്ടിൽ വരുമ്പോ ആദ്യം കോളേജ് പഠിച്ച കൂട്ടുകാരെ കാണാൻ പോകും. അവരെല്ലാരും വിളിച്ച് വരുത്തി കുറച്ച് വൈവൊക്കെ അടിച്ചിരുന്നതിന് ശേഷം പിന്നെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോകും. പിന്നെ നല്ല ഫുഡ് കഴിക്കും. പിന്നെ വീട്ടുകാരും കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാനോ ഫുഡ് കഴിക്കാനോ അവര് വീട്ടൊക്കെ കുറച്ച് സമയം ചെലവഴിക്കും. അങ്ങനെയൊക്കെ ഉള്ളത്. അങ്ങനെ അങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോ ട്രെയിൻ പോകുമ്പോൾ നല്ല സമയം പെട്ടെന്ന് പോകും.
1: മൊത്തത്തിൽ ആടി തിമിർപ്പന്നെ തിമിർതവും തിമിർതവും
0: തിമിർതവും തിമിർതവും.
1: ആ തിമിർപ്പിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: ആ ആ തിമിർത്തിൽ ഒരു പാട്ട് കേട്ടാ.
1: ഏത് പാട്ടാ ഇഷ്ടം?
0: ഞാൻ എന്റെ കമ്മിക്ക് വേണ്ടി അനുരാഗത്തിൻ വേളയിൽ എന്നൊരു പാട്ട്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. തട്ടത്തിമറയസിലെ അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ എന്ന പാട്ട്.
1: കാമുക ഇപ്പോഴും ഉണ്ടോ? നല്ല രീതിയിൽ കുടുംബ ജീവിതം നയിക്കുകയാണോ?
0: ഇല്ല ഇല്ല ഇല്ല, കാമുക ഇപ്പൊ വേറെ ആരുടെ ആയിരുന്നു കുടുംബ ജീവിതം നയിക്കുന്നുണ്ട്.
1: അതാ ഞാൻ ചോദിച്ചത്, കാമുക കൂടെ ഉണ്ടോ അതോ നന്നായിട്ട് കുടുംബ ജീവിതം നയിക്കുകയാണോ?
0: ഇല്ല, കാമുക കൂടെ ഇല്ല. അതല്ല, കോളേജ് ലൈഫിലെ ഒരു ടൈം ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ അതെല്ലാം അങ്ങ് മാറി.
1: പോകാൻ പോകട്ടും, പോടാ
0: പോകട്ടും പോടാ.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
0: ഓക്കെ ഓക്കെ, താങ്ക്സ് ചേട്ടാ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. അഫ്സൽ, ജോത്സ്ന എന്നിവർ പാടിയത് ചിത്രം ലയൻ. കൈതപ്രത്തിന്റെ വരികൾ ദീപക് ദേവിന്റെ സംഗീതം.

0: नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: സ്വപ്നക്കോട് എന്ന ചിത്രത്തിന്
0: നക്ലി വെബ്സൈറ്റ് സാങ്ഷൻ ലെറ്റേഴ്സ് ഓർ ദസ്തഖത്ത് സെ ലോഗോ കോ ഫസാതേ ഹൈ
1: സച്ച്
0: സീധാ ബാങ്ക് യാ വിത്ത് സൻസ്ഥാ മേ ജാഓ യാ സർക്കാരി വെബ്സൈറ്റ് സെ ലോൺ അപ്ലൈ കരോ സതർക് രഹേ ഓർ ഓൺലൈൻ ഠഗോ സെ ബചേ
1: സമജ് ഗയാ
2: സ്വപ്നക്കോട് എന്ന ചിത്രത്തിന്

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: നാട്ടുരാജാവ് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 423 0 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
1: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
2: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
2: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായ ഒരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിൻ്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
1: മാഡം, ഇന്ന് ഈ ജന്മനായുള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
2: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷേ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
1: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
2: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
1: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
2: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽ റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
2: ചില കുഞ്ഞുങ്ങളിൽ

0: ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞു വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ട്രൈകസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
0: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോയെന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പം സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിസീസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.

0: അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ളോ ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
0: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ. അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡായിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. എൻ്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാകും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
0: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സൂപ്പർമാൻ എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണൻ, സുജാത എന്നിവർ പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കിടേഷ്.

കാശ്മീരം പുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: പി ജയചന്ദ്രൻ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ആലിബാബയും 41 കള്ളന്മാരും. വയലാറിന്റെ രചന, ദേവരാജന്റെ സംഗീതം.

അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം കടൽക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സ്വർണലത പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഹൈവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളി പോവല്ലേ.
1: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
2: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
1: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
2: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
3: ബിച്ചു തിരുമല എഴുതി, എ ടി ഉമർ ഈണമിട്ട്, എസ് ജാനകി പാടിയ ഗാനം. ചിത്രം അണിയാത്ത വളകൾ.

0: മാഷേ, സുഖമാണോ?
1: ആ, സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ.

0: ITI അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: പൂന്നില മഴ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

0: ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: ടാപ്പിളിൽ ഏജൻസീസ്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്മൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: ആധാരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
1: യേശുദാസും ജാനകിയും പാടിയ ഗാനം ചൂള എന്ന ചിത്രത്തിലേത്. രചന പൂവച്ചൽ ഖദർ, സംഗീതം രവീന്ദ്രൻ.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തി. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. വരുന്ന ഉത്സവ സീസണിൽ രാജ്യത്ത് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമാശ്വാസ തുകയുടെ 2ാം ഘട്ടം ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്ന് ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. അമ്മമാരിലും കുട്ടികളിലും കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കെപ്കോയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗിലൂടെ പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ചുമത്തി KCB. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. പ്രിയദർശിനി സർവീസസ് മൂലം പ്രതിസന്ധി നേരിടുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ടറേറ്റിന് മുമ്പിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ്

അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നഴ്സുമാർ സമരം ആരംഭിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6:00.

പ്രിയപ്പെട്ടവരെ, പുതിയൊരാഴ്ചയുടെ ആദ്യ സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തിരക്കുകളൊഴിഞ്ഞ ഈ സന്ധ്യയിൽ സംഗീതത്തിൻ്റെ മാധുര്യവുമായി അനന്തപുരി FM നിങ്ങളോടൊപ്പം. കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ.

0: ബസ്റ്റി എന്ന ചിത്രത്തിനു വേണ്ടി ഔസേപ്പ് അച്ഛൻ സംഗീതം നൽകി സിയ ഉൾ ഹക്ക്, ആര്യ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: ദുൻസ്റ്റൻ അൽസോഫ് എഴുതി, ശ്രീകുമാർ വാസുദേവ് സംഗീതം നൽകി, ഇന്ദ്രാവതി ചൗഹാൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം അംഗം അട്ടഹാസം.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
2: എന്തോറ്റി
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.

0: നെല്ലിക്കം പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി നേഹ എസ് നായർ, വിഷ്ണു വിജയ് എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വിനായക് ശശികുമാറിന്റെ വരികൾ, നേഹ എസ് നായരുടെ സംഗീതം.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: ബി കെ ഹരിനാരായണൻ, എസ് എം കോയ എന്നിവർ എഴുതി, വില്യം ഫ്രാൻസിസ് സംഗീതം നൽകി, വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ബാഡ് ബോയ്സ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

ബോയ്ഗൺവില്ല എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ എഴുതി, സുശിൻ ശ്യാം സംഗീതം നൽകി, മേരിയാൻ അലക്സാണ്ടർ, സുശിൻ ശ്യാം എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: വാഴ ടു എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ഹൈകാർത്തി, പാടിയത് ചിന്മയി കിരൺ, മിന്യ പണിക്കാർ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ.

0: സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, സുദീപ് കുമാർ, രൂപ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാടമ്പി.

വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ്.

0: സ്വിങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
2: സ്വിങ്കറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
0: സ്വിങ്കർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം 4246971 ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: സുജാത, നജീം അർഷാദ് എന്നിവർ പാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ.

0: ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്, തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
1: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
2: ആ മാഷേ, സുഖാണോ?
3: ആ, സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: മോളെ, മോളെ, എന്താ പറഞ്ഞേ? കുന്തല്ല, കൊടച്ചക്രം. ഇതുപോലെ പൂക്കൾ ചിരിക്കണം അല്ലേ?
6: പറ്റുമോ?
5: ഏറ്റു

0: കളിപ്പാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാലും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പരമ്പരയുടെ 4-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല പച്ചക്കറികളുടെയും അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂവിന്റെയും കൃഷിരീതികൾ വിശകലനം ചെയ്യുന്ന സമഗ്ര പ്രതിവാര പരമ്പരയാണിത്. നാം ഓണാവശ്യത്തിനായി നട്ട പച്ചക്കറികൾ തളിർത്ത് വളപ്രയോഗത്തിന്റെ 1-ാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ പച്ചക്കറികളിൽ പ്രയോഗിക്കേണ്ട ജൈവവളങ്ങളെക്കുറിച്ചും പുഷ്പിക്കുന്നതിനുള്ള ലായനികളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ അധ്യായത്തിൽ ജൈവകൃഷി വിദഗ്ധനും നിരവധി പേർക്ക് ഈ രംഗത്ത് പരിശീലനം നൽകിവരുന്ന ശ്രീ ഉള്ളൂർ ആർ രവീന്ദ്രൻ നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ കേട്ടല്ലോ. ഇന്ന് 4-ാം അധ്യായത്തിൽ പച്ചക്കറികൾക്ക് നൽകേണ്ട ജൈവവളങ്ങൾക്കൊപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ രാസവളപ്രയോഗത്തിന്റെ വിവിധ വശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രഭാഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിത്യേനയുള്ള പരിചരണവും കൃത്യസമയത്തുള്ള വളപ്രയോഗവും ഒത്തുചേരുമ്പോൾ വിളവിസ്മയം കൊണ്ട് ഓണസദ്യയൊരുക്കാം. ഇനി നമുക്ക് ഇന്നത്തെ അധ്യായം ശ്രദ്ധാപൂർവം കേൾക്കാം. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവനാണ് വിവിധ രീതിയിലുള്ള വളപ്രയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞുതരുന്നത്.
1: ഓണക്കാല പച്ചക്കറികളുടെ വളപ്രയോഗ രീതികളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. ജൈവ രീതിയിൽ അധിഷ്ഠിതമായ വളപ്രയോഗ രീതികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചത്. മികച്ച വിളവ് കിട്ടുന്നതിനായി ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി അവലംബിക്കുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏറ്റവും അഭികാമ്യം. മണ്ണിന്റെ ഭൌതിക, രാസ, ജൈവ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ജൈവവളങ്ങളും അനുവദനീയമായ അളവിലുള്ള രാസവളങ്ങളും ജീവാണു വളപ്രയോഗവും കൂടി സംയോജിപ്പിച്ച് ചെയ്യുന്ന വളപ്രയോഗ രീതിക്കാണ് സംയോജിത വളപ്രയോഗം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയന്റ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓരോ മണ്ണിന്റെയും തരവും ഘടനയും രചനയും വ്യത്യസ്തമായതിനാൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളപ്രയോഗ രീതി തീരുമാനിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. രണ്ടു തരത്തിലുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെടികൾക്ക് ചെയ്യാറുള്ളത്. ആദ്യത്തേത് അടിസ്ഥാന വളപ്രയോഗം അല്ലെങ്കിൽ അടിവളപ്രയോഗം. രണ്ടാമത്തേത് മേൽവളപ്രയോഗം. ഇംഗ്ലീഷിൽ ഇതിനെ ബേസൽ ആപ്ലിക്കേഷൻ എന്നും ടോപ്പ് ഡ്രസ്സിംഗ് എന്നും വിളിക്കും. മണ്ണിന്റെ പുളിപ്പിനെ ക്രമീകരിച്ച് 2 ആഴ്ച സമയം കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മളുടെ അടിസ്ഥാന വളപ്രയോഗം നടത്തേണ്ടത്. അടിസ്ഥാന വളപ്രയോഗത്തിൽ പ്രധാനമായിട്ടും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, എല്ലുപൊടി, നന്നായി പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക്, ചാമ്പൽ, പിണ്ണാക്കുകൾ എന്നിങ്ങനെയുള്ള ജൈവവളങ്ങൾ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അത് ചെടികളുടെ വേരോട്ടത്തെയും മണ്ണിലെ വായുസഞ്ചാരത്തെയും മണ്ണിന്റെ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷിയെയും മണ്ണിലെ സൂക്ഷ്മാണു സാന്നിധ്യത്തെയും എല്ലാം പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. അത് വലിയ അളവിൽ ചേർത്ത് കൊടുക്കണം എന്നാണ് ശാസ്ത്രീയമായ ശുപാർശ. അതായത് 1 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആളുകൾ 80 കിലോ മുതൽ 100 കിലോഗ്രാം വരെ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് മണ്ണിന്റെ ഫോസ്ഫറസ് അംശം കൂട്ടുന്നതിനായി റോക്ക് ഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്ന മസൂറി ഫോസ്, രാജ് ഫോസ് പോലെയുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കുന്നത് തുടക്കത്തിൽ തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ വേരുകൾ വളരാൻ സഹായകമാകും. അതോടൊപ്പം തന്നെ ചെടിയുടെ ആദ്യ ഘട്ടത്തിലെ വളർച്ചയെ മെച്ചപ്പെടുത്തുന്നതിനായി നൈട്രജനും പൊട്ടാസ്യവും അടങ്ങിയ വളങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് അടിസ്ഥാന വളപ്രയോഗം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ വിളകൾക്കും അതിൽ തന്നെ സങ്കര ഇനങ്ങളാണോ, അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണോ, നാടൻ ഇനങ്ങളാണോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാറുമുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന്, പ്രാദേശികമായി നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളങ്ങളാണ്. അതിൽ ബയോഗ്യാസ് പ്ലാന്റുകളുള്ള ആളുകൾക്ക് ബയോഗ്യാസിന്റെ സ്ലറി 3 ഇരട്ടി മുതൽ 4 ഇരട്ടി വരെ വെള്ളം ചേർത്ത് ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. ജീവാമൃത പ്രയോഗം നടത്താം. വളച്ചായ ഉണ്ടാക്കാം. ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് പോലെയുള്ള വളർച്ചാ ത്വരകങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാം.

ഇതോടൊപ്പം തന്നെ നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്ന വാട്ടർ സോല്യുബിൾ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജലലേയ വളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ പ്രധാനമായും നമുക്ക് രണ്ട് വളങ്ങളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. ഒന്ന് നാനോ യൂറിയ, രണ്ട് നാനോ ഡി എ പി. നാനോ യൂറിയ എന്ന വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 മുതൽ 4 മില്ലി വരെ ലയിപ്പിച്ച് നല്ല സ്പ്രേയറുകൾ ഉപയോഗിച്ച് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നാനോ ഡി എ പി, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നുള്ള വളം വിത്തിൽ പുരട്ടിയും ഇലകളിൽ തളിച്ചും നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. നമ്മൾ നടാനെടുക്കുന്ന അല്ലെങ്കിൽ പാകാനെടുക്കുന്ന വിത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ലയിപ്പിച്ച ലായനിയിൽ 1 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുന്നത് അതിൻ്റെ മുളകളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ 2 മുതൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് നാനോ രൂപത്തിലുള്ളത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും കൂടുതൽ ഗുണം ചെയ്യും. അപ്പം ഇത് ആധുനിക കാലത്തിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളാണ്. നമുക്ക് കുറച്ച് വളം കൊണ്ട് കൂടുതൽ ചെടികളെ പോഷിപ്പിക്കാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് നാനോ വളങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് 19:19:19 എന്നുള്ള അനുപാതത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ 100% വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ലഭ്യമാണ്. ചെടിയുടെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായി ഇലകൾ കുളിപ്പിച്ച് തളിക്കുന്നത് വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ചെടികൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്ന ഒരു മൂലകത്തിന്റെ ദൗർലഭ്യമാണ് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി. അപ്പോൾ കാൽസ്യം ഇലകൾക്ക് നല്ല വിരിവും കട്ടിയും രോഗ കീട പ്രതിരോധ ശേഷിയും നൽകുന്ന ഒരു മൂലകമായതിനാൽ കാൽസ്യം നൈട്രേറ്റ് എന്ന രൂപത്തിലുള്ള ജലലേയ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്നുള്ള രീതിയിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് ഒരുമിച്ചല്ല ചെയ്യേണ്ടത്. ഈ ആഴ്ച 19:19 ആണ് ചെയ്തതെങ്കിൽ അടുത്ത ഡോസ് അടുത്ത ആഴ്ചയിൽ കാൽസ്യം നൈട്രേറ്റ് എന്നുള്ള രൂപത്തിലാകാം. ഇനി ചെടികൾ പൂക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടാസ്യത്തിന്റെ ആവശ്യം ചെടികൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് മണ്ണിൽ പൊട്ടാസ്യം അടങ്ങിയ പൊട്ടാഷ് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ അലിയുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ എസ് ഒ പി എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികളുടെ വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ചെടികൾക്ക് അനിവാര്യമാണ്. അത് പ്രധാനമായും അടിസ്ഥാന വളപ്രയോഗത്തിന്റെ രൂപത്തിലും ചെടികളുടെ ഓരോ വിളവെടുപ്പിനു ശേഷം അടുത്ത വിളവെടുപ്പിന് കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള മേൽവളപ്രയോഗ രൂപത്തിലും ആകാം. അപ്പോൾ മണ്ണ് പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തി മണ്ണിന്റെ അമ്ലതയെ ക്രമീകരിച്ച് ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന വളപ്രയോഗവും അതോടൊപ്പം തന്നെ മേൽവളപ്രയോഗവും ചെയ്യുന്ന രീതിയായിരിക്കണം കൃഷിക്കാർ അനുവർത്തിക്കേണ്ടത്. അപ്പം ഇത്തരത്തിൽ ജൈവവളങ്ങളും അനുവദനീയമായ രാസവളങ്ങളും നാനോ വളങ്ങളും ജലലേയ വളങ്ങളും ജീവാണുവളങ്ങളും അടങ്ങിയ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി മണ്ണിന്റെ ആരോഗ്യത്തിനും ചെടികളുടെ മികച്ച വിളവിനും നമ്മളെ സഹായിക്കും. അതേസമയം വീട്ടിൽ പശു, ആട്, കോഴി പോലെയുള്ള വളർത്തുമൃഗങ്ങളുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്വന്തമായി ജൈവവള ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന കർഷകർ തീർച്ചയായും അവരുടെ ലഭ്യമായ വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വളപ്രയോഗ രീതി അനുവർത്തിക്കാം. അതേസമയം ഇത്തരം സംവിധാനങ്ങളില്ലാത്ത കർഷകരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജലലേയ വളങ്ങളും നാനോ വളങ്ങളും ഉപയോഗിച്ചിട്ടുള്ള

ഓണക്കാലത്ത് പൂക്കൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ പൂക്കളുടെ ലഭ്യത നമ്മൾ ചെണ്ടുമല്ലി പൂക്കളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. അപ്പം അതിന്റെ അടിസ്ഥാന വളപ്രയോഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പം തുടങ്ങിയിട്ടുണ്ടാവും, മിക്കവാറും ആളുകൾ അതിന്റെ തൈകൾ പറിച്ച് നട്ടിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണിന്റെ പുളിപ്പ് ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ ചേർത്ത് 2 ആഴ്ച ഇട്ടതിന് ശേഷം 1 സെന്റ് സ്ഥലത്തേക്ക് 100 കിലോ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും അടിസ്ഥാന വളമായി 1 സെന്റ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയ, 400 ഗ്രാം മസൂറിഫോസ്, 100 ഗ്രാം പൊട്ടാഷ് എന്നീ അളവിൽ NPK വളങ്ങളും അടിസ്ഥാന വളമായി ചേർത്ത് കൊടുക്കണം. ഇത് 1 സെന്റിൽ ഏകദേശം 200 ചെടികളാണുള്ളത്.

0: കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം നല്ല കരുത്തുള്ള ചെടികൾക്ക് ഇത്തരത്തിലുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ചെടികളിൽ വളർച്ച കുറവുള്ള വളങ്ങൾ നോക്കി അവർക്ക് പ്രത്യേകമായ ഒരു പരിചരണവും കൂടി കൊടുക്കാം. അപ്പം ഇങ്ങനെ രണ്ട് വളപ്രയോഗം, ഒരു അടിസ്ഥാന വളപ്രയോഗവും ഒരു മേൽവളവും മറ്റ് പരിപാലനവും കളനിയന്ത്രണവും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 60-65 ദിവസം കഴിയുമ്പോൾ നമുക്ക് പൂക്കൾ വിളവെടുത്ത് തുടങ്ങാൻ സാധിക്കും.
1: കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ പറഞ്ഞുതന്ന വളപ്രയോഗ രീതികൾ മനസ്സിലാക്കിയല്ലോ. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി കൃഷിയെ മാറ്റിയാൽ ആഘോഷവേളകൾ മാത്രമല്ല എല്ലാ ദിവസവും രുചിയുള്ള ഭക്ഷണം വിഷമില്ലാതെ കഴിക്കാം. അതിന് ഇന്ന് ഓരോ കുടുംബവും തയ്യാറായി കഴിഞ്ഞു. നമുക്കൊന്നായി അണിചേരാം വിളവിന്റെ വിള സമൃദ്ധിക്കായി.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സമയം 6 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തി. ആസൂത്രണ ബോർഡിലെ PSC നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ ഉത്തരവിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നിർദ്ദേശം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകളുടെ നിർമ്മാണം സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കൊറോ ഹെൽത്ത് കമ്പനി നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം. ജീവനക്കാർക്ക് ഓഫീസിൽ കയറി ജോലി ചെയ്യാൻ സൌകര്യമൊരുക്കും. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. വരുന്ന ഉത്സവ സീസണിൽ രാജ്യത്ത് 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗിലൂടെ പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ചുമത്തി KCB. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ട്

കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും. ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം തടയാം, ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം. ഇതിൽ നാട്ടക്കുറിഞ്ചി രാഗത്തെ പരിചയപ്പെടാം. 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9:30 സംഗീതസുധ, SK മഹതിയുടെ സംഗീത കച്ചേരി. കൊടുന്തരപ്പള്ളി സുബരാമൻ വയലിൻ, കൊടുന്തരപ്പള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർ ശംഖ്. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി അറിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് തോംസൺ ആന്റണി. രാവിലെ 6:02 അറിയിപ്പിളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത ആലപിക്കുന്നത് ഖാലി. ഉദയഗീതം മഞ്ജു തോമസ് പാടിയത്. പ്രഭാതപേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിലെന്ന്. 7:15 ആരണ്യകം ആയരാരോഗ്യം. തുടർന്ന് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 71 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 12:00 ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഗാനോപഹാരം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയിപ്പൂക്കൾ. പന്ത്രണ്ട് 2 കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര പ്രാവ് ഭാഗം 8. 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര കൗമാരക്കാരിലെ ആർത്തവം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. 1:20 ക്യാമ്പസ് കളേഴ്സ്, 2:20 മായാമുദ്രകൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുത്തത് ആദ്യഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 തിരയിപ്പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും

വീടും. വെൺമണിയിലെ നാട്ടുചന്ത, ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം, പ്രത്യേക പരിപാടി. ഏഴ് ഇരുപതിനും എട്ട് രണ്ടിനും ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, തോംസൺ ആന്റണി അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതിയറിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: പിറ്റാഫിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
1: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
2: പിറ്റാഫിലിൽ ഏജൻസീസ്.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ, പാടിയത് യേശുദാസ്, ചിത്രം തിളക്കം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു.

0: ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലന്റിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
1: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
0: ഓണക്കാലത്ത് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. പാലക്കാട് ജില്ലാതല പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് കെ പി ആർ പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
2: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാല് നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
0: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും ടി ബി ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതുമാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ്

0: തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കുകൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
0: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

0: സന്ധ്യാഗീതം ഇനി നാളെ വൈകുന്നേരം 6:20 കേൾക്കാം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേടും
2: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സഹായം എന്നത് ആവശ്യത്തിലധികമുള്ള സമ്പത്തിന്റെ വിതരണം മാത്രമല്ല, നമുക്കുള്ളതിന്റെയൊക്കെ പങ്കുവയ്ക്കലാണ്. പണമോ പാരിതോഷികങ്ങളോ മാത്രമല്ല സമ്മാനം, പുഞ്ചിരിയും സ്നേഹവും അഭിനന്ദനവും ആശ്വാസവാക്കും ഒക്കെ സമ്മാനങ്ങളാണ്. അതുമാത്രമാവും ചിലപ്പോൾ ചിലർ പ്രതീക്ഷിക്കുന്നതും. ഈ നല്ല ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് പോകാം. ജന്തുജന്യ രോഗങ്ങൾ, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരഭിമുഖമാണ് ഇന്ന് വയലിൻ വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളർത്തുമൃഗങ്ങൾക്കുണ്ടാവുന്ന പല അസുഖങ്ങളും മനുഷ്യരിലേക്ക് വേഗം പകരാൻ സാധ്യതയുണ്ട്. പല ജന്തുജന്യ രോഗങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ ജീവഹാനിക്ക് വരെ കാരണമാകും. സൂക്ഷ്മ ശ്രദ്ധ വേണ്ടുന്ന ഒരു മേഖലയാണിത്. മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ ഈ രോഗങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് രോഗം വരാം. ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇന്നത്തെ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം കേൾക്കാം. ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ചോദ്യം കേട്ടല്ലോ, ഉത്തരം ഇപ്പോൾ പറയില്ല, ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാം. ഷിബു ജോർജാണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിക്കുന്നത്.
3: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കർഷകർക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി. എന്നാലും ഒന്ന് വിശദീകരിക്കാവോ, ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
4: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് ജന്തുജന്യ രോഗം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏറ്റവും കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗോള താപനിലയുടെ വർധനവ്, കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പം അമിതമായിട്ടുള്ള മഴയും വേനലും, ഗ്ലോബൽ വാർമിംഗ്, അത് കാരണം ഇപ്പോൾ ഒരുപാട് പ്രാണികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കൊതുക്, ചെള്ള്, ഇപ്പം ഇതുവഴിയൊക്കെ ഇതൊക്കെ പല അസുഖങ്ങളുടെയും വാഹകരാണ്. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര യാത്രകൾ, അതുവഴിയും രോഗാണുക്കളുടെ സംക്രമണം നടക്കുന്നുണ്ട്. പിന്നെ വനനശീകരണം, ഇപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ജന്തുജന്യ രോഗങ്ങൾ കാണുന്നുണ്ട്.
3: പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അത് ഏതൊക്കെയാണ്?
4: ഇപ്പോൾ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്നുകാലികളിൽ ബ്രൂസല്ലോസിസ്, ക്ഷയം എന്ന് പറയുന്നത് അഥവാ ട്യൂബക്കുലോസിസ്, പിന്നെ ആന്ത്രാക്സ് ഉണ്ട്, പിന്നെ ലെപ്റ്റോസ്പൈറസിസ് അഥവാ എലിപ്പനി, പിന്നെ ചെറിയ ഈ വട്ടച്ചൊറി എന്നൊക്കെ പറഞ്ഞ ഫംഗൽ അസുഖങ്ങളും, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
3: അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബ്രൂസല്ലോസിസിനെ കുറിച്ച് സംസാരിച്ചാൽ, ഈ ബ്രൂസല്ലോസിസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്?
4: ബ്രൂസല്ല എന്ന് പറയുന്നത് പല വകഭേദങ്ങളും, ബ്രൂസല്ല അബോർട്ടസ് ഉണ്ട്, ബ്രൂസല്ല മെലിറ്റൻസസ്, ബ്രൂസല്ല സൂയിസിസ്, അങ്ങനെ വരുന്ന പല വകഭേദങ്ങളുള്ള ബ്രൂസല്ല എന്നൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന അസുഖമാണ്. അത് പശുക്കളെ ബാധിക്കുന്നുണ്ട്, ആടുകളെ ബാധിക്കുന്നുണ്ട്, പന്നുകളെ ബാധിക്കുന്നുണ്ട്.
3: ബാക്ടീരിയൽ രോഗമാണ് ഇത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
4: മനുഷ്യരിൽ കൂടുതലെന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത പനി ആണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം. പിന്നെ വിട്ടുമാറാത്ത പനിയും വിറയലും, അതുപോലെ ഇപ്പോൾ സന്ധിവേദന ഉണ്ടാവാം, ശരീരവേദന. പിന്നെ പുരുഷന്മാരിൽ വൃഷ്ണവീക്കം വരും, സ്ത്രീകളിലാണെങ്കിൽ ഗർഭമലസൽ. ഇതൊക്കെയാണ് മനുഷ്യരിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇത് തന്നെയാണ് ഏകദേശം മൃഗങ്ങളിലും കാണുന്നത്. വിത്തുകാള, അതുപോലെ ആൺപന്നി, ഇതിലൊക്കെ തന്നെ വൃഷ്ണവീക്കം വന്ന് പശുക്കളിൽ ഗർഭവത്സരം അല്ലാതെ തന്നെ ചിലപ്പോൾ കുട്ടി ചത്ത് പുറത്ത് വരിക, സ്റ്റിൽ ബർത്ത് എന്ന് പറയും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ മറിവുള്ള പ്ലാസൻ്റ പോവാതിരിക്കുക, ഇത്തരം വധിതാ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇതിനു പുറമെ പശുക്കളിൽ ജോയിന്റ് സ്വെല്ലിംഗ്, അതായത് സന്ധിവീക്കവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുതിരയിലാണെങ്കിൽ കഴുത്തിന്റെ അവിടെ പൊട്ടി കഴുത്തിന്റെ അപ്പുറം ഭാഗത്ത് ഇതുപോലെ മുറിവുകളും ഉണ്ടാവാറുണ്ട്.
3: അപ്പൊ ഈ ബ്രൂസലോസിസ് ബാധിച്ച പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് ഈ രോഗം എങ്ങനെയാ പകരുന്നത്?
4: പ്രധാനമായിട്ടും പാലിൽ കൂടെ പകരാവുന്ന ഒരു അസുഖമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമുകളിലും മറ്റും, ഈ ഞാൻ പറഞ്ഞല്ലോ, ഗർഭമലസൊന്നും മറുപിള്ള പോകാതിരിക്കുക, കൈയുറയൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് തൊക്കിൽ കൂടെ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള, മുറിവില്ലെങ്കിൽ പോലും തൊക്കിൽ കൂടെ കയറാൻ സാധ്യതയുള്ളൊരു ബാക്ടീരിയയാണ് ബ്രൂസല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫാമില് ഒരു പശുവിന് വന്നു എന്നിരിക്കട്ടെ, ഇതിന്റെ വിസർജ്യങ്ങളിൽ കൂടെ ഈ ബാക്ടീരിയ പൊയ്ക്കൊണ്ടിരിക്കും, അതുവഴി മറ്റ്
3: പശുക്കളിലും
4: അത് ബാധിക്കും.
3: അപ്പൊ മനുഷ്യരിൽ വരുന്നത് പ്രധാനമായി
4: മനുഷ്യരിൽ വരുന്നത് പാല്. അത് മാത്രമല്ല, ഇപ്പോൾ ഗർഭം അലസിയിരിക്കുമ്പോൾ ഈ ഗർഭപാത്രത്തിൽ നിന്ന് ഇങ്ങനെ സ്രവങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് വാലിട്ടാട്ടുമ്പോഴത്തേക്ക് അത് നേരെ കണ്ണിലേക്ക് തെറിക്കും, അങ്ങനെയും ഒക്കെ
3: പകരാനുള്ള സാധ്യത. മാംസത്തിൽ നിന്ന് ഇത് പകരുമോ?
4: മാംസത്തിൽ നിന്നുള്ള പകരാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും ഈ ബ്രൂസല്ല വന്ന് പല ആൾക്കാരും പോയി ഇതിനെ അറവുശാലയിൽ കൊണ്ടുപോയി അറക്കാറുണ്ട്. അപ്പൊ അത് നേരെ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ മാംസത്തിൽ നിന്ന് വരാം. പക്ഷേ മാംസം ശരിയായ രീതിയിൽ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ മാംസം ഭക്ഷിക്കാവുന്നതാണ്.
3: ഇതിന്റെ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ ബ്രൂസല്ല രോഗത്തിന്റെ?
4: കേരളത്തിലെ ബ്രൂസല്ല രോഗം നോക്കുകയാണെങ്കിൽ പലതും ഈ തമിഴ്നാട് ഭാഗത്തു നിന്നൊക്കെ ചന്തയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരുന്ന മൃഗങ്ങൾക്ക് ബ്രൂസല്ല കാണുന്നുണ്ട്. കഴിവതും നമുക്ക് അറിയാവുന്ന നല്ല പശുക്കളെ വിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ വേറെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പശുവിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ മറ്റു പശുക്കളുമായിട്ട് കെട്ടിപ്പാർപ്പിക്കാതെ 3 ആഴ്ച എന്തെങ്കിലും അതിനെ
3: നിരീക്ഷിച്ചിട്ട്,
4: ക്വാറന്റൈൻ എന്ന് പറയും, നിരീക്ഷിച്ചിട്ട് മാത്രമേ മറ്റ് പശുക്കളോട് പാർപ്പിക്കാറുള്ളൂ. പിന്നെ ഗർഭം അലസി പോവുകയോ കുട്ടി ചത്ത് പുറത്തു വരികയാണ് അങ്ങനെ എന്തെങ്കിലുമുള്ള ലക്ഷണം കാണുകയാണെങ്കിൽ അപ്പം തന്നെ ആ പശുവിനെ അല്ലെങ്കിൽ ആടിന് അല്ലെങ്കിൽ പന്നിയെ ഇതിനൊക്കെ വരാമെന്നാണ് അതിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. മാറ്റി നിർത്തിയ ശേഷം ഒരു ലബോറട്ടറി പരിശോധന നടത്തി രോഗമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി ഉള്ള അറവുശാലകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിന് ദേഹവധം ചെയ്യുന്നതാണ് നല്ലത്. ശാസ്ത്രീയമായ അറവുശാല ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇതിന്റെ അകിടും ഇതിന്റെ ഗർഭപാത്രവും ഒക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്. 4 മുതൽ 8 മാസം പ്രായമുള്ള പശുക്കുട്ടികളിൽ ഇതിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് അത് ഒറ്റ തവണ എടുത്താൽ മതി,
3: ലൈഫ് ലോങ് നമുക്ക്
4: അതിന്റെ
3: പ്രതിരോധം കിട്ടും. അടുത്ത ഒരു രോഗം സാർ സൂചിപ്പിച്ചത് ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗമാണ്. അപ്പം ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാം ഇതും സെയിം തന്നെയാണോ?
4: ഏകദേശം ക്ഷയം അഥവാ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് അതൊരു
3: ബാക്ടീരിയ
4: കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇതിനും പല വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ കന്നുകാലികളിൽ അല്ലെങ്കിൽ പശുക്കളിൽ കൂടുതലും മൈക്രോബാക്ടീരിയം ബോവിസ് ആണ്. മനുഷ്യനിലാണെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. പിന്നെ പക്ഷികളിൽ മൈക്രോബാക്ടീരിയം ഏവിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കന്നുകാലികൾക്ക് പുറമെ ആനകളിലും ഇപ്പോൾ കേരളത്തിൽ ട്യൂബർക്ലോസിസ് റിപ്പോർട്ടുകളുണ്ട്. മാനുകളിലൊക്കെ ഒരുപാട് കേസുകൾ ട്യൂബർക്ലോസിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്നാണെങ്കിൽ ഇത് മനുഷ്യൻ്റെയും മൃഗങ്ങളിലുള്ള ലക്ഷണങ്ങൾ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷെ മനുഷ്യരിൽ പനിയുണ്ടാവും, മൃഗങ്ങളിൽ പനിയുണ്ടാവില്ല എന്നൊരു വ്യത്യാസം. അപ്പോൾ 1 പനി, പിന്നെ വിട്ടുമാറാത്ത കഫത്തോടു കൂടിയുള്ള ചുമ, പിന്നെ ശരീരത്തൂക്കം കുറഞ്ഞു വരിക, വല്ലാതെ ക്ഷീണിച്ച് നമ്മൾ എത്ര ഭക്ഷണം കൊടുത്താലും തീറ്റ കൊടുത്താലും അത് ആരോഗ്യം വെക്കാതെ എല്ലും തോലുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രധാനമായിട്ടും ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ക്ഷയം വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു മുഴ പോലെ വരും. മനുഷ്യന്റെയും മൃഗത്തിന്റെയും പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബാക്ടീരിയ ഇതെല്ലാം വന്ന് മൂടി ഒരു അതും സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് മുഴ പോലെ വരുന്നു. അപ്പോൾ ഈ ശ്വാസകോശം വികസിക്കാൻ പറ്റാതെ ചുമ വിട്ടുമാറാത്ത ചുമ അത് കാരണം വരുന്നുണ്ട്. ഇതിന് പുറമെ ഇത് പൾമണറി ടി ബി എന്ന് പറയും. ശ്വാസകോശത്തെ വരുന്ന പൾമണറി ടി ബി എന്ന് പറയും. അല്ലാതെ ശ്വാസകോശത്തിന് വെളിയിലും കുടലിൽ വരാം. കുടലിൽ വന്നാൽ വയറിളക്കം, അതിൽ രക്തം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് എക്സ്ട്രാ പൾമണറി ടി ബി എന്ന് പറയും. പിന്നെ നട്ടലിൽ വേണമെങ്കിൽ വരാം. നട്ടലിൽ വന്നു കഴിഞ്ഞാൽ നട്ടലിലുള്ള വേദനയും അങ്ങനെയുള്ള ഇത്. പിന്നെ വളരെ തീവ്രമായിട്ടുള്ള ഒരു അസുഖമാണ് തലച്ചോറിനെ ബാധിച്ചിട്ട് മസ്തിഷ്ക ജ്വരം എല്ലാം സംഭവിക്കാവുന്നതാണ്.
3: അപ്പൊ ഈ രോഗം എങ്ങനെയാ പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് വരുന്നത്?
4: പ്രധാനമായിട്ടും പാലിൽ കൂടെ തന്നെയാണ്.
3: ഇതും പാലിൽ കൂടെ
4: തന്നെ വരുന്നൊരു അസുഖമാണ്. സാധാരണ ഇത് അറക്കുമ്പോഴത്തേക്ക് ഈ മുഴ വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ട് ആരും ആ ഇറച്ചി ഉപയോഗിക്കാറില്ല, അതിനെ വെട്ടിമാറ്റും. എന്നാലും അശാസ്ത്രീയമായിട്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഇറച്ചി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യനെയും ബാധിക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ഒരു നല്ല ശാസ്ത്രീയമായിട്ടുള്ള അറിവുശാലകളിലാണ് ശരിക്കും വേണ്ടത്. അതിലാണ് ഇത്തരം അസുഖങ്ങളെ നമുക്ക് യഥാസമയം മനസ്സിലാക്കുകയും അത്
3: പടരാതിരിക്കാനുള്ള നടപടി എടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം മൃഗങ്ങൾക്ക് വരുമ്പം അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്തുവാണ്?
4: ഇത് ചികിത്സിച്ച് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. പിന്നെ മനുഷ്യർക്ക് തന്നെ ഏകദേശം മാസങ്ങളോളം വരെ ഇതിന്റെ മരുന്ന് കൊടുക്കേണ്ടി വരും. മൃഗങ്ങളിൽ ഇത് പ്രായോഗികമല്ല, കാരണം ഇത് മാറാനായിട്ട് മാസങ്ങളെടുക്കുകയും ഒന്ന് ചികിത്സാ ചെലവ്, പിന്നെ ഇത് വായുവിൽ കൂടെ പകരുന്നതും കൂടെയാണ്. ഇതേപോലെ തന്നെയാണ് ബ്രൂസല്ലയും. ബ്രൂസല്ലയും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള, ഈ ക്ഷയവും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള. അപ്പൊ ഇത് ഒരുപാട് നാള് ഇതിന്റെ ചികിത്സ തുടരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പ്രായോഗികമല്ല.
3: എക്കണോമിക്കും അല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗം എന്ന് പറയുന്നത് ആന്ത്രാക്സ് ആണ്. ഇതൊരു ബയോ വെപ്പണായിട്ട് വരെ യൂസ് ചെയ്യാറുണ്ട് ആന്ത്രാക്സിനെ, അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
4: ആന്ത്രാക്സും ബാസില്ലസ് ആന്ത്രാക്സിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ അങ്ങിങ്ങായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസുഖം, എന്നാലും ഉണ്ട് താനും. അപ്പൊ ഇത് മുഖ്യമായിട്ടും വേനൽ സമയത്ത് സസ്യബുക്കുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് പശു, ആട്, പന്നി, ആനകളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആതിരപ്പള്ളി ഏരിയയിലുള്ള കാട്ടുപന്നികളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇത് മാരകമായ രോഗമാണ്. മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ രോഗം പശുക്കളിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇത് ചത്തുകിടക്കുന്നതാണ്. പെട്ടെന്ന് അങ്ങ് വീണ് ചാവുന്ന ഒരു അസുഖമാണ്. ചാവുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ പല ദ്വാരങ്ങളിൽ നിന്നും, അത് മൂക്കിൽ നിന്നും, വായിൽ നിന്നും, മലദ്വാരത്തു നിന്നും, ചെവിയിൽ നിന്നും ഒക്കെ എല്ലാ ദ്വാരത്തിൽ കൂടെയും, ഒരുമിച്ച് വരണമെന്നില്ല, ഏതെങ്കിലും ദ്വാരത്തിൽ കൂടെ അല്ലെ പല ദ്വാരങ്ങളിലൂടെ കട്ട പിടിക്കാത്ത രക്തം,
3: രക്തസ്രാവം,
4: രക്തസ്രാവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ വയറ് വീർത്തിരിക്കുന്ന, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഇതാണ്. നമുക്ക് ചികിത്സയ്ക്ക് ഒരു അവസരം തന്നെ കിട്ടില്ല. ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വീണ് മരിക്കുന്നു, ദ്വാരങ്ങളിൽ കൂടെ രക്തം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പറയാറില്ല. അതിന്റെ ചെവിയുടെ അറ്റം അല്ലെങ്കിൽ രക്തം എടുത്തിട്ട് സ്മിയറാക്കി ലബോറട്ടറിയിൽ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ സ്രവങ്ങൾ അന്തരീക്ഷമായിട്ട് സമ്പർക്കം വരുമ്പോൾ ഇതിന്റെ ഒരു ചുറ്റും ഒരു കവചം ഉണ്ടാവുന്നു. അപ്പൊ ഈ കവചത്തിനുള്ളിലായിരിക്കും ഈ ബാക്ടീരിയ നിൽക്കുന്നത്. ഇത് എല്ലാ കാലാവസ്ഥയും തരണം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ഇതാണ്. വർഷങ്ങളോളം മണ്ണിൽ കിടക്കും. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് പുല്ലിന്റെ കുറവ് വരുമ്പോഴത്തേക്ക് പശുക്കളെല്ലാം മണ്ണിനോട് ചേർന്ന് മേയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മണ്ണിൽ കിടക്കുന്ന കവചത്തോടുകൂടിയുള്ള ബാക്ടീരിയ മൃഗത്തിന്റെ ഉള്ളിൽ പോവുകയും ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ പുറത്തു വന്ന് മനുഷ്യന് അസുഖം വരാൻ ചാൻസ്. ഇപ്പൊ മനുഷ്യരെ പറഞ്ഞിടത്തോളം മനുഷ്യർക്കും പല രീതിയിലുള്ള ആന്ത്രാക്സ് വരും. ഒന്ന്,
3: ജന്തുവിൽ നിന്ന് മനുഷ്യരിലോട്ട് എങ്ങനെയാ വരുന്നത്? ഇത്
4: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടുള്ളത് ഒഡീസയിലാണ്. ഈ ചത്ത മൃഗത്തിന്റെ ഇറച്ചി കഴിക്കുന്നുണ്ട് വരുന്നതാണ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ തോല് കൈകാര്യം ചെയ്യുന്നതിൽ, ഇപ്പൊ പശു ചത്തി കഴിഞ്ഞാൽ അതിന്റെ തോലിന് 3000-4000 രൂപ കിട്ടും. അപ്പൊ അത് തോല് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അറവുശാലയിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ നേരെ അറവുശാലയെ കൊണ്ട് അറക്കുന്ന ആൾക്കാർക്കും ഇത് വരാം. ഇവിടെയും ശാസ്ത്രീയമായ അറവുശാലയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
3: മാംസം നല്ലപോലെ വെച്ചാൽ പിന്നെ അതിൽ വരത്തില്ല,
4: പാചകം ചെയ്ത് കഴിഞ്ഞാല് പ്രശ്നമില്ല. പിന്നെ മനുഷ്യർക്ക് ഇപ്പൊ ഈ ചെമ്മരിയാടിന്റെ കമ്പിളി പുതുപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ രോമങ്ങൾ വെട്ടുന്നവർക്ക് ശ്വാസകോശത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ തോലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് കയ്യിലും ഒക്കെ ഉണ്ടാവാം.
3: മനുഷ്യരിലും ഇത് മാരകമാണോ?
4: അത്രത്തോളം മരകമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇറച്ചി കഴിക്കുന്ന ആൾക്ക് ഒരു 20% ആണ് മരണനിരക്കുള്ളത്. അത്ര തീവ്രമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മാത്രമേ മരണം സംഭവിക്കൂ, ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. പക്ഷെ ശ്വാസകോശത്തെ ബാധിക്കുകയാണെങ്കിൽ, അത് ഈ ചെമ്മരിയാടിന്റെ രോമമെടുക്കുന്ന കമ്പിളി പുതപ്പൊക്കെ ഉണ്ടാക്കാൻ, അത് കുറച്ച് മാരകമായിട്ടുള്ള ഇതാണ്. എന്നാലും ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ.
3: ഡോക്ടർ സഞ്ജയ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലെപ്റ്റോസ് വൈറസസിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. എലിപ്പനി, ഇതൊരു കോമൺ ഡിസീസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതൊരു ജന്തുജന്യ രോഗമാണ്.
4: ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി, അതും ഒരു ബാക്ടീരിയയിൽ ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ 260 ബാക്ടീരിയ ഉണ്ടെങ്കിലും കുറച്ച് ബാക്ടീരിയ മാത്രമാണ് രോഗം ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും, പ്രത്യേകിച്ച് നായ്ക്കളെയും വന്യമൃഗങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ അസുഖമാണ്. ഇത് എലികളാണ് ഇതിന്റെ നിശബ്ദ വാഹകരാണ്. ഈ എലികൾക്ക് അസുഖമൊന്നും വരില്ല, എന്നാൽ അതിന്റെ വൃക്കയിൽ ഇത് പെറ്റുപെരുകി മൂത്രത്തിൽ കൂടെ ഇത് വെളിയിൽ പോകുന്നു. അവിടെയാണ് ഈ പ്രശ്നം. ഈ മൂത്രം ചെന്ന് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഭക്ഷണത്തിലോ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ തീറ്റപാത്രത്തിലോ, അല്ലെങ്കിൽ ഇതിന്റെ കുടിവെള്ളത്തിലോ രോഗാണുള്ള എലിയുടെ മൂത്രം വഴി ഉള്ളിൽ പോവുകയാണെങ്കിൽ അസുഖം ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുകളിലൊക്കെ എലിയുടെ ഒക്കെ മൂത്രമൊക്കെ കാണും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളക്കെട്ടിൽ നമ്മൾ മൃഗത്തിനെ ആയാലും മനുഷ്യരായാലും അധികം നേരം നിൽക്കുന്ന സാഹചര്യം വരുമ്പോൾ മൃദുവായ ചർമ്മത്തിൽ കൂടിയും ഈ രോഗം ഉള്ളിലേക്ക് പ്രവേശിക്കാം.
3: റാബീസ് പ്രധാനപ്പെട്ട ഒരു ജന്തുജന്യ രോഗം നമുക്ക് പറയാൻ സാധിക്കും. നായ്ക്കളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ മറ്റ് ഫാം ആനിമൽസ് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പശുക്കളിലും ഈ റാബീസിന്റെ പ്രശ്നമുണ്ട്?
4: റാബീസ് പേവിഷബാധ മനുഷ്യർക്ക് ഉണ്ടാവുന്ന അറിയാമല്ലോ, നായ്ക്കളുടെ കടിയും പൂച്ചയുടെ മാന്തൽ. അതേപോലെ തന്നെ ഇപ്പോ പൂച്ചയുടെ മാന്തൽ ഫാം മൃഗങ്ങൾക്ക് പശുക്കൾക്ക് ഒന്നും വരാൻ, പക്ഷേ നായ്ക്കളുടെ കടി ഏക്കാൻ സെൻസർ. നായ്ക്കളുടെ കടിയേറ്റാൽ പശുക്കൾക്കായിരിക്കും, ആടുകളിലും പന്നി എല്ലാത്തിനും
3: വരാൻ സാധ്യതയുണ്ട്. കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
4: ഈ മനുഷ്യനെയും മൃഗങ്ങളെയും അതുപോലെ പ്രകൃതിയെയും, പ്രകൃതിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൈവസുരക്ഷ. ഈ ജൈവസുരക്ഷ ശരിയായ രീതിയിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പല അസുഖങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ജൈവസുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന രോഗാണു മൃഗങ്ങൾ വളർത്തുന്ന പരിസരത്തേക്ക് വരാതിരിക്കുക, മൃഗങ്ങൾക്ക് ഒന്ന് അത് വെളിയിൽ പോകാതിരിക്കുക, പിന്നെ അതിനകത്ത് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പുതുതായിട്ടൊരു മൃഗത്തിനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്വാറന്റൈൻ, ഒരു 3 ആഴ്ച എന്തെങ്കിലും ക്വാറന്റൈൻ. പിന്നെ അസുഖമുള്ള ആനിമൽസിനെ മാറ്റി പാർപ്പിക്കുക. പിന്നെ ജലസുരക്ഷ, കുടിവെള്ളം, നല്ല രീതിയിലുള്ള ക്ലോറിൻ ടാബ്ലറ്റുകളോ ബ്ലീച്ചിങ് പൗഡറോ ഇട്ടിട്ടുള്ള നല്ല കുടിവെള്ളം കൊടുക്കുക എന്നുള്ള. പിന്നെ തീറ്റ സുരക്ഷ, തീറ്റയിൽ എലിമൂത്രമൊന്നും കലങ്ങാത്ത രീതിയിൽ ഉള്ള തീറ്റ സുരക്ഷ. പിന്നെ കൊതുക് പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, കൊതുക് നശീകരണം, കൊതുകിനെ അകറ്റി നിർത്താനായിട്ടുള്ള ഫുൾ സ്ലീവ്സ് ഷർട്ടും അതുപോലെ റിപ്പലൻസ് മറ്റേ അകറ്റി നിർത്താനുള്ള ഓയിൻമെന്റുകളൊക്കെ പുരട്ടുക എന്നുള്ളതാണ്. പാല് പാസ്റ്ററൈസ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കുക, മുട്ടയും ഇതും വേവിച്ച് കഴിക്കുക എന്നുള്ള. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ശുചിത്വം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുറകൾ ഉപയോഗിക്കുക.
3: സാധാരണമായി നമ്മൾ ഇത് ചെയ്യാറില്ല.
4: പ്രത്യേകിച്ച് ഗർഭവലസിലും അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇപ്പോൾ ചത്ത് പുറത്ത് വരിക, അപ്പോഴൊക്കെ തന്നെ കൈയുറകൾ ഉപയോഗിക്കും. പിന്നെ കാലുറകൾ തന്നെ ഉപയോഗിക്കണം. നമ്മൾ വെളിയിൽ പശുവിനെയും കൊണ്ട് മേയാൻ പോകുമ്പോൾ അതങ്ങനെയുള്ള വരുമ്പോൾ കാലുറകൾ ഇട്ടുകൊണ്ട് തന്നെ പോകണം, അല്ലെങ്കിൽ വേറെയും ചെള്ളുപനി പോലെയൊക്കെയുള്ള അസുഖങ്ങളും ഉണ്ട്. പിന്നെ അസുഖമുള്ള ഒരു മൃഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അവസാനം മാത്രമേ പരിചരിക്കാവുള്ളൂ. കൈയും ഒക്കെ നല്ല വൃത്തിയായ സോപ്പ് ഇട്ട് കഴുകേണ്ട. അതുകൊണ്ട്
3: ഡോക്ടർ സഞ്ജയ്, തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചും നല്ലതായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
2: ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ. മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ അഭിമുഖം പ്രയോജനപ്പെട്ടിരിക്കും എന്ന് കരുതുന്നു. ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നത് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി ആണ്. ഷിബു ജോർജ് ആണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിച്ചത്. ഡോക്ടർ സഞ്ജയിന്റെ ഫോൺ നമ്പർ 9946558727. ഇനി ഒരു ഗാനം കേൾക്കാം.

0: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പിഎം കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിൾ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കേരള കാർഷിക സർവകലാശാല നൽകിയ

0: ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നും എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ഉത്തരം, 6 മുതൽ 20 പശുക്കൾ വരെയുള്ള സംരംഭങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് 10 മീറ്റർ ദൂരപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ MG മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9494556321, ഒരു നമ്പർ കൂടി 9496593201. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ.

ഈ ഗാനം മഹാസമുദ്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:02 കേൾക്കാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രാഗരസത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന രാഗം നാട്ടക്കുറിഞ്ചി. രാഗം നമുക്കായി പരിചയപ്പെടുത്തുന്നത് എസ് ആർ മഹാദേവ ശർമ്മ.
1: രാഗരസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുവാൻ പോകുന്ന രാഗം നാട്ടക്കുറിഞ്ചിയാണ്. 72 മേളകർത്ത പദ്ധതിയിൽ 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യമാണ് നാട്ടക്കുറിഞ്ചി എന്ന രാഗം. ഈ രാഗത്തിന് രണ്ട് വിധത്തിലുള്ള ആരോഹണം അവരോഹണമുണ്ട്. ഒന്നാമത്തത്

ഷഡ്ജപഞ്ചമ സ്വരങ്ങൾക്ക് പുറമേ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരസ്ഥാനങ്ങളാണ്.

ഉപാംഗരാഗം, ഗാന്ധാരം, മധ്യമം, ധൈവതം എന്നിവ ഇതിലെ രാഗഛായ സ്വരങ്ങളാണ്. ഇതൊരു ഗമക വരിക രാഗവും രക്തിരാഗവുമാണ്. ഗമപഗരേസ എന്നുള്ളത് രാഗത്തിൻ്റെ രഞ്ജകമായ ഒരു പ്രയോഗമാണ്.

0: ഇതെല്ലാം ഇതിലെ സവിശേഷ പ്രയോഗങ്ങളാണ്.
1: സദ പഗമ പഗരീസ
0: എന്നുള്ളത് വിശേഷമായി പ്രയോഗിക്കുന്ന ഒരു സ്വരമാണ്. ഇതൊരു സർവകാലിക രാഗമാണ്. എന്നാൽ വൈകുന്നേരം പാടുമ്പോൾ കൂടുതൽ ഹൃദ്യമായി തോന്നും.
1: മാഗമനിദനി പദനി സാ രേഖമനിധനി പദനി സാ രേഖമദനി സാ
0: എന്നുള്ള പ്രയോഗങ്ങളിലെല്ലാം, അല്ലെങ്കിൽ രികമദനിസ എന്നുള്ള പ്രയോഗങ്ങൾ എപ്പോഴും കൊടുക്കാറില്ല.
1: മനിധരി പദനിസ
0: ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്.
1: രികമദനിസ
0: അപൂർവമായിട്ടേ പ്രയോഗിക്കുന്നുള്ളൂ.
1: സനിത മഗ മപഗരിസ സനിത മഗ സ
0: എന്നുള്ള പ്രയോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്.
1: സനിത മഗമ പഗരിസ
0: എന്നുള്ളത് അപൂർവമായിട്ടേ പ്രയോഗിക്കുന്നുള്ളൂ. ഈ രാഗത്തിൽ ധാരാളം കൃതികൾ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. ബുധമാശ്രയാമി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചിട്ടുണ്ട്. മാം അവസദാ വരദേ എന്ന് മഹാരാജ സ്വാതി തിരുനാൾ കൽപ്പിച്ച് ഉണ്ടാക്കിയ കൃതിയാണ്. മനസ്സുവിഷയ എന്ന കൃതി ത്യാഗരാജസ്വാമികളുടെ. ജഗദീശ എന്ന കൃതി മഹാരാജ സ്വാതി തിരുനാൾ കൽപ്പിച്ചുണ്ടാക്കിയത്. ഇങ്ങനെ ഒട്ടനവധി കൃതികൾ ഈ രാഗത്തിൽ പ്രചാരത്തിലുണ്ട്. ഈ രാഗത്തിലെ ചില സഞ്ചാരങ്ങൾ വയലിനിൽ വായിക്കാം.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: രാഗരസം തുടരുന്നു. ഇനി നാട്ടുകുറിഞ്ചി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അനന്തഭദ്രം എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന ഗാനം. തിരനുരയും ചുരുൾമുടിയിൽ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് യേശുദാസ്.
4: ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം

അടുത്തതായി കാലാപാനി എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ സംഗീതം പകർന്ന ഗാനം. 1996 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഈ ഗാനം പാടിയത് KS ചിത്ര.

അടുത്തതായി വൈരമുത്തു രചിച്ച് എ ആർ റഹ്മാൻ സംഗീതം പകർന്ന മനോഹരമായൊരു തമിഴ് ഗാനം. ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടക്കുറിഞ്ചി രാഗത്തെക്കുറിച്ചുള്ള പ്രത്യേകതകളും ആ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളും.
1: രാഗരസം സമാപിക്കുന്നു. രാഗപരിചയം എസ് ആർ മഹാദേവ ശർമ്മ, നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ, നിർവഹണം എം കെ ദിലീപ്, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: സമയം 8 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി മയക്കുമരുന്നുകൾ വിവിധ രൂപങ്ങളിൽ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ആരോഗ്യവകുപ്പിലെ കഴിഞ്ഞ 10 വർഷത്തെ പർച്ചേസുകളെ കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആസൂത്രണ ബോർഡിലെ PSC നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ ഉത്തരവിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നിർദ്ദേശം. റോഡ് അപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച 7 വയസ്സുകാരൻ മാസ്റ്റർ ലോഗിനെ നിയാഷ്വന്റെ അവയവങ്ങൾ 6 പേർക്ക് പൊതുജീവനേകും. ദാനം ചെയ്ത വൃക്ക തിരുവനന്തപുരത്ത് നിന്നും അതീവ ജാഗ്രതയോടെ റോഡ് മാർഗം ആംബുലൻസിൽ കോഴിക്കോടെത്തിച്ചു. ഡിവിഷൻ നിർത്തലാക്കുന്നതിന്റെ പേരിൽ പാലക്കാട് ഹേമാംബിക സംസ്കൃതം ഹൈസ്കൂളിലെ ST വിഭാഗത്തിൽപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഇടപെട്ട് മന്ത്രി KA തുളസി. ഇതേ സ്കൂളിൽ തന്നെ കുട്ടിക്ക് 9ാം ക്ലാസിൽ പഠനം തുടരാൻ ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി July 7 ഉച്ചയ്ക്ക് 12 മണിവരെ ദീർഘിപ്പിച്ചു. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ ഓഫറിന്റെ പേരിൽ വ്യാജ പേജുകളും പരസ്യങ്ങളും സൃഷ്ടിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. കേരളത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

കൗരവർ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ശങ്കർ മഹാദേവൻ, ശ്വേത, ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

ജോളി എബ്രഹാമും എസ് ജാനകിയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം, പമ്പരം എന്ന ചിത്രത്തിനു വേണ്ടി. ചിറയൻകീഴ് രാമകൃഷ്ണൻ എഴുതി, 80 ഉമ്മർ സംഗീതം പകർന്നത്.

ഭരണിക്കാവ് ശിവകുമാറിൻ്റെ വരികൾ, ശ്യാമിൻ്റെ സംഗീതം, യേശുദാസും സുശീലയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം കാമം ക്രോധം മോഹം.

ചിത്രം ഇവൻ മര്യാദ രാമൻ. ഗാനരചന ഹരിനാരായണൻ. സംഗീത സംവിധാനം ഗോപി സുന്ദർ. പാടിയത് വിജയ് യേശുദാസ്, ദിവ്യ എസ് മേനോൻ.

സ്നേഹം എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കച്ചേരി എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി രവീന്ദ്ര ജെയിൻ രചിച്ച് സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഒരു ഹിന്ദി ഗാനം, ചിത്രം ചിറ്റ് ചോർ.

ഒരു ഗാനം കൂടി കേൾക്കാം. പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാ സുരഭിയിൽ കേൾക്കാം.
1: ആകാശവാണി. ഇപ്പോൾ എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക കലാമണ്ഡലം കെ ഷൈജു. ഗം ഗണപതിയും എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രചന ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. രാഗം ഗണപതി, ആദിതാളം.

എസ് കെ മഹതിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക് കലാമണ്ഡലം കെ ഷൈജു. തല്ലി നിന്നു എന്ന ശ്യാമശാസ്ത്രി കൃതി, കല്യാണി രാഗം, മിശ്രചാപ്പ് താളം.

എസ് കെ മഹതി അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ കൊടുന്തരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക് കലാമണ്ഡലം കെ ഷൈജു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

സമയം 10:30. ഇപ്പോൾ നിശാ സുരഭി. ആദ്യഗാനം മുഹൂർത്തം 11:30 എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്.

യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം അമ്മയ്ക്കൊരുമ്മ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ശ്യാമന്റെ സംഗീതം.

ചിത്രം അർച്ചന ആരാധന, പാടിയത് ഉണ്ണിമനോൻ വാണിജ്യറാം, സംഗീതം ശ്യാം, ഗാനരചന പൂവച്ചൽ ഖാദർ.

0: അഭിമാനം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചന, എ ടി ഉമ്മറിന്റെ സംഗീതം. നിശാ സുരഭി ഇനി നാളെ രാത്രി 10:30. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം.
1: ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് വരെയുള്ളതാണ് നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങൾ മുതൽ പ്രൊഫഷണൽ കലാലയങ്ങൾ വരെ തുറക്കുന്ന കാലം. മഴയുടെ ഹർഷവർഷം കൊണ്ട് തുടക്കം കുറിക്കുന്ന ഈ കാലം ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ഉത്സവ ലഹരി പകരുന്നതാണ്. ചെറിയ ക്ലാസുകളിലെ കുരുന്നുകൾ അല്പം വിഷമത്തോടെ വീട്ടുകാരെ പിരിഞ്ഞ് ആദ്യ പടികൾ ചവിട്ടിക്കടന്നു വരികയാണെങ്കിലും ഏതാനും ദിവസത്തിനകം അവരും മുഖ്യധാരയിലെത്തി ആഹ്ലാദത്തിൻ്റെ ആമോദത്തിൽ ആറാടുക തന്നെ ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗരിമയിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തിന് പുതിയ ഭാവങ്ങൾ കൊടുക്കാൻ പ്രാപ്തമായ ചിന്താസരണിയിലേക്കാണ് പുതുവിദ്യാലയ വർഷത്തിൽ പ്രവേശിക്കുന്നത്. ഇത്തവണത്തെ പുതുവിദ്യാലയ വർഷത്തിലേക്ക് കടന്നുവരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ചില ചിന്തകൾ പങ്കുവയ്ക്കാം. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ പാഠ്യപദ്ധതികളാണ് ഓരോ വിദ്യാലയ സമ്പ്രദായത്തിലും പിന്തുടർന്നു വരുന്നത്. നിലവാരത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് പുറമെ ഉയർന്ന ദേശീയ പരീക്ഷകളിൽ ഇത് വലിയ അന്തരം സൃഷ്ടിക്കുന്നുണ്ട്. ഒഴിവാക്കപ്പെടേണ്ട ഈ അവസ്ഥ വിദ്യാർത്ഥിയുടെ ചുമതല അല്ലെങ്കിലും ആസൂത്രകരുടെ ഉത്തരവാദിത്തം തന്നെ. എല്ലാവർക്കും തുല്യ അവസരമെന്ന പ്രാഥമിക തത്വം വിദ്യാഭ്യാസത്തിലെങ്കിലും ലംഘിക്കപ്പെടുന്ന ഈ അവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും നിലവിലില്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് ലോക നിലവാരമാണ്. അതിൽ എല്ലാവരും ശ്രദ്ധയൂന്നണം. വിദ്യാർത്ഥികളിൽ എല്ലാവർക്കും അനിവാര്യമായും ഉണ്ടാകേണ്ടത് സമർപ്പണം എന്ന ഗുണമാണ്. തങ്ങൾ പഠിക്കാൻ ചുമതലപ്പെട്ട വിഷയങ്ങൾ ഏകാഗ്രമായി പഠിക്കുവാനും അതിൽ മിടുക്ക് തെളിയിക്കുവാനുമാണ് ഓരോ വിദ്യാർത്ഥിയും ആദ്യന്തം ശ്രമിക്കേണ്ടത്. കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. പാഠപുസ്തക പഠനത്തിന് പുറമെ ഉള്ളിലുള്ള പ്രതിഭയെ ഊതിക്കാച്ചിയെടുക്കാനും വളർത്താനും നാം പരിശ്രമിക്കണം. രചനാത്മകവും വ്യക്തിത്വ വികസനത്തിൽ അധിഷ്ഠിതവുമായ ശേഷികൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നാം വികസിപ്പിച്ചെടുക്കേണ്ടത്. മികച്ച എഴുത്തുകാരനെയും മികച്ച പ്രഭാഷകനെയും മികച്ച ശാസ്ത്രജ്ഞനെയും ഒക്കെ വളർത്തിയെടുക്കുന്നത് വിദ്യാലയ കാലഘട്ടത്തിലാണ്. സംഘർഷഭരിതമായ വിദ്യാലയ ജീവിതം നമ്മെ എവിടെയും കൊണ്ടെത്തിക്കുന്നില്ല. മൂല്യബോധം എല്ലാ തലത്തിലും പ്രായോഗികമാക്കാൻ നാം പഠിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. മറ്റുള്ളവരോട് ഇടപെടാനും അവരെ സഹായിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും വിഭവങ്ങൾ പങ്കിടാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമെല്ലാം നാം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ പഠിക്കണം. ജയിക്കാനും തോൽക്കാനും എല്ലാം നാം ശീലിക്കണം. ചുറ്റുമുള്ളവർക്ക് താങ്ങാവാൻ ശ്രമിക്കണം. ഒന്നാം സ്ഥാനക്കാർ മാത്രമല്ല ജേതാക്കളെന്ന് കാഴ്ചപ്പാടുണ്ടാകണം. ഈ ജീവിത മൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. വെറും പാഠപുസ്തകങ്ങൾ പഠിച്ച് മാർക്ക് നേടുക മാത്രമല്ല തന്നെ. ഇതുപോലെ തന്നെ പ്രധാനമാണ് വിദ്യാലയത്തിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കുകയെന്നതും. അക്രമവാസനയാണ് അതിൽ സുപ്രധാനം. പുകയിലയുടെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വിദ്യാലയങ്ങളിൽ നിന്ന് പാടെ നിർമാർജനം ചെയ്യപ്പെടണം. എല്ലാത്തരം മോശം പ്രവണതകളും ഇവിടങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ലോകനിലവാരത്തിലുള്ള ഒരു സമൂഹത്തെ സംഭാവന ചെയ്യാൻ കഴിയൂ. പഠനത്തിനും ഗവേഷണത്തിനും വികസനത്തിനും മാതൃകാപരമായ തുടക്കം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാകണം. ഉത്തമമായ സമൂഹത്തെ വാർത്തെടുക്കുന്ന എല്ലാ നിലയിലും ഉദാത്തമായ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം. വെറും യന്ത്രമനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നവയായി അവ ഒരിക്കലും പരിവർത്തിക്കപ്പെടരുത്. അക്കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയും പിന്തുണയും എപ്പോഴും വിദ്യാർത്ഥികൾക്കുണ്ടാകണം.
0: ഡോക്ടർ കായംകുളം യുനസ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ വിവിധ് ഭാരതിയറിലെ തുടരുന്നു.

यादों का मीठा राग, जज्बात की नरम छांव, प्यार की चुवन अपने